You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ നമുക്ക് ആദ്യമേ തന്നെ ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഗ്രീൻ ഫാമിന്റെ ഒരു ഫുൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് വാങ്ങാൻ ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോഴാണ് സാധിച്ചത്. അവിടെ കൂടുതലും ഞാൻ സൂപ്പർ ഫുഡ്സ് ആണ്. ആ റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാത്തരം സൂപ്പർ ഫുഡ്സ് റേഞ്ചും അവിടെയുണ്ട്. ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് ചിയാ സീഡ്സ് വാട്ടർ. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. തലേദിവസം തന്നെ ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ നിറയെ ചിയാ സീഡ്സ് ഇങ്ങനെ വാം വാട്ടറിൽ വെച്ചേക്കും. അത് രാവിലെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. അത് ശേഷം മാത്രമേ ഷോയെ കുറിച്ച് പോലും ആലോചിക്കാറുള്ളൂ. അത് തരുന്നൊരു ഊർജം, എനർജി, സൂപ്പർ ഫുഡ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അത് അറിഞ്ഞ് റിയാലിറ്റിയിൽ നിന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൂടുതൽ അർത്ഥമുണ്ടാകും. ആ ഒരു റേഞ്ചിൽ തന്നെ ഒരുപാടധികം മറ്റ് പ്രോഡക്ട്സും ഉണ്ട്. ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ പിന്നെ നമ്മുടെ അമരാന്ത്, കിനോയ തന്നെ പല കളേഴ്സ് ഉണ്ട്. റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഏത് വേണോ എങ്ങനെ ഉപയോഗിക്കണോ ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും, കൂടുതലും ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് അവരുടെ മറ്റ് റേഞ്ച് ഓഫ് സീരിയൽസ് ഗ്രെയിൻസിനെയൊക്കെ വെച്ചിട്ട്. എന്തായാലും കൂടുതൽ അറിയാൻ www.greenfarmuae.com പോയാൽ കൂടുതൽ അറിയാം. കാരണം ഇപ്പോൾ ഹെൽതി ബൈ നേച്ചർ പാസ്ത റേഞ്ചും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ റേഡിയോയിൽ തന്നെ അതിൻ്റെ പരസ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കാരണം ഈവൻ ഓണമായ സമയത്ത് ഒരു ഓണം ഗിഫ്റ്റ് വന്നപ്പോൾ ഇതെല്ലാം ആ ഗിഫ്റ്റ് ബാസ്കറ്റിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ആർജേസിനും അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ സാധിച്ചു. എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മൾ ഈ നൂഡിൽസിൻ്റെ കാര്യം പറഞ്ഞാൽ ക്വിക്ക് ആണ്. 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. പ്രത്യേകിച്ച് രാവിലെ ഹറിബറി ഓഫീസിൽ പോകുന്ന ഏതൊരാൾക്കും സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ടുഡേ ഇസ് അവൈലബിൾ ഇൻ UAE, which is none other than Green Farm Food Products. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ജീവിതത്തിൽ ഉയർച്ച നേടാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പാഠങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. മുതിർന്നവർ നമ്മളോട് പറയുന്നത് ആ ഒരു സമയത്ത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലാക്കിയ അവസരങ്ങളുണ്ട്. എപ്പോഴും സുഖിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ കാര്യം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അതാണ്, ആ ലക്ഷൂറിയസ് ലൈഫ്, ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇങ്ങനെ നല്ല ഹൈ സാലറി, അധികം ടെൻഷൻസ് ഒന്നും ഇല്ലാതെ, സ്ട്രെസ് ഫ്രീ ആയിട്ട്, നല്ല സുഖമായിട്ട്, ട്രാഫിക് ഒന്നും ഇല്ലാതെ ഓഫീസിലേക്ക് പോവുക, തിരിച്ച് വൈകിട്ട് അതുപോലെ വരിക, നല്ല ഭക്ഷണം കഴിക്കുക, സുഖമായി കിടന്നുറങ്ങുക, എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ്. പക്ഷേ അത് ഒട്ടുമേ പോസിബിൾ അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ കഥയിൽ പോലും നമ്മൾ പറയും, ഓ ഇതൊക്കെ നടന്ന കാര്യം തന്നെ. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണല്ലോ, കഷ്ടപ്പാടിന്റെ ആ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കിട്ടുന്ന ബ്ലെസ്സിങ്സ് എത്രയോ മനോഹരമാണെന്ന് തിരിച്ചറിയാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ജീവിത മൂല്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരുപാട് സന്തോഷത്തിലിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാകില്ല, നഷ്ടപ്പെടുമ്പോഴാണ് മൂല്യം മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് തന്നെ അനുഭവമില്ലേ? അത് വ്യക്തിപരമാണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ വിജയം നേടാൻ എന്ത് ചെയ്യണം? ഓൾവേസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്ത് അറിയണം? ടേസ്റ്റ് ദ ബിറ്റർനെസ് ഓഫ് ഫെയിലിയർ, തോൽവിയുടെ രുചി അറിഞ്ഞിരിക്കണം. ആ കയ്പ് രുചി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ വിജയത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യമേ വിജയം കൈവന്നാൽ ഇതിന് മധുരമാണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയണമെങ്കിൽ കയ്പിന്റെ കാഠിന്യം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ എന്തെങ്കിലും നേടാനാണെങ്കിൽ, ഒരു നേട്ടത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ, അത് നേടുന്നതും അത് നേടുന്നതിന്റെ വാല്യൂ മനസ്സിലാക്കാൻ ആദ്യം നഷ്ടപ്പെടലിന്റെ വേദനയും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ജീവിത പാഠങ്ങൾ പഠിക്കാൻ ഏറ്റവും വലിയൊരു എസൻസ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ അനുഭവിച്ചറിഞ്ഞിരിക്കണം. അത് കുറച്ച് സങ്കടകരമാണ്, എന്നാൽ പോലും വേദനയിൽ നിന്ന് മാത്രമേ സന്തോഷത്തിന്റെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ, സങ്കടത്തിൽ നിന്ന് മാത്രമേ സന്തോഷത്തിന്റെ മൂല്യം മനസ്സിലാവുകയുള്ളൂ, ദുഃഖത്തിലൂടെ മാത്രമേ സുഖത്തിന്റെ മൂല്യം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം, ദുഃഖിക്കണം, ചിലപ്പോൾ നഷ്ടപ്പെടണം.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കുഞ്ഞുണ്ടി മാഷിന്റെ കവിതകൾ ഇങ്ങനെ കുറച്ച് റെഫർ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ ചില കവിതകൾ മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു മോഡേൺ കവിത കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടതാണ്. പക്ഷെ കണ്ണുടക്കി. അതിൽ കവിതയുടെ പേരെന്താണെന്നോ? കോപ്പ്. ആപ്പ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പൊ എല്ലാം ത്രൂ ആപ്പാണ്. പക്ഷെ കോപ്പ് നമ്മൾ പറയാറുണ്ട് സാധാരണ. ഒന്നും നടക്കാതെ വരുമ്പോ കോപ്പ്, കോപ്പിലെ പണി എന്നൊക്കെ പറയും. പക്ഷെ അത് വെച്ചൊരു കവിത രചിച്ച ഒരു ബിരുദന്റെയാണ് ഇന്ന് ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത്. പരസ്പരം കാണാൻ ആപ്പുണ്ട്, പരസ്പരം മിണ്ടാനും ആപ്പുണ്ട്, നമുക്ക് ഓർഡർ ചെയ്യാനും ആപ്പുണ്ട്, വേണ്ട സ്ഥലത്ത് നമ്മെ എത്തിക്കാനും ആപ്പുണ്ട്. അതുപോലെ സുന്ദരിയും സുന്ദരനുമാകാനോ അതിനും ഉണ്ട് ആപ്പ്. സാധനങ്ങൾ വാങ്ങാനും ആപ്പുണ്ട്. ജീവിക്കാനുള്ള വകയ്ക്കോ അതിന് ആപ്പില്ല, ഒരു കോപ്പുമില്ല. വെരി നൈസ്. അത് പറഞ്ഞ ആ പ്രാസം ഒപ്പിച്ചിട്ടുണ്ടല്ലോ. അത് റിഥമാറ്റിക് ആയിട്ട് പറയുമ്പോൾ നല്ല രസം തോന്നി. ഫേസ്ബുക്കിൽ കണ്ട ഒരു ചെറിയ നാലുവരി കവിതയാണ്, പക്ഷേ ബ്യൂട്ടിഫുൾ. അത് ഇപ്പോൾ നമുക്കറിയാലോ എന്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഒരല്പം നർമ്മരസത്തോടെ സരസമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു വലിയ ഒരു ഭാരം ഒന്ന് ലഘൂകരിച്ചു പോകാൻ സാധിക്കും. ജീവിത ക്ലേശങ്ങൾ അങ്ങനെ നമുക്ക് സരസമായി മുന്നോട്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ ഈ ഒരു കൊച്ചു കവിതയെ കണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ എന്തായാലും ഇത് പറയാം, കോപ്പും ആപ്പും തമ്മിലുള്ള വ്യത്യാസം. രസകരമായിട്ട് ആ ഒരു തോട്ട്, ഇത്തരം മോഡേൺ ചിന്താഗതികൾ പുതിയ യുവ കവികൾക്കുണ്ടാകട്ടെ. അത് രസകരമായി എഴുതാനും ഇവൻ പണ്ട് ആ കാലത്ത് കുഞ്ഞുണ്ണി മാഷ് ഇതുപോലെ എഴുതുന്ന പറയുന്ന വാക്കുകളിൽ പോലും പ്രാസമൊപ്പിച്ച് എഴുതാൻ കഴിയുമ്പോഴാണ് കവിത സുന്ദരമാകുന്നത് അല്ലെ. അപ്പോ ഇതിന് ഒരുപാട് സാഹിത്യമൊന്നും അറിയണ്ട, നല്ല നല്ല വാക്കുകൾ അതിങ്ങനെ ഇടതടവില്ലാതെ വന്നിരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരം ചില കണക്ഷൻസ് അതിൽ കിട്ടുകയുള്ളൂ എന്ന് സാരം. എന്തായാലും ജീവിക്കാനുള്ള ആപ്പില്ല, അതിനൊരു കോപ്പുമില്ല എന്ന് ഈ കവിതയിൽ പറയുന്നെങ്കിലും ഒരു ദിവസം നമുക്ക് വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞതല്ല, ആരാണ് പറഞ്ഞതെന്ന് ഒരു പക്ഷെ കുറച്ചു പേർക്കെങ്കിലും അറിയാം. പ്രശസ്തനായ ഒരു വ്യക്തി പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മോശം ദിവസം ഉണ്ടെങ്കിൽ ആ മോശം ദിവസം ഏതാണെന്നോ അത് നമ്മൾ ചിരിക്കാത്ത ദിവസമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു നേരമെങ്കിലും ഇന്ന് നിങ്ങൾ ചിരിച്ചിട്ടില്ലെങ്കിൽ ഈ ദിവസം വേസ്റ്റായി പോകും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ചാർലി ചാപ്ലിന്റെ വാക്കുകളാണ്. ഇത് കുറെ പേർക്ക് അറിയാമായിരിക്കും. എന്നാലും ഈ ആപ്പും കോപ്പും ആ ഒരു നർമ്മരസം തുളുമ്പുന്ന ആ കവിത കണ്ടപ്പോ പെട്ടെന്ന് തോന്നി ഈ ഒരു ദിവസം ചിരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമിന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ. തെരഞ്ഞെടുപ്പ് ഫലം: 12 ജില്ലകളിലെ 38 തദ്ദേശ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് കോട്ടയം ജില്ലയിലായിരുന്നു. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും മട്ടന്നൂർ, ചിറ്റൂർ, തത്തമംഗലം, ചാലക്കുടി നഗരസഭകളിലെയും ഓരോ വാർഡുകളിലും, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലകളിലെ ഓരോ വാർഡുകളിലെയും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 പഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തദ്ദേശ ജനപ്രതിനിധികൾ MLA മാരായതോടെയാണ് 8 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഇവിടങ്ങളിലെ ഫലം ഇരു മുന്നണികൾക്കും വളരെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതും ഇംപീച്ച്മെന്റ് നോട്ടീസിലെ തുടർ നടപടികളും ചർച്ചയിൽ. അതിനിടെ ആഗ്രയിലെ ജ്ഞാനേഷ് കുമാറിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. മുംബൈയിലെ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെ ഗാന്ധിജയന്തി ദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ജയിൽ നിറയ്ക്കൽ സമരം പ്രഖ്യാപിച്ചു. സിപിഎം, സിപിഐ, ആർഎസ്പി ഉൾപ്പെടെ 5 ഇടതു പാർട്ടികൾ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ. ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലപ്പത്ത് നിന്ന് പടിയിറങ്ങണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൽ പ്രതിപക്ഷം. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തരഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം ചാനൽ പ്രവർത്തകർ എത്തുകയും അദ്ദേഹം പ്രതികരിക്കാത്തത് വാർത്തയാക്കുകയും ചെയ്യുന്ന രീതി വർദ്ധിച്ചുവെന്നാണ് ഓഫീസിന്റെ വിലയിരുത്തൽ. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തേടി കർഷകരും വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടിയിൽ. വൈകിട്ട് 5 വനം, കൃഷി വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിപാടി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ടി സിദ്ദിഖ്, എംപിമാരായ പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും കർഷകരും കോൺക്ലേവിൽ പങ്കെടുക്കും. മുട്ടിൽ മരമുറിക്കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനംവകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് ആചാരമല്ലെന്ന് തന്ത്രി. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സുരക്ഷ ആശങ്കയും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാറിന്റെ കാലാവധി നവംബർ 15 അവസാനിക്കുകയാണ്. പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പൊതു വിദ്യാഭ്യാസ വകുപ്പ്. പോലീസ് പരിശോധനയ്ക്ക് ശേഷം നിയമന അംഗീകാരം നൽകുന്ന രീതിയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ. കേരള വിദ്യാഭ്യാസ ചട്ടത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണത്തിനായി IT നിയമപ്രകാരം ചട്ടം വേണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃകമ്പനിയായ ടാറ്റ സൺസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ പുനഃസംഘടനാ നിർദ്ദേശവുമായി ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിലെ രണ്ട് പ്രമുഖ കമ്പനികളായ ടാറ്റ ഇലക്ട്രോണിക് സിസ്റ്റം സൊല്യൂഷൻസ്, ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എന്നിവയെ ടാറ്റ സൺസുമായി ലയിപ്പിക്കാനാണ് ട്രസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. യുഎയുടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ നിർണായക നാഴികക്കല്ലായ ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ പ്രൌഢ ഗംഭീരമായി ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ചേർന്നാണ് ഇന്നലെ സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നോടിയായി യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു. ട്രെയിനിലെ പ്രവർത്തന സംവിധാനങ്ങളും യാത്രക്കാർക്കായി സജ്ജീകരിച്ച ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. നാളെയാണ് ദുബായ് അബുദാബി ഇത്തിഹാദ് റെയിൽ യാത്ര. ദുബായ് ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനെ ദുബായ് മെട്രോയുടെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷനുമായി പ്രത്യേക കാൽനടപ്പാലം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായ് ആർടിയുടെ നോൾക്കാർഡ് പ്ലാറ്റ്ഫോമുമായി ഇത്തിഹാദ് റെയിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഒറ്റ QR കോഡ് ഉപയോഗിച്ച് തന്നെ ഇത്തിഹാദ് റെയിലും തുടർന്ന് ദുബായ് മെട്രോ ട്രാം ബസ് എന്നിവയിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കാൻ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ഥിരം സമിതിയും രക്ഷാസമിതിയും പുനഃസംഘടിപ്പിക്കണമെന്നാണ് മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ട്രാപ്പിനത്തിൽ വെള്ളി. അഷിമ നീരു ഡണ്ട മനീഷ കിർ സഖ്യം വെള്ളി മെഡൽ നേടി. സ്കോഷ് വനിതാ ടീമിനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ ഇറാനെയാണ് തോൽപ്പിച്ചത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock il ippol samayam 7 mani kaniy krithyam 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 31 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 67%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You are

0: You're listening to Home 92.2 FM. Home is a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ചയിൽ എത്തി നിൽക്കുന്നു. പത്രങ്ങളിലേക്ക് പോവാം. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
3: യെസ്, വെരി ഗുഡ് മോർണിംഗ്. എന്റെ ഹൃദയമേ എന്ന് നമ്മൾ എല്ലാവരും വിളിക്കാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ നീ എന്റെ ഹൃദയമാണെന്ന് പറയാറുണ്ട്. ഇന്ന് ഹൃദയത്തിന്റെ ദിവസമാണ് അക്ഷയ്. ഹൃദയം കൊണ്ട് എഴുതിയ കവിത. ഇന്ന് ലോക ഹൃദയ ദിനം. 18 പിന്നിട്ട് ഹൃദയം മാറ്റിവെച്ചവരുടെ ഒരു കൂട്ടായ്മയൊക്കെ നടക്കുന്ന ദിവസമാണ്. കടം കൊണ്ട ഹൃദയവുമായിട്ട് ജീവിതത്തിന്റെ വർണ്ണങ്ങൾ തിരിച്ചു പിടിച്ച് വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിട്ടവരുടെ കൂട്ടായ്മയുടെ കഥയാണിത്. സ്വന്തം ശരീരത്തിൽ മറ്റൊരാളുടെ ഹൃദയ തുടിപ്പുകളുമായി ജീവിക്കുന്നവരുടെ വാട്സപ്പ് കൂട്ടായ്മയായിട്ടുള്ള ബ്രേവ് ഹാർട്ട്സ് ഓഫ് കേരള 10 വർഷം പിന്നിടുകയാണ്. കൈവിട്ടു പോകുമായിരുന്ന ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിനിടയിലും ഹൃദയം നനയുന്ന സങ്കടങ്ങൾ ഇവർക്കുണ്ട്. അത്തരം സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന ഇടം കൂടിയാണ് ബ്രേവ് ഹാർട്ട്സ് ഓഫ് കേരള. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൃദയം മാറ്റിവെച്ച വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമടക്കം 34 പേര് ഈ കൂട്ടായ്മയിലുണ്ട്. 5 പേർ മരിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിൽ സജീവമാകാൻ കഴിയാത്ത ചിലരുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹൃദയ ദിവസമാണ്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ട ഒരവയവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം. നമ്മുടെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന, ആ ജോലി ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്റെ ഹൃദയമേ എന്ന് നമ്മൾ വിളിക്കുന്നില്ലേ. നമ്മുടെ പ്രണയത്തിനെയും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെയൊക്കെ നമ്മൾ ഹൃദയ ആരോഗ്യത്തിനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ദിവസം കൊണ്ടാടുന്നതെന്നാണ് പറയുന്നത്.
2: തീർച്ചയായിട്ടും അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടതും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. എന്താണേലും രാവിലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു വാർത്തയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നു. എന്തായാലും പത്രങ്ങളിൽ പത്രത്തിലുള്ളതാണത്.
3: അതെ, പത്രത്തിലുള്ള വാർത്തയാണ്. ഇന്ന് പത്രത്തിലുള്ള മറ്റൊരു വാർത്ത, നമ്മളിനി കാത്തിരിക്കുന്നത് ദുബായ് അബുദാബി ഇത്തിഹാദ് റെയിലാണ്. നാളെയാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുഎയുടെ ഭരണാധികാരി അതിൽ യാത്ര ചെയ്തത്. ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ സജ്ജമായിട്ടുണ്ട്. യുഎയുടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ വലിയൊരു നിർണായക നാഴികക്കല്ലാണ് ഇത്തിഹാദ് റെയിൽ. നമുക്കറിയാം അത് പ്രൗഢ ഗംഭീരമായിട്ട് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ദുബായ് മെട്രോയുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒറ്റ QR കോഡിൽ യാത്ര ചെയ്യാമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ വരുന്നതോടുകൂടിയിട്ട് ദുബായിയെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നത് എമിറേറ്റിന്റെ സാമ്പത്തിക, ടൂറിസം, നിക്ഷേപ മേഖലകൾക്ക് വലിയ കുതിപ്പാകുമെന്നാണ് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളെയും എമിറേറ്റുകളെയും തമ്മിൽ മിനിറ്റുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ ട്രെയിൻ പദ്ധതി യുഎയുടെ പ്രവാസികൾക്കും സ്വദേശികൾക്കും യാത്രാ സൗകര്യത്തിൽ പുതിയൊരു അനുഭവമാകും സമ്മാനിക്കുക. നാളെ ഇന്ന് മുതൽ ടിക്കറ്റ് 39 ദിർഹത്തിലാണ് ആരംഭിക്കുന്നത്. അബുദാബി, ദുബായ്, ഫിജേറ എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പൊതു പാസഞ്ചർ സർവീസുകൾ 30-ാം തീയതി നാളെ മുതൽ പൂർണ്ണ തോതിൽ ആരംഭിക്കും. സുഖകരമായിട്ടുള്ള യാത്ര ഉറപ്പു നൽകുന്ന കംഫർട്ട് ക്ലാസ്സിന് 39, ഉയർന്ന യാത്രാ സൗകര്യമുള്ള പ്രീമിയം ക്ലാസ്സിന് 109 ആണ് ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത്. ഇത്തിഹാദ് റെയിൽ ആപ്പ്, വെബ്സൈറ്റ്, സ്റ്റേഷനുകളിലെ ടിക്കറ്റ് മെഷീൻ ഇതൊക്കെ വഴി നമുക്ക് ബുക്കിംഗ് നടത്താം. ഇത്തിഹാദ് റെയിലും കിയാലിസും സംയുക്തമായിട്ട് രൂപീകരിച്ച ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസാണ് ട്രെയിനുകളെ നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇങ്ങനെ ദുബായിയുടെ ഹൃദയത്തിലൂടെ പുതിയൊരു വാഹനം കൂടി വരാൻ വേണ്ടി പോവാണ്.
2: തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിലാണ് അവരത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെട്രോയിൽ ചെന്നിറങ്ങി അവിടുന്ന് ഒരു നടപ്പാലം വഴി നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഈ ദുബായിലെ മെട്രോ സ്റ്റേഷനിലേക്ക്, ഇത്തിഹാദ് റെയിലിലേക്ക് ചെല്ലാം. അവിടെ നമ്മുടെ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് അല്ലേ
3: ആ സ്റ്റേഷൻ,
2: മെട്രോ സ്റ്റേഷൻ
3: നടപ്പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരങ്ങോട്ട്.
2: തീർച്ചയായിട്ടും അപ്പം എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺവീനിയൻസ് ആണ്. ഒരു പക്ഷേ ഇത് മാറി GCC കൺട്രീസിനെ മുഴുവൻ യോജിപ്പിക്കുന്ന തരത്തിലുള്ള റെയിൽ ശൃംഖല കൂടെ വന്നു കഴിഞ്ഞാൽ ദുബായിയെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. എന്തായാലും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ മെട്രോ നാളെ പറന്ന് തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരു വാർത്ത ഉണ്ടല്ലോ, നമ്മുടെ ഓണം ബമ്പർ ഉണ്ടല്ലോ, ലോഡ് ബാഗ് വന്നപ്പോഴാണ് തിരുവോണ ബമ്പർ അടിച്ചു എന്നറിയുന്നത്. എവിടെ തിരിഞ്ഞാലും ഏ ഭാഗ്യശാലികൾ എന്നാണ് പറയുന്നത്. 30 കോടി രൂപയുടെയാണ് ഫസ്റ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ തെരഞ്ഞ്, അല്ലെങ്കിൽ ആ ടിക്കറ്റിനെ തെരഞ്ഞ് ഈ നാട് മുഴുവൻ നെറ്റോട്ട് ഓടുമ്പോൾ ഏ ചിത്രങ്ങളും അത് ഏ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പല മനുഷ്യർ ഈ ടിക്കറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് എല്ലായിടത്തും. അപ്പൊ ആരാണ് ശരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആയി വന്നിരിക്കുന്നത്.
3: കണ്ണൂർ സ്വദേശിക്കാണ് അത് അടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അടിച്ചതിന് ശേഷം അദ്ദേഹം എല്ലാവരും വിളിച്ചു കാണിക്കുമ്പോൾ എനിക്കത് ഒരു ഹൃദയസ്പർശിയായിരുന്നു. ഹൃദയദിനായതുകൊണ്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാധ്യമ പ്രവർത്തകർ ഓരോന്നോരോന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതാ ഇതാ എന്റെ അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മ. മാധ്യമങ്ങൾ അമ്മയെ കാണിക്കുന്നില്ല, അവരകത്തേക്കാണ് അമ്മ ഇതാണ്, അമ്മ ഇതാണ്. കാരണം ബാക്കി എല്ലാവരുടെ ഇന്റർവ്യൂസും മുഖമൊക്കെ കാണിക്കുമ്പോഴും അദ്ദേഹത്തിന് എത്ര 30 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. അപ്പൊ ആ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെങ്കിൽ അമ്മയെ വിളിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദമുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ വികാരം തന്നെയാണ്, അത് എത്ര കോടികൾ അടിച്ചാലും. ഇനി അമ്മയെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ വാർത്ത കൂടി പറയാം. കുട്ടികളുടെ ആധാർ പുതുക്കൽ ഒരു വർഷത്തേക്ക് കൂടി സൗജന്യമാക്കി. കേരളത്തിൽ 10 ലക്ഷം കുട്ടികൾ പുതുക്കാൻ ബാക്കി എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത വന്നത് കേട്ടോ. കുട്ടികളുടെ ആധാർ കാർഡിലെ നിർബന്ധ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നത് ഒരു വർഷത്തേക്ക് കൂടി ആധാർ അതോറിറ്റി സൗജന്യമാക്കി. 7 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 2027 സെപ്റ്റംബർ 30 വരെ ഇത് സൗജന്യമായിട്ട് പുതുക്കാം. ഈ മാസം 30 വരെയായിരുന്നു നേരത്തെ അവസരം നൽകിയത്. നമ്മുടെ ഇന്ത്യയിൽ കോടിക്കണക്കിന് കുട്ടികളുടെ ബയോമെട്രിക് വിവരം പുതുക്കാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം. കേരളത്തിൽ 10 ലക്ഷത്തോളം കുട്ടികൾ വിവരം പുതുക്കാനുണ്ട്. വിരലടയാളം, 2 കണ്ണിന്റെയും കൃഷ്ണമണിയുടെ അടയാളം, ഫോട്ടോ എന്നിവയാണ് സൗജന്യമായിട്ട് പുതുക്കുന്നത്. അതാണ് ബയോമെട്രിക്. കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം ആധാർ നൽകുക. കുഞ്ഞിന്റെ മുഖത്തിന്റെ ചിത്രം മാത്രമാണ് അപ്പോൾ എടുക്കാറുള്ളത്. 5 വയസ്സ് തികയുമ്പോഴാണ് വിരലിന്റെയും കൃഷ്ണമണിയുടെയും അടയാളം എടുക്കുക. കുട്ടികൾ വളരുമ്പോൾ ഇവയ്ക്ക് മാറ്റമുണ്ടാകുമെന്നതിനാൽ 15 വയസ്സ് നിർബന്ധ പുതുക്കൽ നടത്തുന്നു. പുതുക്കിയില്ലെങ്കിൽ എന്താണ്, ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നിർബന്ധമാണ്. സ്കോളർഷിപ്പ്, മെഡിക്കൽ ആനുകൂല്യം, റേഷൻ തുടങ്ങിയവയ്ക്കും ആധാർ ബയോമെട്രിക് വിവരം കൃത്യമായിരിക്കണം. അതുപോലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോഴും മൊബൈൽ ഫോൺ സിം കാർഡ് എടുക്കുമ്പോഴും വിരൽ അടയാളം കൃത്യമായില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ആധാർ പ്രവർത്തനരഹിതമാകും. പിഴ നൽകി വീണ്ടും എടുക്കേണ്ടി വരും. ആധാർ സേവന കേന്ദ്രം, സ്കൂളിലെ ക്യാമ്പ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ പുതുക്കാം. പഴയ ആധാർ കാർഡുമായി കുട്ടി നേരിട്ടെത്തിയാൽ മതി എന്നാണ് പറയുന്നത്. ആധാർ പുതുക്കാൻ കുട്ടികൾക്ക് ഒരു വർഷം വരെ
2: സൗജന്യമാണ്. ഞാൻ ആധാർ ആദ്യമായിട്ട് എടുക്കുന്ന സ്കൂളിൽ എന്തോ ഒരു സംഭവം ഐഡി കാർഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങ് ക്ലാസ് കെട്ടിയത് പോയി. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അല്ലെ, ഇതുപോലെ എല്ലാ സ്കൂളിലും വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിന് അവര് ജോലി ചെയ്യുന്നതായിരിക്കാം, അത്രയും ആ ഒരു സ്ട്രെസ് അങ്ങ് മാറിയിട്ട് അവര് തന്നെ പോയി അങ്ങ് ചെയ്തോട്ടെ അല്ലേ.
3: ഞാൻ ഈ അടുത്തടുത്തത് ആവശ്യമില്ല, നിർബന്ധമില്ല. പ്രവാസികൾക്ക് നിർബന്ധമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. എല്ലാം ഇപ്പൊ നാട്ടിൽ അച്ഛന്റെ അമ്മയുടെ മറ്റുള്ളവരുടെ പേരിലായിരുന്നു നമ്മൾ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഇപ്പൊ നിർബന്ധമാക്കി.
2: അല്ല, നാട്ടിൽ അങ്ങനെ ഗ്യാസും റേഷൻ കടയിലെ ഇതും പിന്നെ സിം കാർഡും ബാങ്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും.
3: എവിടെ പോയാലും ആദ്യം ചോദിക്കുന്ന ആധാർ ഉണ്ടോ, ആധാരമുണ്ടോന്നായിരുന്നു പണ്ട് ചോദിക്കാം. വീടും ഇതൊക്കെ ഉണ്ടോ, ഇപ്പൊ ചോദിക്കുന്ന ആധാർ ഉണ്ടോ എന്നാണ്. അടുത്ത വാർത്ത എന്താണെന്നറിയോ, ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവിംഗ് മുതൽ മത്സരയോട്ടം വരെയുള്ള നിയമലംഘനങ്ങൾ. 46 പ്രൈവറ്റ് ബസ്സുകളെ തൂക്കി MVD എന്ന് പറയുന്ന ഒരു വാർത്ത. അത് കൊച്ചിയിൽ നിന്നാണ്. മത്സരയോട്ടം, അമിത വേഗം എന്നിങ്ങനെ സ്വകാര്യ ബസ്സുകളെക്കുറിച്ചുള്ള പരാതികൾ കൂടിയപ്പോൾ അതിനെ തടയിടാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങി. തൃപ്പൂണിത്തുറ പൂത്തോട്ട മേഖലയിൽ സ്വകാര്യ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന നടത്തിയപ്പോൾ 46 സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഇവിടെ മാത്രം പോരാ, ആ കോഴിക്കോട്, തൃശ്ശൂർ, വളാഞ്ചേരി ആ റൂട്ടിലും കൂടി MVD ഒന്ന് കാര്യമായിട്ടൊരു പരിശോധന നടത്തി. 460 നിയമലംഘനങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 80,000 രൂപയാണ് ഇതുവരെ പിഴ ഈടാക്കിയത്. ആ ഒറ്റ ദിവസത്തിൽ എറണാകുളം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകളിലായിട്ടാണ് പരിശോധന നടത്തി. ശരിക്കും ഇങ്ങനൊരു പരിശോധന നടത്തുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും പല സ്പോട്ടുകളിലും MVDയും പോലീസും സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ ഒരു പരിധിവരെ അവരുടെ മത്സരയോട്ടം, പിന്നെ അവരെ പൂർണ്ണമായിട്ടും കുറ്റം പറയാത്ത രീതിയിൽ അവരുടെ ആ ഒരു ട്രാവലിന്റെ ആ ഡിസ്റ്റൻസും എത്ര ദൂരം കവർ ചെയ്യണമെന്നും അവർക്ക് കൊടുക്കുന്ന ടൈമിലും കൂടി നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും RTO മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഒരു കുറച്ചുകൂടെ അവരോട് ഒരു സൗജന്യം, ഒരു സ്നേഹം കാട്ടിക്കഴിഞ്ഞാലും കുറച്ച് പ്രശ്നം
2: തീരും. അതൊന്നും ആരും പറയുന്നത് പോലും ഇല്ല. എന്തെങ്കിലും ഒരു നിയമം വരുക, അന്നേരം ഒന്ന് വെക്കുക, പിന്നെ അതിനെ പറ്റിയിട്ട് ഒന്നും അറിയുന്നില്ല. അതാണ് ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം.
3: നിയമങ്ങളെല്ലാം ഉണ്ട്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, അത് നടപ്പാക്കുന്നുണ്ടോ, ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പ്ലാസ്റ്റിക്, അതുപോലെ പൊതുസ്ഥലത്ത് തുപ്പുന്നത്, സിഗരറ്റ്, ഇതിനെല്ലാം നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യർ ഹൈക്കോടതിയിൽ പോയിട്ട് വിധി സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അത് നടപ്പിലാക്കുന്ന ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഭരണകൂടത്തിന്റെ ചുമതലയാണ്. നല്ല ഫൈൻ കൊടുക്കുക, ഇവിടെ കാണുന്നില്ലേ, ഫൈൻ അങ്ങനെ കൊടുക്കുമ്പോൾ ആ നിയമത്തിന്റെ വഴിക്ക് വരും. അത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, അവരെ ബോധവൽക്കരിക്കാനാണ് ഈ ഫൈൻ കൊടുക്കുന്നതെന്ന് കൊടുക്കുന്നവർക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവർക്കും ഓർമ്മ വേണം.
2: തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളോട് ഇനി ബുധനാഴ്ചകളിൽ മാത്രം പ്രതികരണം, ആവശ്യമെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത് ഏറ്റവും ഫ്രണ്ട് പേജിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന ആ വാർത്തയോട് ചേർത്ത് വെക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ വന്നിരിക്കുന്നത്.
3: അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രി പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചാനൽ പ്രവർത്തകർ, ഈ മൈക്കിന് ഇപ്പം മിക്കവരും കോലും എന്നാണ് പറയുന്നത്, കോലും എടുത്തിട്ട് പോകുന്നു. അതുകൊണ്ട് അത് ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത് വേണ്ട എന്നാണ്. CMRL മേധാവി ശശി മുരളീധരൻ കർത്തയിൽ നിന്ന് വി ഡി സതീശൻ പണം വാങ്ങിയെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കഴിഞ്ഞയാഴ്ച ആരോപിച്ചതിന് പിന്നാലെയാണ് മൈക്ക് എടുത്തിട്ട് ചോദിച്ചത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ എന്താണ് മറുപടി എന്ന്. അദ്ദേഹം പ്രതികരിച്ചില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ശക്തമാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് വിഭാഗം ഒരു വിലയിരുത്തൽ നടത്തി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് തന്നെ ഒരു പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൈക്ക് കൊടുക്കും, ആ മൈക്കിലുള്ള ചോദ്യങ്ങൾ വന്ന ആ ചോദ്യത്തിന് മാത്രം മുഖ്യമന്ത്രി മറുപടി പറയുന്നു. സാധാരണഗതിയിൽ ഒരാൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അടുത്തുള്ള ആൾ ചോദിക്കും, ഇപ്പുറത്തുള്ള ആൾ ചോദിക്കും, അങ്ങനെ ഒരു കലബിലെ ശബ്ദങ്ങളിലേക്ക് പോകും. മൈക്കുള്ളവർ മാത്രം, ആ മൈക്ക് ആർക്കാ കിട്ടുന്ന അവർ ചോദിക്കും. അത് വളരെ നല്ല തീരുമാനമാണ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരേ ആൾ ഒന്നിലധികം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒഴിവാക്കാം. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് മൈക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്താം. അതിനൊരു ഉദ്യോഗസ്ഥന രണ്ടു ഭാഗത്തുമായിട്ട് നിർത്തിക്കാൻ ആകെ കുറച്ച് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ബ്രീഫിങ്ങിന് പോവുള്ളൂ. അപ്പൊ അവരെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ പോരായ്മയായിട്ടാണ് കണക്കാക്കേണ്ടത്. എന്നാലും വാർത്താ സമ്മേളനം എന്നോട് എപ്പോഴും എവിടെ വെച്ചും എന്ത് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൂടിയാണെന്ന് ഓർക്കണം. എന്തായാലും ചോദ്യങ്ങളോട് എല്ലാവർക്കും കുറച്ച് ഭയമാണ്. ഉത്തരം പറയാനുണ്ടെങ്കിൽ ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം.
2: അല്ല, ഈ നമ്മുടെ കേരളത്തില് ഇച്ചിരി ബെറ്റർ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോൾ മറ്റൊരു വലിയ സെൽഫി സ്റ്റിക്കിലൊക്കെ മൈക്ക് ഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് അടിപ്പിച്ചു, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ. പക്ഷെ കേരളത്തിൽ അതൊക്കെ മാറി നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്.
3: ശരിക്കും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഒരു പരിധി വിട്ടിട്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഈ ചാനലുകളുടെ എണ്ണം, മാധ്യമപ്രവർത്തകരുടെ എണ്ണം, ഓൺലൈൻ സംവിധാനം, മൈക്കിന്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ എപ്പോഴും ക്യാമറമാന്മാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, അവർക്ക് എപ്പോഴും വിഷ്വൽ ക്വാളിറ്റി, വിഷ്വൽ നേരെ കിട്ടണം. ഈ മൈക്ക് ഇങ്ങനെ പോയി വായുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് താഴ്ത്താനൊക്കെ പറയും. അതാണ് ഈ ബഹളവും പ്രശ്നമൊക്കെ ആവുന്നത്. ഇപ്പോൾ ഒരു ചാനലുകാരന് അവന്റെ മൈക്ക് ആയിരിക്കും ആദ്യം കാണുന്നത്, സെൻട്രൽ നിൽക്കണം. ഈ സെൽഫിഷ് ആയിട്ട് പോകുന്ന ആൾക്കാർ അങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു വിഷ്വൽ കിട്ടില്ല. ഇപ്പോഴും നല്ലത് എന്താ, മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ട് ആ വാർത്താ സമ്മേളനം നടത്തും. പറയാനുള്ളത് പറയട്ടെ, ദൂരെ ഒരു ഇപ്പം നമ്മൾ മരണ വീട്ടിൽ നമ്മൾ പറയാറില്ലേ, അവിടെ പോയിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും അനുശോചനം രേഖപ്പെടുത്തുന്നെങ്കിൽ ഒരു പോഡിയം വയ്ക്കുക, അവിടെ നിന്ന് പറയാനുള്ളത് എടുക്കുക, പോവുക. ആ രീതിയിലേക്ക് നമ്മുടെ കേരളവും മാറുമായിരിക്കും
2: തീർച്ചയായിട്ടും. എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്ക്, അതിനുശേഷം വാർത്തകളിൽ ലോകത്തിലേക്ക് തിരിച്ചു വന്നാണ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയ് മിനി പത്മയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
5: അണ്ണ ശ്രദ്ധിക്ക,
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: You are listening to Home 92.2 FM. Home is a feeling.
3: നമുക്ക് അങ്ങനെ പത്രങ്ങളുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. പത്രങ്ങളിൽ ഇന്ന് വേറൊരു വാർത്ത, ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പേര് മാറ്റാൻ തീരുമാനം. ഇനി മുതൽ ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്
4: എന്നായിരിക്കും. കേൾക്കുമ്പോ തന്നെ നമുക്കൊരു പേടിയാണ്. എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ, കുറ്റം ചെയ്താണ് അന്വേഷിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു പേര് വേണ്ട. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അല്ലേ, എന്താണ് പേര് വന്നത്?
3: ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്.
4: യൂണിറ്റ് നല്ലതാണ്, നല്ല നല്ലൊരു പേരാണ്. എന്തായാലും അത് ക്രൈം എന്നുള്ള മാറിയിട്ടല്ല, ക്രൈം ലോകത്തിലെ ഇല്ലാണ്ടാവണം. അപ്പൊ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പേര് മാറ്റം വരുമ്പോ തന്നെ കുറച്ചൊരു ഭേദം ഉണ്ടാവുമായിരിക്കും. ശബരിമലയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്താണെന്ന് അറിയാം. പലതും നമ്മൾ നമ്മുടെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ശബരിമലയിലെ വെടി വഴിപാട് എന്ന് പറയുന്നത് ഒരാചാരമല്ല എന്ന് തന്ത്രി തന്നെ കത്തുകൊടുത്തിട്ടുണ്ട്. അത് അപകടമാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെടി വഴിപാട് ആചാരത്തിന്റെ ഭാഗമല്ല എന്ന തന്ത്രിയുടെ കത്തും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയ സുരക്ഷാ ആശങ്കയും വെടി വഴിപാട് അനിശ്ചിതത്വത്തിൽ ആക്കി. വരുന്ന മണ്ഡല മകര വിളക്ക് തീർത്ഥാടന കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലെ താന്ത്രിക വിധികളിലോ പൂജാക്രമങ്ങളിലോ വെടി വഴിപാടിന് സ്ഥാനമില്ലെന്നും ഭക്തരുടെ ഒരു നേർച്ചയായിട്ട് കാലക്രമത്തിൽ അത് വന്നു ചേർന്നതാണെന്നാണ് മഹേഷ് മോഹനര് തന്ത്രിയായിരിക്കെ നൽകിയ കത്തിൽ പറയുന്നത്. ഇതോടെ വഴിപാട് നിർത്താനുള്ള തീരുമാനത്തിലേക്ക് ബോർഡിന് നീങ്ങാൻ കഴിയും. ശരിക്കും അപകടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴിപാട് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്.
3: തീർച്ചയായിട്ടും നമ്മുടെ നെടുമ്പങ്കാട്ട് വൻ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പുകളും ജ്വല്ലറി മൊബൈൽ കടയും കത്തി നശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രാവിലെ വന്നേക്കുന്ന ഒരു വാർത്തയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ നാട്ടില് കുറച്ചുകൂടെ ഈ സേഫ്റ്റി, അതായത് ഇലക്ട്രിസിറ്റിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കട പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര വർഷം കൂടുന്ന സമയത്ത് അതിന്റെ സേഫ്റ്റി മസ്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കണം എന്നുള്ള കാര്യമാണ്. ഇതിപ്പോ എല്ലാ വർഷവും എവിടെയെങ്കിലും, ഇന്നിപ്പോ നെടുമ്പങ്കാടാണെങ്കിൽ നാളെ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം ആലപ്പുഴ എവിടെയാണെങ്കിലും നമ്മൾ ഇത് കേൾക്കുന്നതാണ്. അതിപ്പോ കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങൾ എടുക്കണമെന്ന് നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നി പോകാറുണ്ട്.
4: അധ്യാപകരാകാൻ നല്ല കുട്ടികളാകണം. എയ്ഡഡ് അധ്യാപക നിയമം, പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. കഴിഞ്ഞ ദിവസം അശ്വൻ കോക്കിന് പിടിച്ചോണ്ട് പോയത് കാണുമ്പോൾ അദ്ദേഹം അധ്യാപകനാണല്ലോ, അത് കേട്ടപ്പോൾ എനിക്ക് ഈ ഒരു വാർത്തയെ കണക്ട് ചെയ്യാൻ വേണ്ടി തോന്നിയത്. കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. ശരിക്കും അദ്ദേഹം മദ്യപിച്ചിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ വാർത്ത, സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ, അതായത് KER, ഭേദഗതി വരുത്തും. നിയമന അംഗീകാരത്തിനുള്ള രേഖകളിൽ ഇനി പോലീസിന്റെ പരിശോധന സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തണം. വാർഡൻ, അധ്യാപകർ തുടങ്ങിയ തസ്തികകളിലെ നിയമനത്തിന് പോലീസിന്റെ ലൈംഗിക പീഡന പ്രതികളുടെ രജിസ്ട്രിയിലുള്ളവരെ പരിഗണിക്കരുതെന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാർ സമിതി ശുപാർശ ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ വരുന്ന ശരിക്കും നല്ലൊരാശയാണ് അല്ലെ അക്ഷയ്? കാരണം അധ്യാപകരാകാൻ നല്ല കുട്ടികളാകണമെന്നതൊരു സത്യമാണ്. അവർക്ക് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്, അവർ ഒരു കേസിലും പെട്ടിട്ടില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ടതോ ലൈംഗിക കുറ്റകൃത്യങ്ങളിലോ അവരുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു നല്ല അധ്യാപകൻ എന്നല്ല, അധ്യാപകനെ ആകാൻ വേണ്ടി കഴിയൂ എന്നാണ് സർക്കാർ പറയുന്നത്. നല്ല തീരുമാനം.
3: തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ യൂഷ്വലി ഗവൺമെന്റിലേക്ക് ചേരുന്ന സമയത്ത് കുറെ പ്രൊസീജിയേഴ്സ് ഉള്ളതാണ്. നമ്മുടെ പ്രൈവറ്റിലേക്ക് ഇതാകണം, എല്ലാ മേഖലയിലും അധ്യാപകരാകാനുള്ള.
4: അവരുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു നല്ല അധ്യാപകൻ എന്നല്ല, അധ്യാപകനെ ആകാൻ വേണ്ടി കഴിയൂ എന്നാണ് സർക്കാർ പറയുന്നത്. നല്ല തീരുമാനം.
3: തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ യൂഷ്വലി ഗവൺമെന്റിലേക്ക് ചേരുന്ന സമയത്ത് കുറെ പ്രൊസീജിയേഴ്സ് ഉള്ളത്.

0: ഇതുപോലെ ഒരേ പിന്നെ കണ്ടന്റുള്ള സാധനങ്ങൾ, ഒരേ പിന്നെ ആശയങ്ങളുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മിക്കവാറും അത് അവരുടെ ആശയങ്ങൾക്ക് എതിരാണെങ്കിൽ നമുക്ക് വിസ നിഷേധിക്കും.
1: എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് US-ൽ ആണ്. അപ്പം എല്ലാ വീക്കെൻഡ് കഴിയുമ്പോഴും HR ചോദിക്കും എന്തായിരുന്നു ഈ വീക്കെൻഡിൽ നിങ്ങൾ ചെയ്തത്. അപ്പം അവർക്കറിയണം എന്ത് മെന്റാലിറ്റിയിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ആൾക്ക് ഭയങ്കര ഈ ഓഫ് റോഡ് ഇഷ്ടമാണ്, ഒരു ജീപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജീപ്പ് എടുത്തിട്ട് ഇങ്ങനെ പോയി. അപ്പൊ അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. എന്താണ് എന്നുള്ളത് അവർക്ക് ഓരോ എംപ്ലോയീസിന്റെ അറിയണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റും വളരെ ശരിയാണ്, എങ്ങനെയാണ് നമ്മുടെ ഒരു ക്യാരക്ടർ എന്നുള്ളത് സത്യത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്.
0: കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ മാർപ്പാപ്പയുടെ വാർത്തകളൊന്നും വരാറില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചതേയുള്ളൂ. ഇനി യുദ്ധത്തിന് അർത്ഥമില്ല, റഷ്യയും യുക്രൈനും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞൊരു വാർത്ത. ലോകത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്ന യുദ്ധക്കെടുതികൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ആണവായുധ ഭീഷണികൾക്കും എതിരെ കടുത്ത മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ റഷ്യയും യുക്രൈനും തമ്മിൽ 4 വർഷത്തോളമായി തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും അടിയന്തരമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഫ്രാൻസിലേക്കുള്ള 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം റോമിലേക്ക് മടങ്ങുന്നതിനിടെ വിമാനത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാർപ്പാപ്പ യുദ്ധം എല്ലാ കൂട്ടരും അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഡൽഹിയിലെ ഈ നമ്മുടെ പൊല്യൂഷൻ കാരണം ഇപ്പൊ ഒരു പുതിയ നിയമം അവർ കൊണ്ടുവരികയാണ്. ഈ കൺസ്ട്രക്ഷൻസ് നവംബർ 1 ഇപ്പൊ നമുക്ക് ദീപാവലി വരാൻ പോകുന്നു. അപ്പൊ 15 എല്ലാ വർഷവും അറിയാം ദീപാവലി കഴിയുമ്പോൾ തന്നെ അവിടെ പിന്നെ പൊല്യൂഷന്റെ കാര്യം വേറെ ലെവലാണ്. അപ്പൊ എന്തായാലും നവംബർ 1 നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിരോധനം കൊണ്ടുവരികയാണ്. ജനുവരി 31 വരെയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീസ് ഇരട്ടിയാക്കാൻ പോകുന്നു. 50% വർക്ക് ഫ്രം ഹോമിലേക്ക് ഡൽഹി മാറാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ദീപാവലി സമയത്ത് ആ പടക്കം പൊട്ടിക്കുന്നതിന്റെ ഒരു കാര്യത്തിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
0: നമ്മുടെ പത്രങ്ങളുടെ ഉൾപേജിലെ വാർത്ത വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചെയർമാനായിട്ട് MC മായിൻ ഹാജി പരിഗണനയിൽ. പ്രബല മുസ്ലിം സംഘടനകൾക്കെല്ലാം ബോർഡിൽ പ്രാതിനിധ്യം നൽകാൻ ഒരു തീരുമാനം. അതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയ വിലക്ക് കരട് ചോർന്നതിൽ അന്വേഷണം നടക്കുന്നു. കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വിലക്കുന്നത് സംബന്ധിച്ച കരട് മാർഗരേഖ ചോർന്നതിൽ ആഭ്യന്തര അന്വേഷണത്തിൽ തീരുമാനം എന്ന് പറഞ്ഞ വാർത്ത. മുട്ടിൽ മരമുറി ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് വനം മന്ത്രി പറഞ്ഞ വാർത്ത. നമ്മൾ ഈ മുട്ടിൽ മരമുറിയെക്കുറിച്ച് കേട്ടതൊന്നുമല്ല, പുറത്തു വരാനിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. അതുപോലെ SIR ബന്ധപ്പെട്ടിട്ട് ഹർജി അടിയന്തരമായി കേൾക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ വാർത്ത. MLA അയോഗ്യത 8 ഒക്ടോബർ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ വാർത്ത. ജ്ഞാനേഷ് കുമാർ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്, അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പൊ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം, ഇടതു പാർട്ടികളുടെ പ്രതിഷേധം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം, അങ്ങനെ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം, ഇംപീച്ച് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ സംഘടിക്കുന്നു. പ്രതിപക്ഷ ആരോപണം ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കാനെന്ന് BJP ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥൻ എന്ന സതീശിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നു. കേരളത്തിൽ SIR നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് എന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ആ ഉദ്യോഗസ്ഥൻ VD സതീശന്റെ ഏജന്റ് ആണെന്ന് BJP പറഞ്ഞു. നടക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാർത്ത SIR ബന്ധപ്പെട്ടിട്ട് ഉണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ കണ്ണൂർ വിമാനത്താവളം 1 വർഷത്തിനകം സമഗ്രമായ മാറ്റമുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു കുറിപ്പും, അതുപോലെ തന്നെ അംശായിക്ക് കരിങ്കൊടി മുഖ്യമന്ത്രിയല്ല വീഡിയോ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്ന് തന്റെ ഓഫീസ് എന്ന് മന്ത്രി OJ ജനീഷ് എന്ന് പറയുന്ന ഒരു വാർത്ത.
0: യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് മന്ത്രി കൂടിയായിട്ടുള്ള OJ ജനീഷ്. യൂത്ത് കോൺഗ്രസ്സുകാരാണ് കരിങ്കൊടി കാട്ടിയതും പ്രതിഷേധം ഉണ്ടാക്കിയതും. അപ്പൊ അദ്ദേഹത്തിന്റെ പേജിൽ ആ ഫോട്ടോ വരുന്നു. ഒരു മന്ത്രിയുടെ പേജിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തടഞ്ഞതിന്റെ വീഡിയോ പോകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ അഡ്മിൻ പാനൽ അവരാണ് അത് ചെയ്തേക്കുന്നത്, ഞാനല്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അത് എനിക്ക് പോസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോ ഒരു മന്ത്രി കൂടിയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് ചെയ്യുന്നതിലൊരു ഔചിത്യക്കേട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ പ്രതിഷേധിച്ച രീതിയോട് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി VD സതീശനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും, ക്ഷമിക്കണം, നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെയുണ്ടായ ആ ഒരു കരിങ്കൊടിയും ആ വാഹനത്തിന് മേലെ ആ സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ടായതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം കേരളം കോൺഗ്രസ് ഭരിക്കുന്നു, കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി വരുന്നു, അപ്പൊ അങ്ങോട്ട് കൊടുക്കേണ്ട, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ആദരവ് അവിടെ ഉണ്ടായില്ല എന്നൊരു സംശയമുണ്ട്.
1: തീർച്ചയായിട്ടും എന്തായാലും അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായേക്കുന്ന ഒരു ഒരു അത് എനിക്ക് രസം തോന്നിയത് ഇദ്ദേഹം വരുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ ചാടി വീണിട്ട് പോയി കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞു
0: എനിക്ക് ജഗതി പായ പിടിച്ച് റോഡിൽ കിടന്ന ആ സീൻ ഓർമ്മ. അയ്യോ, അതുപോലെ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. 12 ജില്ലകളിൽ 38 തദ്ദേശ വാർഡുകളിലായിട്ട് 126 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയിരിക്കുന്നത്. അതിന്റെയൊക്കെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ്

0: ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹോർമസ് കടലെടുക്ക് തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ ഖത്തർ വഴി യു എസിനെ അറിയിച്ചെന്ന് ഇറാൻ തള്ളിയെന്ന് ട്രംപ്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ 8 മാസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷവും ഇറാൻ യു എസ് യുദ്ധവും എന്ന വാർത്ത. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ വരുന്ന ഒരു വാർത്ത, ആൻസി സോജൻ കഴിഞ്ഞ ദിവസം വെള്ളി മെഡൽ നേടിയിരുന്നു. ശ്രീശങ്കർ കഴിഞ്ഞ ദിവസം വെള്ളി മെഡൽ ലോങ് ജമ്പിൽ നേടിയിരുന്നു. പരിക്കേറ്റിട്ട് ആ കുട്ടി പിന്മാറിയിട്ടും വെള്ളി മെഡൽ നേടി എന്നുള്ളതാണ് അവിടുത്തെ ഒരു വാർത്ത. പക്ഷേ ആൻസി സോജനെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചെറുതായിട്ട് ആ കുട്ടീനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. ആ കുട്ടി മുടിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടാണ്, അതുപോലെ ഡ്രസ്സും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഡ്രസ്സും തോരണം ബാക്കിയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റിവെച്ചാൽ സ്വർണം കിട്ടൂലായിരുന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഈ പറയുന്ന ആൾക്കാർക്ക് നന്നായിട്ടൊന്ന് ഒരു ഒരു അപ്പുറത്തേക്കൊന്നും എടുത്ത് ചാടാൻ പോലും പറ്റാത്ത മനുഷ്യരാണ്. ഇത്രയും ദൂരം ചാടിയിട്ട് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു മലയാളി പെൺകുട്ടി അവരുടെ സൗന്ദര്യം ഒരു ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ട് അവരവരുടെ മുടിയിൽ ചേർന്ന ഒരു ചെറിയ കുഞ്ഞു ബീഡ്സ് ഒക്കെ ഇട്ട്, എന്ത് രസം അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ആഫ്രിക്കൻ ഓട്ടക്കാരികളൊക്കെ നമുക്ക് ചെയ്യുന്ന കാണാറുണ്ട് പലപ്പോഴും, മനോഹരമായിട്ട് അവരുടെ മുടികളൊക്കെ
1: അലങ്കരിക്കും.
0: അത് ഓട്ടത്തിന് അതൊക്കെ പ്രശ്നമായി ഇത്ര തടസ്സമായി ഇത്ര നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് 6 മീറ്ററുള്ള ഒരു സാരി എടുത്തിട്ട് ഞങ്ങൾ സ്ത്രീകൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ. പിന്നെയാണ് ഒരു കുഞ്ഞു ബീഡ് ഞങ്ങളുടെ തലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കളിയാക്കലിലേക്കൊന്നും പോകരുത്. അംഗീകരിക്കുക ആ കുട്ടി നേടിയ നേട്ടങ്ങൾ. നമ്മുടെ മലയാളികളെ ഇന്ത്യയുടെ അഭിമാനമാക്കി, ലോകത്തിന്റെ അഭിമാനമാക്കി. ഏഷ്യൻ ഗെയിംസിലാണ് വെള്ളി മെഡൽ, കുഞ്ഞു വ്യത്യാസത്തിലാണ് സ്വർണം നഷ്ടമായത്. 2 സെന്റിമീറ്ററിന്റെ ദൂരത്തിലാണ് സ്വർണം നഷ്ടമായത്. ആ 2 സെന്റിമീറ്റർ ഈ ബീഡ്സ് കൊണ്ടുപോയോ?
1: എന്താണേലും ആ വാർത്തകൾ നമ്മുടെ പെട്ടെന്ന് കലീസ് ടൈംസ് കൂടെ നമുക്ക് പോകാം. ഇന്ത്യൻ എംബസി ഇൻ യു എ ഓപ്പൺസ് ഫ്രഷ് ബീഡ്സ് ഫോർ പാസ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. യു എയുടെ വെതർ, റെയിൻ എക്സ്പെക്ടഡ് ഇൻ സം ഏരിയസ്, റെഡ് അലർട്ട് ഇഷ്യൂഡ് ഫോർ ഫോഗ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും നമുക്ക് കൊടുത്തിട്ടുണ്ട്.
0: ഈ ടെൻഡർ ക്ഷണിച്ചത് നമുക്ക് പിന്നെ നമ്മൾ ഉറ്റുനോക്കിയാണ്. നമുക്ക് അൽഹിന്ദ് ആണല്ലോ നമുക്ക് അത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പൊ അൽഹിന്ദ് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സേവനങ്ങൾ ചെയ്യുന്നത് അവർക്ക് കിട്ടി. അതിനിടയിലാണ് അത് കോടതിയിൽ പോയി, ബിഡിന്റെ തുകയിലും എന്തോ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു നിയമ നടപടികളിലേക്ക് പോയി. എന്തായാലും എനിക്ക് അൽഹിന്ദിന് ഒന്നുകൂടി ആ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാം. അതുപോലെ നേരത്തെ ഉണ്ടായ ബി എൽ എസും പങ്കെടുക്കുന്നുണ്ട്. അവരും ബാർ ചെയ്തിട്ടുണ്ട്, 2 വർഷം അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുണ്ടാവില്ല, അവരുടെ എന്തെങ്കിലും പ്രോക്സി ടീമോ മറ്റോ പങ്കെടുത്തേക്കാം ചിലപ്പം. എന്തായാലും എങ്ങനെ വന്നാലും ഈ കുറച്ച് മാസത്തെ അവരുടെ സേവനം വളരെ നല്ലതായിരുന്നു. യു ഡബ്ല്യു മോളിലായിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, പോയ ആൾക്കാരും ഒരു അരമണിക്കൂറിനുള്ളിൽ അവരുടെ സേവനങ്ങളെല്ലാം പൂർത്തിയാക്കി. അത് മാത്രമല്ല, 16 സെന്റേഴ്സിൽ ഇവർ സൺഡേയിൽ സേവനം കൊടുത്തു, അതായത് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി സേവനം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ നിയമ നടപടികളൊന്നും ഇല്ലെങ്കിൽ, പുതിയ ടെൻഡറുകളൊന്നും ഇല്ലെങ്കിൽ അൽഹിന്ദിനോട് തുടരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ
1: എല്ലായിടത്തും എനിക്ക് തോന്നുന്നത് നമുക്ക് അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള ഏരിയകളിലാണ് അൽഹിന്ദ് വന്നിരിക്കുന്നത്. ഇപ്പൊ യു ഡബ്ല്യു മോളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പോയപ്പോ എത്ര സൗകര്യമാണ്, വണ്ടി ചെന്ന് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം, അതിന് മെട്രോയിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ വളരെ ഈസി ആയിട്ട് അധികം തിരക്കില്ല. അങ്ങനെ എല്ലാ വിധേനെ നോക്കിക്കഴിഞ്ഞാൽ യു ഡബ്ല്യു മോൾ നല്ലൊരു സെന്റർ ആണ്. അത് മാത്രമല്ല കേട്ടോ, വേറെ പല ഇടങ്ങളിലും നേരത്തെ ബി എൽ എസ് എവിടേക്കായിരുന്നുണ്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെ അൽഹിന്ദുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
0: മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ സമീപനം ഇല്ലേ അവിടുത്തെ ആൾക്കാരുടെ, ബി എൽ എസ് ഉണ്ടായിരുന്ന സമയത്തും അൽഹിന്ദുള്ള സമയത്തും നമ്മൾ നമ്മളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ നല്ല നന്നായിട്ട് നമ്മൾ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നവർ, പ്രായമായവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എന്തുകൊണ്ടും നല്ല സേവനം നൽകി അവർ തുടരട്ടെ എന്ന്, അവർക്ക് തന്നെ ബിഡ് വീണ്ടും കിട്ടട്ടെ, അവർ തന്നെ വീണ്ടും നമുക്ക് സേവനങ്ങൾ നൽകി. അത് ഒരു മലയാളി കമ്പനി കൂടിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ലാർജ് മലയാളി ഡയസ്പോറ ഉള്ള ഒരു സ്ഥലത്ത് അവർ വരുമ്പോൾ നമുക്ക് സന്തോഷം.
1: ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് ഒരുപാട് പേർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം,
0: മനോഹരമായിട്ടുള്ള ഒരു ചിത്രത്തോടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അബുദാബി ആൻഡ് ദുബായ് ആർ ലോട്ട് ക്ലോസർ നൗ എന്ന് പറഞ്ഞത് യുഎയുടെ ഭരണാധികാരി ഇത്തിഹാദ് റെയിൽ യാത്ര ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇന്ന് ഖലീജ് ടൈംസ് കൊടുത്തിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഇനിയിപ്പോ അബുദാബിക്ക് പോകുന്നതിന് നമുക്ക് ലോങ് എന്തോ ട്രാഫിക് ഉണ്ടോ ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല.
0: ഇപ്പൊ ഷറഫ് ഡി ജി നമുക്ക് പോണെങ്കിൽ തന്നെ ഷറഫ് ഡി ജി എന്ന് പോകുന്നു, ബർജുമാലിൽ നമ്മൾ റെഡ് എന്ന് മാറി കയറുന്നു, ഗൾഫ് എസ്റ്റേറ്റിൽ ഇറങ്ങുന്നു, ജസ്റ്റ് ഒന്ന് നടക്കുന്നു, നേരെ നമ്മൾ അലിയലായിൽ പോകുന്നു, നമ്മൾ അബുദാബി പോകുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ തീർക്കുന്നു, വീണ്ടും വരുന്നു, തിരിച്ച് ഒറ്റ ദിവസത്തിനുള്ള ഒരു അര ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാം തീർത്ത് മീറ്റിംഗ് ഒക്കെ തീർത്ത് ഭക്ഷണം കഴിച്ചത് തിരിച്ചു വരാം.
1: തീർച്ചയായിട്ടും ഇനിയിപ്പം ഒരേ ഒരു കാര്യം, നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരുകളെല്ലാം പഠിക്കണം. അലിയലായിസ് നല്ല, കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷൻ ഒക്കെ വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയായിരുന്നു. ഇനിയിപ്പം നാളെ തൊട്ട് റെയിൽവേ ശൃംഖല കൂടെ തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഈ യൂറോപ്പിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ട്രെയിൻ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഗൾഫിൽ, ഇപ്പം പ്രത്യേകിച്ച് യു എയിൽ ഇനി ട്രാവൽ ചെയ്യാം. ഇനി തുടരെ നമ്മുടെ
0: എനിക്കൊരു ആഗ്രഹമുണ്ട്, ട്രാൻസ് സൈബീരിയൻ യാത്ര ഒന്ന്, ഏറ്റവും ജീവിതത്തിൽ മനോഹരമായ ലാൽ ജോസ് പണ്ട് യാത്ര ചെയ്ത സമയത്ത് ആദ്യം വിവരിക്കുന്ന കേട്ടപ്പോ അതൊന്ന് പോകണം, എക്സ്പീരിയൻസ് ചെയ്യുന്നത്
1: എപ്പോഴും നല്ലതാണ്. എല്ലാ രാജ്യത്തിനും അതിന്റേതായിട്ടുള്ള, ഇപ്പം സ്വിറ്റ്സർലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിനും അതിന്റേതായിട്ടുള്ള പല ടെറൈനിൽ കൂടെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാട്ടിൽ കൂടെ പലപ്പോഴും പോകുന്നതായിട്ട് എനിക്ക് ഉണ്ടോന്ന് അറിയില്ല കേരളത്തിൽ, പക്ഷെ പുഴകളും കായലും അത് കണ്ടങ്ങളും ഒക്കെ അതിന് മേലെ കൂടെ മുറിച്ച് പോകുന്ന ട്രെയിൻ എത്ര ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ മരുഭൂമിയെ മുറിച്ച് പോകുന്നത്.
0: എന്തായാലും ഇതൊക്കെ ഉണ്ടെങ്കിലും ചില നമ്മുടെ പിന്നെ വീട്ടമ്മമാർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കുറെ പച്ചക്കറിയും വാങ്ങിയിട്ട് ഡൽഹിയിലും മുംബൈയിലും എന്നിട്ട് ചിലപ്പോ നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലം ആ ബെൽറ്റിൽ വരുന്ന യാത്രയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടൊക്കെ വെക്കും ഉള്ള സൗകര്യ സ്ഥലത്ത് വെച്ചിട്ട്. ചില സിനിമകളിലൊക്കെ, ഹിന്ദി സിനിമകളിലൊക്കെ അത് മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കുന്നത്, വെണ്ടക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് ചെന്ന് വീട്ടിൽ, കാരണം ഈ യാത്ര കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കൊരു ഇതാകും, അവിടെ ചെന്ന് കുക്ക് ചെയ്യാൻ നേരമില്ല. അങ്ങനെ ട്രെയിൻ യാത്ര എന്തുകൊണ്ട്
1: രസമാണ്.
0: യാത്രകളിൽ ഏറ്റവും മനോഹരം സൈക്കിളും അതുപോലെ
1: ട്രെയിനും. ട്രെയിനിലെ അങ്ങനെ കുക്ക്
0: കൊറേ നിയമങ്ങൾ ഉണ്ടല്ലോ, അറിയാലോ പാലിക്കുക.
1: എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ വരുന്ന മണിക്കൂറിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അക്ഷയമിനി പദ്മയാണ് പ്രസ് ക്ലബിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത്.
2: Sand Dunes with Akshay on Home 92.2 FM.
3: എന്റെ കലണ്ടർ ഫുൾ ആണ്, വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
4: ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
3: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
4: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല, പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
5: ഓക്കേ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
6: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04-232-7111.
7: Trending song of the hour.
8: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Traffic update.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, traffic in the situation. Sheikh Mohammed bin Zayed Road il slow moving traffic valare valare gurutharamayittu thanne pokondirikkunnu. Nammude Sharja Dubai road gal nokkaanengil or accident reegapettittund. Sheikh Zayed Road completely free flowing aayittulla situation thanne kaanunnundu. Nammude Emirates Road athyavashyam nalla reethil packed aanu ṭo. Slow moving traffic aanu, pakshe long stretch slow moving traffic situation thanneyanu avade kaanunnu. Ali Tate Old Road lum comparatively traffic situation undu. Nammude Wax Square Dehi Road il aa or traffic situation nalla reethil up and down traffic situation aanu avade kaanunnu. അൽഖൈർ റോഡിലും ട്രാഫിക് ഉണ്ട്, സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് അലൈൻ റോഡും സ്ലോ ഇല്ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാം. ജെ ബി സിയുടെ ഔട്ടോ സർക്കിൾ അവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 058582920 വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Home 92.2 FM. Home is a feeling.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
6: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അമിത് ഷാ വിഷയത്തിൽ പോലീസ് വീഴ്ചയില്ലെന്ന റിപ്പോർട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മാധ്യമങ്ങളെ കാണുന്നതിൽ ഇനി പുതിയ രീതിയെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ല എന്ന് പോലീസ് അറിയിച്ചു. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം ചാനൽ പ്രവർത്തകർ എത്തുകയും അദ്ദേഹം പ്രതികരിക്കാത്തത് വാർത്തയാക്കുകയും ചെയ്യുന്ന രീതി ഏതാനും ദിവസങ്ങളായി വർദ്ധിച്ചുവെന്നാണ് ഓഫീസിന്റെ വിലയിരുത്തൽ. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തേടി കർഷകരും വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടിയിൽ. വൈകിട്ട് 5 വരെയാണ് വനം കൃഷി വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിപാടി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ടി സിദ്ദിഖ്, എംപിമാരായ പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും കർഷകരും കോൺക്ലേവിൽ പങ്കെടുക്കും. വന്യജീവി ആക്രമണം തടയുന്നതിനും സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള വിവിധ ശാസ്ത്രീയ സാങ്കേതിക പരിഹാരങ്ങൾ കോൺക്ലേവിൽ ചർച്ചയാകും. മുട്ടിൽ മരമുറിക്കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനം വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് എസ്ഐടിക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ശബരിമല സന്നിധാനത്തെ വെടി വഴിപാട് ആചാരമല്ലെന്ന് തന്ത്രി. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സുരക്ഷ ആശങ്കയും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടി വഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാറിന്റെ കാലാവധി നവംബർ 15 അവസാനിക്കുകയാണ്. യു എൻ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക്. കൊച്ചി ആസ്ഥാനമായ ക്യാമ്പസ് തുടങ്ങാൻ സർക്കാരിന് താൽപര്യമറിയിച്ചു. കിസാറ്റ്, നുവാൽസ, സിഡിഎസ് എന്നിവയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. ഈ സർവകലാശാലകളുമായി ചേർന്ന് സംയുക്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. ബിരുദാനന്തര ബിരുദം, ഡോക്ടർ കോഴ്സുകൾ സർവകലാശാലയിൽ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി കെഎസ്ഇബി ചെയർമാൻ എം ജി രാജമാണിക്യം. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണെന്ന് രാജമാണിക്യം. വൈദ്യുതി പ്രതിസന്ധി ഒക്ടോബർ മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ സുപ്രീംകോടതിയെ സമീപിക്കലും ഇംപീച്ച്മെന്റ് നോട്ടീസിലെ തുടർ നടപടികളും ചർച്ചയും. അതിനിടെ ആഗ്രയിലെ ജ്ഞാനേഷ് കുമാറിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച 2 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മുംബൈയിലെ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെ ഗാന്ധി ജയന്തി ദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ജയിൽ നിറയ്ക്കൽ സമരം പ്രഖ്യാപിച്ചു. സിപിഎം, സിപിഐ, ആർഎസ്പി ഉൾപ്പെടെ 5 ഇടത് പാർട്ടികൾ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ. ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലപ്പത്ത് നിന്ന് പടിയിറങ്ങണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ് പ്രതിപക്ഷം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണത്തിനായി ഐടി നിയമപ്രകാരം ചട്ടം വേണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു. സുപ്രീംകോടതിയിലെ ഒഴിവുള്ള ജഡ്ജ് തസ്തികകളിലേക്ക് 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ കൊളീജിയമാണ് തീരുമാനമെടുത്തത്. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാരായി കൊളീജിയം ശുപാർശ ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃ കമ്പനി ടാറ്റ സൺസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ പുനഃസംഘടന നിർദ്ദേശിച്ച ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിലെ 2 പ്രമുഖ കമ്പനികളായിട്ടുള്ള ടാറ്റ ഇലക്ട്രോണിക് സിസ്റ്റം സൊല്യൂഷൻസ്, ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എന്നിവയെ ടാറ്റ സൺസുമായി ലയിപ്പിക്കാൻ ടാറ്റ ട്രസ്റ്റിന്റെ നിർദ്ദേശം. ഇവിടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖല ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ പ്രൗഢ ഗംഭീരമായി ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ ചേർന്ന് സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനു മുന്നോടിയായി യുഎഇ പ്രസിഡന്റ് ഹിസൈൻ അസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു. ട്രെയിനിലെ പ്രവർത്തന സംവിധാനങ്ങൾക്കും യാത്രക്കാർക്കായി ഒരുക്കിയ ലോകോത്തര നിലവാരത്തിലുള്ള സൌകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. ദുബായ് ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനെ ദുബായ് മെട്രോയുടെ ജുമേറ ഗോൾഫ് എമിറേറ്റ് സ്റ്റേഷനുമായി പ്രത്യേക കാൽനട പാലം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായ് ആർടിഐയുടെ നോൾക്കാർഡുമായി ഇത്തിഹാദ് റെയിൽ സംയോജിപ്പിച്ചു. ഇതോടെ ഒറ്റ ക്യുആർ കോഡ് ഉപയോഗിച്ച് ഇത്തിഹാദ് റെയിലും പിന്നീട് ദുബായ് മെട്രോ ട്രാംബസ് എന്നിവയിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കാൻ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ഥിരം സമിതിയും രക്ഷാസമിതിയും പുനഃസംഘടിപ്പിക്കണമെന്നാണ് ആവശ്യം. പലസ്തീന് പൂർണ്ണ യു എൻ അംഗത്വം നൽകണമെന്നും മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന. ഏകപക്ഷീയമായ താരിഫുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ മൂന്ന് രാജ്യങ്ങളെയും വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ ധാരണയായി. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് വ്യക്തവും കൃത്യവുമായ നടപടികളുണ്ടായാൽ രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും തയ്യാറെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്സിയോസാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര തർക്കങ്ങൾക്കിടയിലെ പുതിയ നീക്കങ്ങൾ പുറത്തുവിട്ടത്. ഹോർമോസ് കടലെടുക്ക് തുറക്കൽ, നാവിക ഉപരോധ നീക്കൽ, മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കൽ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഇറാൻ മുന്നോട്ട് വച്ച സമാധാന നിർദ്ദേശം ട്രംപ് നേരത്തെ തള്ളിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ഷൂട്ടിംഗ് ട്രാപ്പ് ഇനത്തിലാണ് വെള്ളി. ആഷിമ നീരു ഡണ്ട, മനീഷ കിർ സഖ്യമാണ് വെള്ളി മെഡൽ നേടിയത്. സ്കോഷ് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ ഇറാനെയാണ് തോൽപ്പിച്ചത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 61%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Good morning once again. Welcome back. Home 92.2 FM. Swagatham. And it's a brand new day. September 29th. ചൊവ്വാഴ്ചയിലെല്ലാം നിൽക്കുന്നത് നമുക്ക് നാളെ എന്ന് പറയുന്ന യു എ സംബന്ധിച്ച് ദുബായ് സംബന്ധിച്ച് ചരിത്രത്തിലേക്ക് കാല് വെക്കാൻ പോകുന്ന ഒരു ദിവസം കൂടെയാണ് അല്ലേ. നമുക്ക് ദുബായിലെ മെട്രോ ഇറങ്ങി, നമുക്ക് ട്രെയിൻ കയറി, അബുദാബിയിലോ ഫുജ്വേറയിലേക്കോ ഇനി പോകാൻ പോകും എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നാളെ എത്തിഹാദ് റെയിൽ, നമ്മുടെ ദുബായ് സ്റ്റേഷൻ, ഫസ്റ്റ് ട്രെയിൻ യാത്ര ആരംഭിക്കുകയാണ്. പുലർച്ചെ 6:45 6:14 എന്ന് തന്നെ പറയണം, കാരണം ഒരു മിനിറ്റിന് ഒരു മിനിറ്റേതായ വിലയുണ്ട്, ട്രെയിൻ പോകും. അപ്പോൾ 6:14 ആണ് ഫസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. നമുക്കിവിടുന്ന് അബുദാബിയിലേക്ക്, അബുദാബിയിൽ നിന്ന് തിരിച്ച് 8:50 മറ്റുമാണ് അവിടുന്ന് തിരിച്ച്, ഐ എം നോട്ട് ഷുവർ, അപ്രോക്സിമേറ്റ്ലി 8:50 തിരിച്ച് ഇങ്ങോട്ട് വരിക എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് വൺ ഡേ പാസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പം യൂഷ്വലി റെയിൽവേ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെന്ന് നോർമൽ കമ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ട് കമ്പാർട്ട്മെൻറ്റ് അതായത് പറയണം കേട്ടോ. അതല്ലാതെ ഒരു വി ഐ പി, നമ്മുടെ ഗോൾഡ് ക്ലാസ് പോലത്തെ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോയൽ കാർഡ് വഴി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നോയൽ കാർഡിൻ്റെ വൺ ഡേ പാസ് ഓപ്ഷന് ഇപ്പം അവൈലബിൾ ആണ്. അതിന് 22 ദിർഹംസ് ആണ് പെർ ഡേ ഒരു പാസഞ്ചേഴ്സിന് വരുന്ന റെഗുലർ നോയൽ വൺ ഡേ പാസ് എന്നാണ് അതിന് പറയുന്നത്. ഇനി ഗോൾഡ് നോയൽ വൺ ഡേ പാസ് ആണെങ്കിൽ 42 ദിർഹംസും ആണ് പെർ പാസഞ്ചറിന് ടിക്കറ്റ് ആകുന്ന എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഗോൾഡ് പാസ് ഹോൾഡേഴ്സിന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ക്യാബിനും നമ്മുടെ ദുബായ് മെട്രോയിലും ട്രാമിലും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാർഡ് കൂടെയാണ്. അപ്പോൾ എന്താണേലും നാളെ ആർക്കെങ്കിലും പോകാൻ, ഇല്ലെങ്കിൽ വീക്കെൻഡിൽ ആർക്കെങ്കിലും ഒക്കെ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ നോയൽ കാർഡിൻ്റെ വൺ ഡേ പാസ് നിങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എതിഹാർ റെയിൽവേ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻ ടു എൻ ജേണി ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷന് മുന്നേ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നോയൽ വൺ ഡേ പാസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ തന്നെ പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണേലും നാളെ ബാക്കി വിഷുവലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിസാനസ് ക്രൗൺ പ്രിൻസ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ട്രെയിൻ റെയിൽവേ ടിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും നാളെ ആ മനോഹരമായിട്ടുള്ള യാത്ര നമ്മൾ കണ്ടിരുന്നു, ഫുജേറയിൽ നിന്ന് അബുദാബിക്ക്, അബുദാബിക്ക് നിന്ന് ഫുജേറയിലേക്കൊക്കെ ഉള്ള യാത്രയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ എങ്ങനെയാണ് ദുബായ് എന്നുള്ള യാത്ര എന്നുള്ളതാണ് എല്ലാവരും ഉറ്റു നോക്കുന്നത്. ലെറ്റ്സ് സീ, നാളെ നമുക്ക് ആ ഒരു ചരിത്ര മുഹൂർത്തത്തെ നമുക്ക് നേരിട്ട് തന്നെ കാണാം, നമുക്ക് വീഡിയോയിലൂടെ കാണാം, വാർത്തകളിലൂടെ അറിയാം, ഒരുപാട് അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താണെങ്കിലും ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ എന്താണെങ്കിലും ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ്.
0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
4: ഇങ്ങനെ കരയിലാണ്, അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യു എയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
3: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: സാൻഡ് ഡ്യൂൻസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
7: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: മമ്മി വിശക്കുന്നു.
3: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
2: ആഹാ, പാസ്തയോ?
4: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
3: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
2: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
4: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
3: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
1: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് greenfarmuae.com.

0: ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് വന്നു പോയതാണ്. ഞാൻ ഒരു ദിവസം എന്തോ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒരു 12:30 ആയി. അപ്പം എനിക്ക് 2-3 വട്ടം എനിക്ക് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് ഒരാളെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു, എന്നിട്ട് തിരിച്ച് എനിക്ക് വീണ്ടും ബുർജ് മഹലിലേക്ക് വന്നിട്ട് വേറൊരു ആളെ കൂടെ പിക്ക് ചെയ്തിട്ട് എനിക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രാത്രിയൊക്കെ ആയി, ഇനിയിപ്പം അപ്പോൾ ഒരു 2-3 സാലിക്ക് എടുത്തു കഴിഞ്ഞാൽ പടപടപടപടയും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ രാത്രിയാണ്, വലിയ തിരക്കും ഇല്ല, അപ്പോൾ ഏതാണേലും എടുക്കാം, ഇപ്പോൾ ഫ്രീ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ സാലിക്കക്കൂട്ട് നോക്കുന്ന സമയത്താണ് ഇത്രയും ബാലൻസ് എങ്ങനെയാണ് കുറഞ്ഞത് എന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ 12:44 എനിക്ക് സാലിക്ക് കട്ടായിട്ടുണ്ട്. ഞാൻ അതെങ്ങനെ, ഹൗ പോസിബിൾ എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വന്ന് അപ്പോഴാണ് ഞാൻ വീണ്ടും ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കി സാലിക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് രാത്രി 1 മണി തൊട്ടാണ് സാലിക്ക് ഫ്രീ എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ 12 മണി എന്നുള്ളതാണ് കിടക്കുന്നത്. യൂഷ്വലി രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ നോക്കാറേയില്ല, നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാലിക്കിൽ എങ്ങനെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, നമുക്കൊരു ഊഹം ഉണ്ടല്ലോ ഓക്കെ ഇത്ര ഉണ്ടാവും, 50 ദിർഹംസ് ഉണ്ടാവും, അല്ലെങ്കിൽ 100 ദിർഹംസ് ഉണ്ടാവും. അങ്ങനെ ഞാനങ്ങനെയാണ്, ഞാൻ ആ ഒരു എമൗണ്ടിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ കിടക്കണേ. അപ്പോൾ അതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ വെറുതെ 50 ദിർഹംസ് നമുക്ക് ഫൈൻ വരും, അതിൽ നിന്നല്ലേ നമുക്ക് അടുത്തൊരു ടോപ്പപ്പ് ചെയ്തിരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്താണ്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പലർക്കും, എനിക്ക് മാത്രമല്ല, പലരുടെ മനസ്സിൽ ഇപ്പോഴും സാലിക്ക് 12 മണി കഴിഞ്ഞ് ഫ്രീ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, 1 മണി തൊട്ട്, രാത്രി 1 മണി തൊട്ട് പുലർച്ചെ 6 മണി വരെയാണ് സാലിക്ക് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, ഇല്ലെങ്കിൽ ആ സാലിക്ക് കട്ടാകും എന്നുള്ള. അത് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഗർഹൂത് ബ്രിഡ്ജ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഗർഹൂത് ബ്രിഡ്ജ് എടുത്ത് വരാൻ, അതായത് അടിപൊളിയായിട്ട് നമുക്ക് ഒരു ട്രാഫിക്കും കൂടാതെ പെട്ടെന്ന് നമുക്ക് വന്നു പോകാൻ പറ്റുന്നൊരു ബ്രിഡ്ജാണ്. അപ്പം അതും കൂടുതലും ഞാൻ എടുക്കുന്നത് കൊണ്ട് അതാണ് എനിക്ക് ട്രാഫിക് വന്നത് കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഇതുവരെ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കും, എനിക്കൊരു സമാധാനത്തിൽ, ഞാൻ മാത്രമല്ലല്ലോ കൂടെ ഉള്ളത് എന്തെന്നും കേൾക്കാൻ വേണ്ടി മാത്രം കേട്ടോ.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കാം. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ ആണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ, സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുബായ്, നമ്മുടെ റാസൽകോ റോഡിലും രണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുന്ന ദുബായ് അലൈൻ റോഡാണെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡാണെങ്കിലും കൺജഷൻ ഉണ്ട് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അത് കണക്ട് ചെയ്യുന്ന നമ്മുടെ അൽകേൽ റോഡിലാണെങ്കിലും ദുബായ് അലൈൻ റോഡിലാണെങ്കിലും കൺജഷൻ ഉണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ആക്സിഡൻസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലിത്തേറ്റ് ഓൾ റോഡിലും കൺജഷൻ ഉണ്ട്. ഷെയ്ഖ് സായ റോഡിലും ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മുടെ എമിറേറ്റ്സ് റോഡ് മാത്രമാണ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് തരാനാണ്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Sand Dunes with Akshay on Home 92.2 FM.
4: You're listening to Home 92.2 FM. Home is a feeling.

0: Sandunes with Akshay on Home 92.2 FM.
1: കീറ്റയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ എന്താ നിരക്കിലൊക്കെ തന്നെ കീറ്റ വളരെ പ്രസിദ്ധമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിന്റെ 1 ഇയർ ആനിവേഴ്സറിയാണ് കീറ്റ ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഒരു വർഷം ആക്ച്വലി കീറ്റ ലോഞ്ച് ചെയ്ത 90-ാമത്തെ ദിവസം തന്നെ 7 എമിറേറ്റ്സിലും കീറ്റയുടെ സാന്നിധ്യം അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ മെർച്ചൻസ് അതിനകത്ത് പങ്കെടുക്കുന്നതിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഏകദേശം 10,000-ത്തിലധികം റെസ്റ്റോറൻറ്റ് മെർച്ചന്റ് ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ 40,000-ത്തിൽ മേലെയുള്ള ലൊക്കേഷൻസുമാണ് കീറ്റ ഇതുവരെയായിട്ട് എൻറോൾ ചെയ്തേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീറ്റയുടെ ഒരു പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റമദാൻ സമയത്ത് നമ്മളൊരു മീൽ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മീൽ ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കീറ്റ കൊടുത്തത്. ഒരു ഫോസ്റ്റ് ഫുഡ് ഒന്നുമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം അത് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അത് അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ കൊടുത്തിരുന്നത്. അത് നമ്മുടെ ഡെലിവറി റൈഡേഴ്സിനാണ് ആ ഒരു മീല് പോകുന്നതെന്നുള്ളൊരു കാര്യം. 1,200-ൽ പരം റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു അന്ന് ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ആയത്. ഇത്ര നല്ല ഇനിഷ്യേറ്റീവ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് എമിറാത്തി ഓൺഡ് FNB SMEസിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ കീറ്റ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് 10,000-ത്തിമേലെ റെസ്റ്റോറൻറ്റ്സ് നമുക്കവർ UAE ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി പാർട്ട്നർ ഒരു പാർട്ട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 200 മില്യൺ അതും കിലോമീറ്റേഴ്സാണ് അക്രോസ് UAE അവർ ഡെലിവറിക്ക് വേണ്ടി യാത്ര ചെയ്തേക്കുന്നുള്ള കണക്കുകളുമാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പം ഒരു വർഷം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടാണ് ഇപ്പോൾ കീറ്റ ഇവിടെ അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഇപ്പം ഓൺലൈനിൽ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അക്സ പറയായിരുന്നു, ആമസോണും നൂണും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കോമ്പറ്റീഷനാണ്. എങ്ങനെയാണ് കോമ്പറ്റീഷൻ? ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത്. എൻ്റെ അടുത്ത് പറയുകയാണ് വെജിറ്റബിൾസൊക്കെ ആമസോണും ദ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പം ഈ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡെലിവറി ആപ്സിലൊക്കെ നോക്കുന്ന ഏറ്റവും നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്താണ് അവരുടെ ഓരോ വർഷം, അല്ലാതെ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിയിലല്ല കേട്ടോ. അപ്പം കീറ്റയുടെ 1 ഇയർ ആനിവേഴ്സറി ആണ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ അവർ മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ എമിറേറ്റ്സിലും അവരുടെ സർവീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അടുത്ത ഒരു ഇയർ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കീറ്റ നമ്മളിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുരക്ഷാ വീഴ്ചയില്ലെന്ന പോലീസ് റിപ്പോർട്ട്. മാധ്യമ പ്രതികരണത്തിൽ നിയന്ത്രണങ്ങൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സുരക്ഷാ വീഴ്ചയില്ലെന്ന പോലീസ് റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം ചാനൽ പ്രവർത്തകർ എത്തുകയും അദ്ദേഹം പ്രതികരിക്കാത്തത് വാർത്തയാക്കുകയും ചെയ്യുന്ന രീതി ഏതാനും ദിവസങ്ങളായി വർദ്ധിച്ചുവെന്നാണ് ഓഫീസിന്റെ വിലയിരുത്തൽ. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തേടി കർഷകരും വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടിയിൽ. വൈകിട്ട് 5 വനം കൃഷി വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിപാടി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ടി സിദ്ദിഖ്, എംപിമാരായ പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും കർഷകരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. വന്യജീവി ആക്രമണം തടയുന്നതിനും സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള വിവിധ ശാസ്ത്രീയ സാങ്കേതിക പരിഹാരങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. മുട്ടിൽ മരമുറി കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനം വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് ആചാരമല്ലെന്ന് തന്ത്രി. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സുരക്ഷ ആശങ്കയിൽ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാറിന്റെ കാലാവധി നവംബർ 15 അവസാനിക്കും. യുഎൻ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക്. കൊച്ചി ആസ്ഥാനമായി ക്യാമ്പസ് തുടങ്ങാൻ സർക്കാരിനെ താൽപര്യമറിയിച്ചു. കിസാറ്റ, ന്യൂവാൽസ്, CDS എന്നിവയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. ഈ സർവകലാശാലകളുമായി ചേർന്ന് സംയുക്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ കോഴ്സുകൾ സർവകലാശാലയിൽ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KCB ചെയർമാൻ MG രാജമാണിക്കും. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണെന്ന് രാജമാണിക്കും. സ്ഥിതി പ്രതിസന്ധി ഒക്ടോബർ മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 ഉയർത്തിയത് ഇപ്പോഴത്തെ സർക്കാർ പുനഃപരിശോധിച്ചേക്കും. മദ്യനയ ചർച്ചകൾക്ക് തുടക്കമിട്ട സർക്കാരിന് മുന്നിൽ ബാർ സമയം കുറയ്ക്കണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ടുവച്ചത് മദ്യനിരോധന സമിതി പ്രവർത്തകരാണ്. CITU, AITUC തുടങ്ങിയ സംഘടനകളും സമയം രാവിലെ 10 രാത്രി 10 ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതും ഇംപീച്ച്മെന്റ് നോട്ടീസിലെ തുടർ നടപടികളും ചർച്ചയിൽ. അതിനിടെ ആഗ്രയിലെ ജ്ഞാനേഷ് കുമാറിന്റെ വീടിനു മുന്നിൽ പ്രതിഷേധിച്ച 2 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മുംബൈയിലെ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെ ഗാന്ധിജയന്തി ദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ജയിൽ നിറയ്ക്കൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM, CPI, RSP ഉൾപ്പെടെ 5 ഇടത് പാർട്ടികൾ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ. ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലപ്പത്ത് നിന്ന് പടിയിറങ്ങണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ് പ്രതിപക്ഷം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണത്തിനായി IT നിയമപ്രകാരം ചട്ടം വേണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു. സുപ്രീംകോടതിയിലെ ഒഴിവുള്ള ജഡ്ജ് തസ്തികകളിലേക്ക് 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ കൊളീജിയം യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാരായി കൊളീജിയം ശുപാർശ ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃ കമ്പനി ടാറ്റ സൺസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ പുനഃസംഘടനാ നിർദ്ദേശവുമായി ടാറ്റ ട്രസ്റ്റ്. ടാറ്റ ഗ്രൂപ്പിലെ രണ്ട് പ്രമുഖ കമ്പനികളായ ടാറ്റ ഇലക്ട്രോണിക് സിസ്റ്റം സൊല്യൂഷൻസ്, ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എന്നിവയെ ടാറ്റ സൺസുമായി ലയിപ്പിക്കാനാണ് ടാറ്റ ട്രസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ നിർണായക നാഴികക്കലായി ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ചേർന്നാണ് സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. നാളെയാണ് യാത്രയ്ക്ക് തുടക്കമാവുക. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നോടിയായി യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു. ട്രെയിനിലെ പ്രവർത്തന സംവിധാനങ്ങളും യാത്രക്കാർക്കായി സജ്ജീകരിച്ച ലോകോത്തര നിലവാരത്തിലുള്ള സൌകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. ദുബായ് ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനെ ദുബായ് മെട്രോയുടെ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷനുമായി പ്രത്യേക കാൽനട പാലം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായ് ആർടിഐയുടെ നോൾക്കാട് പ്ലാറ്റ്ഫോമുമായി ഇത്തിഹാദ് റെയിൽ സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഇതോടെ ഒറ്റ ക്യുആർ കോഡ് ഉപയോഗിച്ച് തന്നെ ഇത്തിഹാദ് റെയിലും തുടർന്ന് ദുബായ് മെട്രോ ട്രാം ബസ് എന്നിവയിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കാൻ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ഥിരം സമിതിയും രക്ഷാസമിതിയും പുനഃസംഘടിപ്പിക്കണമെന്നാണ് മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലസ്തീന് പൂർണ്ണ യുഎൻ അംഗത്വം നൽകണമെന്നും മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഏകപക്ഷീയമായ താരിഫുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യക്തവും കൃത്യവുമായ നടപടികളുണ്ടായാൽ രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും തയ്യാറെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്സിയസ് ആണ് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര തർക്കങ്ങൾക്കിടയിലെ പുതിയ നീക്കങ്ങൾ പുറത്തുവിട്ടത്. ഹോർമുസ് കടലെടുക്ക് തുറക്കൽ, നാവിക ഉപരോധം നീക്കൽ, മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കൽ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഇറാൻ മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശം നേരത്തെ ട്രംപ് തള്ളിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ വെള്ളി. അഷിമ നീരുഡണ്ട, മനീഷ് ഗിർ സഖ്യമാണ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയത്. സ്ക്വാഷ് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ ഇറാനെയാണ് തോൽപ്പിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Gear was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാൽ നമുക്ക് അപ്പനെക്കൊണ്ട് ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.
10: മാറ്റി പിടിക്കാം,
11: മഴയിലും വെയിലും കൂടാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravugal, Nalayude Aarogyam, Dubai Investment Park 1-il. Call now 054-224-5901.
1: ഈ പ്രൊഫഷണൽ ബെഗ്ഗിംഗ് സർവീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബെഗ്ഗിംഗ് ഗാങ് എങ്ങനെയൊരു സംഭവം നിങ്ങൾ ടീം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ യു എയിൽ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പ്രൊഫഷണലായിട്ട് ബെഗ്ഗിംഗ് ഗാങ് ആയിട്ട് യു എയിൽ വരിക, അതിനെന്താ പറയുക, ഗാങ് ആയിട്ട് നിന്നിട്ട് അതിൻ്റെ ആ ഒരു സേവനം അവർ ചെയ്യുക, സേവനം എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള സേവനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് ഇത് പറയുന്ന സമയത്താണ് അറിയുന്നത്. നമുക്കറിയാം ദുബായിൽ ബെഗ്ഗിംഗ് എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന സാധനമാണ്. അതിപ്പോൾ നോർമലി ഒരു ബെഗ്ഗിംഗ് ആണെന്നുണ്ടെങ്കിൽ 5000 dirhams ഫൈനും 3 months ജയിലുമാണ് ഇവിടുത്തെ ശിക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 22 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ബെഗ്ഗിങ്ങിൻ്റെ സംഘത്തെയാണ് ദുബായ് പോലീസ് പിടിച്ചത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ റോഡിൽ കാണാറില്ല, നമുക്ക് കൈ കാണിച്ച് ഇങ്ങനെ ഒരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പൈസയില്ല, എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോ ചോദിക്കും. ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് പല ആളുകളും നമ്മുടെ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷനിലകത്ത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുബായ് പോലീസ് കുറേ നാളായിട്ട് ഇവരെ മേൽനോട്ടം വഹിച്ച് ഇവർ പോലും അറിയാതെ ഇവരെ എന്താ പറയുക, ഒരു CCTV ക്യാമറ പോലെ നോക്കുന്ന പോലെ ഇവരെ ഇൻവിജിലേറ്റ് ചെയ്ത് അവസാനം ഇവർ പിടിക്കപ്പെട്ടു. 22 അംഗങ്ങൾ അടങ്ങുന്ന സംഘമാണ് ഈ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ 2021 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 25 വരെ 1801 ബെഗ്ഗിംഗ് കേസസ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ തക്കതായിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ സംഘം ചേർന്ന ഒരാളായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് ഇത്. പക്ഷേ ഇവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഏരിയയിൽ ഇവർ പ്രീപ്ലാൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 months ജയിലും 1,00,000 dirhams ആണ് ഫൈൻ വരുന്നത്. നമുക്ക് റെസിഡൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റെസിഡൻസിന് ഇത് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ പോലീസ് ഐ സർവീസ് ഉണ്ടല്ലോ ദുബായ് പോലീസിൻ്റെ ആപ്പിനകത്ത്, അല്ലെങ്കിൽ ദുബായ് പോലീസിൻ്റെ ആപ്പിനകത്ത് കയറാം, അല്ലെങ്കിൽ 901-ൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഈ ക്രൈം പ്ലാറ്റ്ഫോം വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു ഡൊണേഷൻ പോലെ നിങ്ങൾ കണ്ട് ഇതിന് നമ്മുടെ എന്താ പറയുന്നത് പോലീസിനെ അറിയിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ദുബായ് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ, ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇതിന് മുന്നേ ഒരു 13-അംഗ സംഘത്തെ പിടികൂടിയ കഥയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കഥയല്ല, മീൻസ് നടന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും ഇതിങ്ങനെയാണ്. ഇത് ദുബായ് മാത്രമല്ല, ഷാർജയിലോ ഈ ഏകദേശം 95-100 ആളുകളെയാണ് റമദാൻ മാസത്തിൽ ഇതുപോലെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണേലും ഇവിടെ ബെഗ്ഗിങ്ങും അല്ല, ഇവിടെ അല്ല, ഇനി സംഘം ചേർന്നിട്ടുള്ള ബെഗ്ഗിംഗ് ആണ്, പ്ലാൻഡ് ബെഗ്ഗിംഗ് ആണെങ്കിലും അതിന് ശിക്ഷയും വലുതാണ്. അപ്പോൾ ഇത് ഓർക്കുക, നമ്മൾ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നു. ദുബായ് പോലീസ് പറയുന്ന പോലെ ഇന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling. Sand dunes. Sand dunes.
2: Sand dunes with Akshay on Home 92.2 FM.
3: Yatrikarude shradhakku 922 Madras mail.
4: Tamil hit of the heart.

0: 92.2 Madras Mail. Tamil Hit of the Heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Alright, traffic in the situation. Check him over the Windsor Road. Still slow moving traffic situation. Then Dubai Alkel Road is better right under. പക്ഷെ നമ്മുടെ റാസൽക്കർ റോഡും അതുപോലെ തന്നെ നമ്മുടെ ദുബായ് അലിയൻ റോഡിൽ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. ഷേഖ് ജാ റോഡിങ് ബെറ്റർ ആണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അജ്മാനിൽ നിന്ന് ഷാർജയിലേക്കുള്ള ട്രാഫിക് സിറ്റുവേഷനൊക്കെ ഒരുവിധം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.com. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 CC. The bridge to your home. Call or WhatsApp 800-916 or visit ABC.

0: നല്ല സ്വാദ് പുതുതായിട്ട് വാങ്ങിയതാണോ?
1: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിലി, വെർമിസെല്ലി, സ്പഗേറ്റി, രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നമ്മളിപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിരുന്ന സമയത്ത് നിവിൻ പോളയും അത് മമിത ബൈജു കൂടെ കാറിൽ പോകുന്ന ചിത്രം, ആ ഫൈൻ അടിക്കുന്ന സമയത്ത് ആ ഇമേജ് വീട്ടിൽ വന്നാണല്ലോ ഒരറിയുന്നത്, എല്ലാവരും പിടിക്കപ്പെടുന്നത്, നമ്മുടെ വിനയ ഫോർട്ട് കണ്ടുപിടിക്കുന്നത്. ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇനി തൊട്ട് മാറ്റാൻ പോകാന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഫുള്ള് ഫേക്കാണ്, അങ്ങനെ ഒരു വാർത്ത ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ പലരുടെയും ഒരു പേടി സ്വപ്നമായിരിക്കും കാറിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഈ ചിത്രങ്ങൾ, ഇപ്പോൾ ഒരുപക്ഷെ മൊബൈലിൽ യൂസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും, അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ആ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ മാറ്റും എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉൾപ്പെടെ ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ പറ്റിയൊരു കാര്യം പറഞ്ഞാൽ 25 സെപ്റ്റംബർ 25 നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഫോൺ നമ്പർ ചേർത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി കളയുന്നുള്ള ഒരു വാർത്ത കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഫേക്കായിട്ടുള്ള വാർത്ത. ഇത്രയും ഫേക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടിച്ചിറക്കാനായിട്ട് പറ്റുന്നതെന്നുള്ള, അത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ, മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോർമൽ തള്ളെന്ന് പറയാം, ഇത് പക്ഷേ ആധികാരികമായിട്ടുള്ള ഒഫീഷ്യൽ തള്ളുകളൊക്കെ എങ്ങനെ ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിലെ എം വി ഡി പറയുന്നത് ഇത് ഇതൊന്നുമല്ല, ഇത് എന്താ പറയുന്നത്, എല്ലാ ഇപ്പം എം വി ഡി എനിക്ക് തോന്നുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ സർവീസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ സാരഥി ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന പോർട്ടലിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അല്ലാതെ അതിന് വലിയ ഇതെന്തോ കാര്യമായിട്ടുള്ള കാര്യം അല്ലെ, ഇത് ലൈസൻസ് റദ്ദാക്കുന്ന കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഫേക്കാണ് എന്നുള്ളൊരു കാര്യം. മറ്റേ ക്യാമറ ഫ്ലാഷ് അടിക്കും, വീട്ടിൽ ഫോട്ടോ കോപ്പി വരും, അത് അങ്ങനെ തന്നെ ഉണ്ട്, അതും മാറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുരക്ഷ വീഴ്ചയില്ലെന്ന പോലീസ് റിപ്പോർട്ട്. മാധ്യമ പ്രതികരണത്തിൽ നിയന്ത്രണങ്ങൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന പോലീസ് റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം ചാനൽ പ്രവർത്തകർ എത്തുകയും അദ്ദേഹം പ്രതികരിക്കാത്തത് വാർത്തയാക്കുകയും ചെയ്യുന്ന രീതി ഏതാനും ദിവസങ്ങളായി വർദ്ധിച്ചുവെന്നാണ് ഓഫീസിന്റെ വിലയിരുത്തൽ. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തേടി കർഷകരും വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടിയിൽ. വൈകിട്ട് 5 വനം കൃഷി വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിപാടി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ടി സിദ്ദിഖ്, എംപിമാരായ പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും കർഷകരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. വന്യജീവി ആക്രമണം തടയുന്നതിനും സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള വിവിധ ശാസ്ത്രീയ സാങ്കേതിക പരിഹാരങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. മുട്ടിൽ മരമുറിക്കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനം വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് ആചാരമല്ലെന്ന് തന്ത്രി. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സുരക്ഷ ആശങ്കയിൽ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാറിന്റെ കാലാവധി നവംബർ 15 അവസാനിക്കും. യുവൻ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക്. കൊച്ചി ആസ്ഥാനമായി ക്യാമ്പസ് തുടങ്ങാൻ സർക്കാരിനെ താൽപര്യമറിയിച്ചു. കിസാറ്റ ന്യൂവാൽസ്, CDS എന്നിവയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. ഈ സർവകലാശാലകളുമായി ചേർന്ന് സംയുക്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ കോഴ്സുകൾ സർവകലാശാലയിൽ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KCB ചെയർമാൻ MG രാജമാണിക്കും. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണെന്ന് രാജമാണിക്കും. വൈദ്യുതി പ്രതിസന്ധി ഒക്ടോബർ മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 ഉയർത്തിയത് ഇപ്പോഴത്തെ സർക്കാർ പുനഃപരിശോധിച്ചേക്കും. മദ്യനയ ചർച്ചകൾക്ക് തുടക്കമിട്ട സർക്കാരിന് മുന്നിൽ ബാർ സമയം കുറയ്ക്കണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ടുവച്ചത് മദ്യനിരോധന സമിതി പ്രവർത്തകരാണ്. CITU, AITUC തുടങ്ങിയ സംഘടനകളും സമയം രാവിലെ 10 മുതൽ രാത്രി 10 ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതും ഇംപീച്ച്മെന്റ് നോട്ടീസിലെ തുടർ നടപടികളും ചർച്ച ചെയ്യും. അതിനിടെ ആഗ്രയിലെ ഗ്യാനേഷ് കുമാറിന്റെ വീടിനു മുന്നിൽ പ്രതിഷേധിച്ച 2 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മുംബൈയിലെ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെ ഗാന്ധിജയന്തി ദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ജയിൽ നിറയ്ക്കൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM, CPI, RSP ഉൾപ്പെടെ 5 ഇടത് പാർട്ടികൾ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ. ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലപ്പത്ത് നിന്ന് പടിയിറങ്ങണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ് പ്രതിപക്ഷം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണത്തിനായി IT നിയമപ്രകാരം ചട്ടം വേണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു. സുപ്രീംകോടതിയിലെ ഒഴിവുള്ള ജഡ്ജ് തസ്തികകളിലേക്ക് 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ കൊളീജിയം യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാരായി കൊളീജിയം ശുപാർശ ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃകമ്പനി ടാറ്റ സൺസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ പുനഃസംഘടനാ നിർദ്ദേശവുമായി ടാറ്റ ട്രസ്റ്റ്. ടാറ്റ ഗ്രൂപ്പിലെ രണ്ട് പ്രമുഖ കമ്പനികളായ ടാറ്റ ഇലക്ട്രോണിക് സിസ്റ്റം സൊല്യൂഷൻസ്, ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എന്നിവയെ ടാറ്റ സൺസുമായി ലയിപ്പിക്കാനാണ് ടാറ്റ ട്രസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ നിർണായക നാഴികക്കലായി ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ചേർന്നാണ് സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. നാളെയാണ് യാത്രയ്ക്ക് തുടക്കമാവുക. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നോടിയായി യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു. ട്രെയിനിലെ പ്രവർത്തന സംവിധാനങ്ങളും യാത്രക്കാർക്കായി സജ്ജീകരിച്ച ലോകോത്തര നിലവാരത്തിലുള്ള സൌകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. ദുബായ് ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനെ ദുബായ് മെട്രോയുടെ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷനുമായി പ്രത്യേക കാൽനട പാലം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായ് ആർടിയുടെ നോൾക്കാട് പ്ലാറ്റ്ഫോമുമായി ഇത്തിഹാദ് റെയിൽ സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഇതോടെ ഒറ്റ ക്യുആർ കോഡ് ഉപയോഗിച്ച് തന്നെ ഇത്തിഹാദ് റെയിലും തുടർന്ന് ദുബായ് മെട്രോ ട്രാം ബസ് എന്നിവയിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കാൻ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ഥിരം സമിതിയും രക്ഷാസമിതിയും പുനഃസംഘടിപ്പിക്കണമെന്നാണ് മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലസ്തീന് പൂർണ്ണ യുഎൻ അംഗത്വം നൽകണമെന്നും മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഏകപക്ഷീയമായ താരിഫുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ മൂന്ന് രാജ്യങ്ങളെയും വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് വ്യക്തവും കൃത്യവുമായ നടപടികളുണ്ടായാൽ രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും തയ്യാറെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്സിയസ് ആണ് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര തർക്കങ്ങൾക്കിടയിലെ പുതിയ നീക്കങ്ങൾ പുറത്തുവിട്ടത്. ഹോർമുസ് കടലെടുക്ക് തുറക്കൽ, നാവിക ഉപരോധം നീക്കൽ, മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കൽ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഇറാൻ മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശം നേരത്തെ ട്രംപ് തള്ളിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ വെള്ളി. അഷിമ നീരു ഡണ്ട മനീഷ് ഗിർ സഖ്യമാണ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയത്. സ്കോഷ് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ ഇറാനെയാണ് തോൽപ്പിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ 9 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai-ile ippozhathe temperature 36 degree Celsius aanu rekhapeduthirikkunnu.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Gear. Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: വെൽക്കം ബാക്ക്. ഹോ 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. ആൻഡ് ഇറ്റ്സ് ട്യൂസ്ഡേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ബാനിനെ പറ്റിയിട്ട് പല രാജ്യങ്ങളെയും പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു എയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യയിലും ഒരു പക്ഷേ നിയന്ത്രണങ്ങൾ വന്നേക്കാമെന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലേക്ക് ഒരു ശുപാർശയായിട്ട് പോയിരിക്കുന്നത്. അതായത് കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കൺട്രോൾ വരാനായിട്ട് പോകുന്നത്. അവർ പലപ്പോഴും യൂസ് ചെയ്യുന്ന പല അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകൾ നമുക്ക് സുരക്ഷ ഏർപ്പെടുത്താനും, ഇനി പ്രായപൂർത്തിയാവാത്തവർ മാതാപിതാക്കളുടെ അനുവാദം ഇല്ലാതെ ഒരു അക്കൗണ്ടാണ് പലപ്പോഴും തുടങ്ങുന്നത് നമുക്ക് കാണുന്നത്. അത്തരത്തിലുള്ള അക്കൗണ്ടുകൾക്ക് അവർക്ക് കടിഞ്ഞാണ് ഇടുവാനും, അതുപോലെ തന്നെ അവർ ഏതൊക്കെ സൈറ്റിലേക്കാണ് പോകുന്നത്, അവരെ മിസ്ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള, നമ്മുടെ ഡേറ്റാസ് ചോർത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷാ പ്രശ്നം വരുന്നത് രീതിയിലുള്ള എന്ത് കാര്യത്തിനും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശുപാർശ പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പക്ഷേ മെറ്റയും അല്ലെങ്കിൽ വാട്സാപ്പ്, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും യൂട്യൂബും ഇതെല്ലാം വരണം. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു ഹർജിയാണ് ഇപ്പോൾ, അല്ല, ഒരു ശുപാർശയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്താണ് സുപ്രീം കോർട്ട് പറയുന്നതെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിനകത്ത് ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടുള്ള സംഭവങ്ങൾ കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് നടപടിയിലേക്ക് തന്നെ പോകും. കാരണം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത ആക്ച്വലി ഏറ്റവും കൂടുതൽ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് നാട്ടിൽ നിന്ന് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ 2007-08 ആദ്യമായിട്ട് ഞാൻ കഫേൽ പോകുന്നത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് സ്കൂളിൽ നിന്ന് തന്നെ സി എൻ ജിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി. എനിക്ക് ആ സമയത്ത് ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും അറിയില്ല. കാരണം അന്ന് ഞാൻ 7 പഠിക്കുകയാണ്. 7 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നതും. അതുപോലെ നമുക്ക് കമ്പ്യൂട്ടർ ലാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഗെയിമും മൈക്രോസോഫ്റ്റും എക്സലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്താ പറയണേ, ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വേണ്ടിയിരുന്ന സമയത്ത് അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ഇതെന്താണെന്നറിയും. ആ കാലങ്ങളിൽ സത്യം പറഞ്ഞാൽ ഇമെയിൽ എന്താണെന്നും ജിമെയിൽ എന്താണെന്നും യാഹു എന്താണെന്നും ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ആക്ച്വലി നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. ആ കാര്യം ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കാനും ഒക്കെ കിട്ടിയ ഒരു വലിയൊരു അവസരമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇന്നത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഒരു തരത്തിലെ. അത് എനിക്ക് തോന്നുന്നു അന്ന് നമുക്കൊരു സിസ്റ്റം വേണം, ഒരു സ്പേസ് വേണം. മൊബൈൽ ഫോൺസ് ഒന്നും അത്ര സജീവമല്ല. സജീവമാണെങ്കിൽ പോലും അതിനകത്ത് നെറ്റില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്നതല്ല, ഇന്ന് എവിടെ വേണമെങ്കിൽ നിന്ന് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ എങ്ങനെയാണ് ഇനി ഇന്ത്യയിലെ നിയമങ്ങൾ മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.
1: You are listening to Home 92.2 FM. Home is a feeling.

0: 92 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് തന്നെയാണ്. ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ സ്ലോ മൂവിംഗ് ഉള്ള രാവിലെ തൊട്ട് നോക്കുകയാണെങ്കിൽ പല റോഡുകളും ബിസി, രാവിലെ നല്ല ബിസിയായിരുന്നു. പക്ഷേ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റിലാക്സേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്ന പോലെ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: മോർണിംഗ്
1: അക്ഷയ്. അതുപോലെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
0: നമ്മൾ ഓ വാവില് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുമ്പോഴും സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ വട്ടത്തിൽ നമ്മുടെ വീഡിയോസ് കണ്ട ഒരുപാട് പേര് സത്യം പറഞ്ഞ ഇപ്പം കീൻ വാച്ചിങ് ആണ്. ഓരോ ദിവസവും നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് എന്താ സംതിങ് സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിത്യ ഇന്ന് ഓഫീസിലേക്ക് വന്നപ്പോ എനിക്ക് കൊണ്ടുതന്നത് അതിരസം അല്ലേ?
1: പേര് കേൾക്കുമ്പോ തന്നെ എന്താ അല്ലേ?
0: ഞാൻ കഴിക്കട്ടെ.
1: ഞങ്ങൾ ഇടക്കിടക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കാറുണ്ട്. നല്ല അതിരസം
0: നമ്മുടെ നെയ്യപ്പത്തിന്റെ
1: ഒരു ടേസ്റ്റ് അല്ലേ?
0: ഇങ്ങനെ ചൂടാക്കി വെക്കണം.
1: ചൂടാക്കിക്കൊണ്ട് വന്നത്
0: തമിഴ്നാട്ടുകാരുടെ ഒരു പ്രത്യേക ഡിഷായിട്ട്. നമ്മുടെ കേരളത്തിൽ അത്ര ഇതല്ല, കോമൺ അല്ല. പക്ഷെ തമിഴ് ഡിഷാണ്. എന്താണ് ഇതിന്റെ പുറകിലെ സംഭവം?
1: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് അതിരസത്തിന്.
0: ശരി,
1: പേര് കേൾക്കുമ്പോ തന്നെ കഴിച്ചു പോകുന്നൊരു നല്ല പേരല്ലേ? നല്ല മൊഞ്ചുള്ള പേര്. ശരിക്കും പറഞ്ഞ തിരുവഞ്ചൂരിന്ന് ഈ പറഞ്ഞ പോലെ തഞ്ചാവൂരിലെയും മധുരയിലെയും ഒക്കെ രാജകൊട്ടാരങ്ങളിലും അവിടെ ഉണ്ടാക്കിയിരുന്ന, രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന, പണ്ടുള്ള സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തളികളിൽ മധുരപലഹാരങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിരസം ഉള്ളത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതാണ് അതിരസം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പിന്നെ പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കാനൊക്കെ അതിരസം ഉപയോഗിച്ചിരുന്നു.
0: ശരി, ഇത് ആക്ച്വലി നമ്മൾ മലയാളീസ് അധികം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ അതിരസം ഒന്ന് കഴിക്കണം. ഞാൻ അധികം കഴിച്ചിട്ടില്ല, പിന്നെ മുന്നേ എപ്പോഴോ ഒരു വട്ടം കൊണ്ട് കഴിച്ചു. ഇപ്പൊ ഇന്ന് നിത്യം കൊണ്ടുവരുമ്പോഴാണ് ഈ അതിരസം ഇത്രയും.
1: തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ദീപാവലി, വിഷു പോലുള്ള ആഘോഷ നിമിഷങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് ഉണ്ടാക്കുന്നത്. പച്ചരിയൊക്കെ കുതിർത്ത്, ശർക്കരപ്പാനിയൊക്കെ ചേർത്ത്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാടമം പൊടിച്ച് ചേർത്ത്, ഇനി നെയ്യിലോ വെളിച്ചെണ്ണയിലോ വറുത്ത് കോരിയെടുക്കുക. വാ, പിന്നെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിജയനഗര സാമ്രാജ്യമൊക്കെ ഇല്ലേ, അന്തക്കാലം മുതലേ ഫേമസ് ആണ് അതിരസം.
0: ഒരു രക്ഷയില്ല, ആ നെയ്യും ആ എല്ലാം കൂടെ കുതിർന്നിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുക. എണ്ണ പരാരാണ് അല്ലേ?
1: എണ്ണ തന്നെയാണ്. പക്ഷെ ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് കേട്ടോ.
0: അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാധനം, മുന്തിരിക്കൊത്തും.
1: നമുക്കൊന്ന് വേണമെങ്കിൽ ചോദിക്കാം, മുന്തിരി ഇല്ലാത്ത ഒരു വില
0: പലഹാരം? ഇത് തമിഴ് ഡിഷാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിക്കട്ടെ.
1: പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. എങ്കിലും നമ്മൾ മലയാളികൾ ഓണം പോലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാബലിയെ വരവേൽക്കാനായിട്ട് കൂടി പല സ്ഥലങ്ങളിലും ഈ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാറുണ്ട്. ഈ മുന്തിരി ഇങ്ങനെ വറുത്തു കോരുമ്പോഴേ ആ ഒരു ആ രീതിയിലായതുകൊണ്ടാണ് ഇതിന് മുന്തിരിക്കൊത്ത്.
0: എനിക്കൊന്നും പറയാനില്ല, ഞാനത് ആസ്വദിക്കട്ടെ. കാരണം അതിന്റെ ആ ക്രഞ്ചുമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കൂടെ അത്ര ഹാർഡല്ല, ഇവര് നമ്മുടെ അവലോസുണ്ടല്ലേ, നമ്മുടെ നാട് കിട്ടുന്നത് ആവലോസുണ്ട പോലെ അകത്തൊക്കെ വലിയ. ആ പക്ഷെ ഭയങ്കര വേറൊരു ടെക്സ്ചർ തമിഴ്നാട്ടിലെ മുന്തിരിക്കൊത്ത്. ഇതാണ് ആ ക്രഞ്ചിനെസ് എന്ന് കണ്ടോ. ഇതാണ്
1: ക്രഞ്ചി. യമ്മി. എന്തായാലും
0: ഈ അതിരസത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് പറയുന്നതാണ് കേട്ടോ. കാരണം അപ്പൊ എന്തായാലും രണ്ടും സൂപ്പറാണ്, തമിഴ്നാട്ടിൽ നിന്ന്
1: കൊണ്ടുവന്ന മുന്തിരിക്കൊത്ത്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: വെൽക്കം ബാക്ക്. എന്നോട് ശീബയും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശീബ. നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്. നമസ്കാരം അക്ഷയ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങളാണ്. നമ്മൾ ഇന്ന് കുറച്ച് നമ്പറുമായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു.
0: ആക്ച്വലി എന്റെ അടുത്ത് ജീവോ ഇങ്ങനെ രാവിലെ വന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയായിരുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയില് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്പേഴ്സ്,
1: നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് പലതും നമുക്ക് അറിയാവുന്നതാണ്. കുട്ടിക്കാലം മുതലേ നമ്മൾ ആദ്യം കേട്ട് വളരുന്ന 100
0: പോലീസ്,
1: അത് കഴിഞ്ഞ 101
0: നമ്മുടെ
1: ഫയർഫോഴ്സ്. നമ്മുടെ ആംബുലൻസ് സർവീസ് നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ പറയുന്നത് 999 ഇവിടുത്തെ ഇല്ലേ,
0: ആണല്ലേ,
1: ശരിക്കും നാട്ടിൽ നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 112 ആണ്. അതിപ്പോ നമുക്ക് പോലീസ് ആണെങ്കിലും ഫയർ ആണെങ്കിലും മറ്റു റെസ്ക്യൂ ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിലും 112. പിന്നെ ചില ആംബുലൻസ് നമ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മള് 102 വിളിച്ചു കഴിഞ്ഞാൽ, 102 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ ന്യൂ മദേഴ്സിനും ന്യൂ ബോൺ ബേബീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് ഫുള്ള് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫെസിലിറ്റി ആയിട്ടാണ് റെഡിയാക്കി
0: വെച്ചിരിക്കുന്നത്. അപ്പോൾ ലേഡീസ് ആൻഡ് പ്രഗ്നന്റ് വുമൻസിന് വേണ്ടിയിട്ട്.
1: അതുപോലെ തന്നെ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക്, ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആംബുലൻസിൽ വിളിക്കണമെങ്കിൽ 108 നമ്മൾ 108 വിളിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഹൈവേസിലോ അല്ലെങ്കിൽ എക്സ്പ്രസ് വേയിലോ ഒക്കെ ആയി പോവാണ്, നമ്മുടെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ തീർന്നു, അത് 24/7 ആണ്, ഏത് സമയത്താണെങ്കിലും നമുക്ക് 1033 വിളിക്കാവുന്നതാണ്
0: പറയുന്നത്.
1: അതായത് നമ്മുടെ NHAI, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI നമ്മൾ 1033 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും അവരവിടെ എത്തും, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോൾ അടിക്കാതെ പോകും.
0: അപ്പൊ ഇത്രയധികം നമ്പറുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ. സത്യം പറഞ്ഞാൽ ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അറിയത്തില്ലെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുരക്ഷാ വീഴ്ചയില്ലെന്ന പോലീസ് റിപ്പോർട്ട്. മാധ്യമ പ്രതികരണത്തിൽ നിയന്ത്രണങ്ങൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സുരക്ഷാ വീഴ്ചയില്ലെന്ന പോലീസ് റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിന് പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം ചാനൽ പ്രവർത്തകർ എത്തുകയും അദ്ദേഹം പ്രതികരിക്കാത്തത് വാർത്തയാക്കുകയും ചെയ്യുന്ന രീതി ഏതാനും ദിവസങ്ങളായി വർദ്ധിച്ചുവെന്നാണ് ഓഫീസിന്റെ വിലയിരുത്തൽ. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തേടി കർഷകരും വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടിയിൽ. വൈകിട്ട് 5 വരെയാണ് വനം കൃഷി വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിപാടി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ടി സിദ്ദിഖ്, എംപിമാരായ പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും കർഷകരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. വന്യജീവി ആക്രമണം തടയുന്നതിനും സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള വിവിധ ശാസ്ത്രീയ സാങ്കേതിക പരിഹാരങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. മുട്ടിൽ മരമുറി കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനം വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് ആചാരമല്ലെന്ന് തന്ത്രി. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സുരക്ഷ ആശങ്കയും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാറിന്റെ കാലാവധി നവംബർ 15 അവസാനിക്കും. യുഎൻ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക്. കൊച്ചി ആസ്ഥാനമായി ക്യാമ്പസ് തുടങ്ങാൻ സർക്കാരിനെ താൽപര്യമറിയിച്ചു. കിസാറ്റ, ന്യൂവാൽസ്, CDS എന്നിവയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. ഈ സർവകലാശാലകളുമായി ചേർന്ന് സംയുക്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ കോഴ്സുകൾ സർവകലാശാലയിൽ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KCB ചെയർമാൻ MG രാജമാണിക്കും. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണെന്ന് രാജമാണിക്കും. വൈദ്യുതി പ്രതിസന്ധി ഒക്ടോബർ മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 വരെയായി ഉയർത്തിയത് ഇപ്പോഴത്തെ സർക്കാർ പുനഃപരിശോധിച്ചേക്കും. മദ്യനയ ചർച്ചകൾക്ക് തുടക്കമിട്ട സർക്കാരിന് മുന്നിൽ ബാർ സമയം കുറയ്ക്കണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ടുവച്ചത് മദ്യ നിരോധന സമിതി പ്രവർത്തകരാണ്. CITU, AITUC തുടങ്ങിയ സംഘടനകളും സമയം രാവിലെ 10 മുതൽ രാത്രി 10 വരെയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതും ഇംപീച്ച്മെന്റ് നോട്ടീസിലെ തുടർ നടപടികളും ചർച്ച ചെയ്യും. അതിനിടെ ആഗ്രയിലെ ജ്ഞാനേഷ് കുമാറിന്റെ വീടിനു മുന്നിൽ പ്രതിഷേധിച്ച 2 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മുംബൈയിലെ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെ ഗാന്ധിജയന്തി ദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ജയിൽ നിറയ്ക്കൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM, CPI, RSP ഉൾപ്പെടെ 5 ഇടത് പാർട്ടികൾ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ. ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലപ്പത്ത് നിന്ന് പടിയിറങ്ങണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ് പ്രതിപക്ഷം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണത്തിനായി IT നിയമപ്രകാരം ചട്ടം വേണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു. സുപ്രീംകോടതിയിലെ ഒഴിവുള്ള ജഡ്ജ് തസ്തികകളിലേക്ക് 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ കൊളീജിയം യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാരായി കൊളീജിയം ശുപാർശ ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃ കമ്പനി ടാറ്റ സൺസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ പുനഃസംഘടനാ നിർദ്ദേശവുമായി ടാറ്റ ട്രസ്റ്റ്. ടാറ്റ ഗ്രൂപ്പിലെ രണ്ട് പ്രമുഖ കമ്പനികളായ ടാറ്റ ഇലക്ട്രോണിക് സിസ്റ്റം സൊല്യൂഷൻസ്, ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എന്നിവയെ ടാറ്റ സൺസുമായി ലയിപ്പിക്കാനാണ് ടാറ്റ ട്രസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ നിർണായക നാഴികക്കലായി ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ചേർന്നാണ് സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. നാളെയാണ് യാത്രയ്ക്ക് തുടക്കമാവുക. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നോടിയായി യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു. ട്രെയിനിലെ പ്രവർത്തന സംവിധാനങ്ങളും യാത്രക്കാർക്കായി സജ്ജീകരിച്ച ലോകോത്തര നിലവാരത്തിലുള്ള സൌകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. ദുബായ് ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനെ ദുബായ് മെട്രോയുടെ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷനുമായി പ്രത്യേക കാൽനട പാലം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായ് ആർടിഐയുടെ നോൾക്കാട് പ്ലാറ്റ്ഫോമുമായി ഇത്തിഹാദ് റെയിൽ സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഇതോടെ ഒറ്റ ക്യുആർ കോഡ് ഉപയോഗിച്ച് തന്നെ ഇത്തിഹാദ് റെയിലും തുടർന്ന് ദുബായ് മെട്രോ ട്രാം ബസ് എന്നിവയിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കാൻ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ഥിരം സമിതിയും രക്ഷാസമിതിയും പുനഃസംഘടിപ്പിക്കണമെന്നാണ് മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലസ്തീന് പൂർണ്ണ യുഎൻ അംഗത്വം നൽകണമെന്നും മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഏകപക്ഷീയമായ താരിഫുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ മൂന്ന് രാജ്യങ്ങളെയും വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് വ്യക്തവും കൃത്യവുമായ നടപടികളുണ്ടായാൽ രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും തയ്യാറെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്സിയോസാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര തർക്കങ്ങൾക്കിടയിലെ പുതിയ നീക്കങ്ങൾ പുറത്തുവിട്ടത്. ഹോർമുസ് കടലെടുക്ക് തുറക്കൽ, നാവിക ഉപരോധ നീക്കൽ, മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കൽ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഇറാൻ മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശം നേരത്തെ ട്രംപ് തള്ളിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ വെള്ളി. അഷിമ നീരുഡണ്ട, മനീഷ് ഗിർ സഖ്യമാണ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയത്. സ്കോഷ് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ ഇറാനെയാണ് തോൽപ്പിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning, ഇപ്പോൾ സമയം 11:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
7: You are listening

0: मॉर्निंग विद नित्या।
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു മിഡ് മോർണിംഗ് ഈ പറഞ്ഞ പോലെ എന്താ ഒരു സോണിലേക്ക് നമ്മൾ ഓർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്ന് September 29th, ചൊവ്വാഴ്ചയാണ്. അങ്ങനെ ഈ മാസം ദാ നാളെയാകുമ്പോൾ കഴിയാറാവുന്നു അല്ലെ. ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യങ്ങളുണ്ട്. നമ്മൾ ഈ രാജ്യം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും ഓരോ പ്രാധാന്യങ്ങളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലേക്ക് നോക്കിയാലും ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രി ബാലാമണി അമ്മയുടെ ഓർമ്മ ദിനമാണ്. ഒപ്പം ആരോഗ്യകരമായ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ന് September 29th ഹെൽത്ത് സെക്ടേഴ്സിലെല്ലാം അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഓർത്തിരിക്കേണ്ട വളരെ വലിയൊരു അവയർനെസ് ഡേ ആണ് ഇന്ന്. ഇന്ന് വേൾഡ് എന്താ പറയുക, ഹാർട്ട് ഡേ ആണ്, ലോക ഹൃദയ ദിനമാണിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ നമുക്കൊരു നല്ല പാട്ട് തന്നേക്കാം. എന്താ പറയുക, ദാസേട്ടൻ പാടി ഏറ്റവും മനോഹരമായ ഹൃദയവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി പാട്ടുണ്ട്. ഹൃദയവാനിയിൽ ആ പാട്ടുണ്ട്, അതുപോലെ ഹൃദയം തൊട്ട് തുടങ്ങുന്ന ഒരുപാടുണ്ട്. ഹൃദയത്തിൻ മധുപാത്രം എന്നൊക്കെ തുടങ്ങുന്ന കിടിലൻ പാട്ടുകൾ ഹൃദയമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ളത്. എനിവേ, അതിലേക്കൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ മലയാള സാഹിത്യ ലോകത്തെ അമ്മ മനസ്സ് ബാലാമണി അമ്മയെ കുറിച്ച് പറയുമ്പോൾ, 2004 September 29th ബാലാമണി അമ്മ വിടവാങ്ങിയത്. ഇന്ന് അവർ നമ്മെ വേർപിരിഞ്ഞിട്ട് 22 കംപ്ലീറ്റ് ചെയ്യുന്ന ഡേ ആണ് ഇന്ന്. 1909 July 19th തൃശൂർ ജില്ലയിലെ പുന്നിയൂർക്കുളത്തുള്ള നാലപ്പാട്ട് വീട്ടിലാണ് ബാലാമണിയമ്മ ജനിച്ചത്. 1930 പുറത്തിറങ്ങിയ കൂപ്പുകയായിരുന്നു അവരുടെ ആദ്യ പോയം. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പിന്നീട് 34 പുറത്തു വന്ന അമ്മ, 62 മുത്തശ്ശി, 66 എന്താണ് മഴവില്ലിന്റെ കഥ, അതുപോലെ നിവേദ്യം 87 നിവേദ്യം, അങ്ങനെ തുടങ്ങി എത്രയോ അമൂല്യമായിട്ടുള്ള ലിറ്റററി വർക്ക്സ് ആണ് നമുക്ക് അവർ സമ്മാനിച്ചത് അല്ലേ. അപ്പൊ മലയാള കവിതയിലെ മദർഹുഡ് പോയറ്റ് അല്ലെങ്കിൽ പോയറ്റ് ഓഫ് മദർഹുഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ബാലാമണി അമ്മ മനുഷ്യബന്ധങ്ങളിലെ സ്നേഹത്തെക്കുറിച്ചാണെങ്കിലും കമ്പാഷനെ കുറിച്ചാണെങ്കിലും വാല്യൂസിനെ കുറിച്ചൊക്കെ വളരെ പ്യുവറായിട്ട് ആ വരികളിൽ നമുക്ക് കാണാം. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി കമലാസുരയ്യയുടെ അമ്മയാണ് ബാലാമണി അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യത്തിന് നൽകിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പരിഗണിച്ച് പത്മഭൂഷൺ, സരസ്വതി സമ്മാൻ, എഴുത്തച്ഛൻ പുരസ്കാരം, സാഹിത്യ അക്കാദമിയോട് അങ്ങനെ ധാരാളം പ്രസ്റ്റീജിയസ് അവാർഡുകൾ നൽകി ബാലാമണി അമ്മയെ ആദരിച്ചിട്ടുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ആ വരികളിലൂടെയും അവർ നൽകിയ സ്നേഹത്തിലൂടെയും ബാലാമണി അമ്മ മലയാളിയുടെ മനസ്സിൽ എവർലാസ്റ്റിംഗ് ലെജൻഡായി തന്നെ ജീവിക്കുകയാണ് അല്ലേ. അപ്പം ഇന്നത്തെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഹെൽത്ത് സെക്ടേഴ്സിലൊക്കെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരുപാട് ഒരുപാട് ക്യാമ്പയിൻസുകളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിനം തന്നെയായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികൾക്കിടയിൽ ഹാർട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസ്കഷൻ ടോപ്പിക് തന്നെയായിരിക്കും. ഇപ്പം അതിന് ഏജൊന്നുമില്ല, ഏറെക്കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അതിനൊരു പ്രത്യേക ഏജ് കഴിയുമ്പോഴാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഇങ്ങനെ ഏത് സമയത്താണ് കടന്നു വരാത്തത് അല്ലെങ്കിൽ ഏതൊരു 20 ആൾക്കാർക്ക് പോലും പല പ്രശ്നങ്ങളിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് എനിക്കൊന്നും കുഴപ്പമില്ല, ഐ എം ഹെൽത്തി, ഹെൽത്തിലി ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തെളിയിക്കുകയാണ്. അപ്പം നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്സ്, വർക്ക് പ്രഷർ, ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം പ്രവാസികളുടെ ഒരു കാർഡിയോ വാസ്കുലർ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ചെറിയ സിംറ്റംസ് പോലും നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കൊന്നുമില്ല എന്ന് തെളിയിക്കാനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡേയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ പാട്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അതിനുവേണ്ടി ഞാനിങ്ങനെ ഷീപ്സിനോട് ഷീപ്സ് വിളിച്ചു ചോദിച്ചുകൊണ്ട്, കാരണം നമ്മുടെ മ്യൂസിക് മാനേജർ കൂടിയാണല്ലോ. സോ ആള് വളരെ കാര്യമായിട്ട് തന്നെ എനിക്ക് ആ പാട്ട് എത്തിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷീപ്സ്. എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, ഹൃദയത്തിലായിരിക്കട്ടെ. യെസ്, ഞാൻ ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദാസേട്ടനും ചിത്രചേച്ചി ഒക്കെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ ലവ്ലി സോങ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാണ് എന്റെ ഫസ്റ്റ് സോങ് ഇന്നത്തെ. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ, സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.

ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കേ.

0: വക്കിൽ നിൽക്കി.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ஜனஹிருதயங்கள் கீழடக்கா மீண்டும் ஒரு குடும்ப சித்திரவுமாய் பிஜு மேனோன் எத்தும்
4: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പുറം കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴും ഉള്ള കാര്യം മാത്രം.
3: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവരാച്ചൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: मिड मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ട് തിരികെ എത്തുമ്പോൾ ഇനിയും സിനിമാ കഥകൾ ഒരുപാടുണ്ട്. എന്താണ് ഈ വീക്കെൻഡിലെ മൂവിയുടെ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരുന്നാൽ അറിയാം ഈ ആഴ്ചയിൽ അവസാനം ഏത് സിനിമയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത്. എന്തായാലും നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനൊരു സംഭവം നാളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാളെ, അതായത് September 30th എത്തിഹാദ് റെയിലിൻ്റെ പാസഞ്ചർ സർവീസസ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം, പ്ലാനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. നാളെ രാവിലത്തെ ഫസ്റ്റ് ട്രെയിൻ 6:14 ദുബായിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അതിന് മുന്നോടിയായിട്ട് യാത്രയുടെ ടിക്കറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ദുബായ് കിരീടാവകാശിയും യു എ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹം അങ്ങനൊരു സംഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. ദുബായ്ക്കും അബുദാബിക്കും ഇടയിലുള്ള തൻ്റെ എത്തിഹാദ് റെയിൽ ടിക്കറ്റിൻ്റെ ചിത്രമാണ് അദ്ദേഹം ഇപ്പോൾ എന്താ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യു എയിലെ സിറ്റീസിനെയും പ്രധാനപ്പെട്ട മേഖലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എത്തിഹാദ് റെയിലിൻ്റെ ദുബായ് സ്റ്റേഷൻ ഇപ്പോൾ ഒഫീഷ്യലി അതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും, അതായത് ഈ രാജ്യത്ത് താമസിക്കുന്ന നമ്മളെ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഈ ഒരു കാര്യം. നമ്മുടെ ഈ യു എയിലെ സിറ്റീസിനെയും പ്രധാനപ്പെട്ട മേഖലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എത്തിഹാദ് റെയിലിൻ്റെ ദുബായ് സ്റ്റേഷൻ ഇപ്പോൾ ഒഫീഷ്യലി അതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും

0: ൊക്കെ നമ്മളിപ്പോ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ യാത്രക്കിടെ എത്തിഹാദ് റെയിലിന്റെ പ്രവർത്തന രീതികളും യാത്രാ സൗകര്യങ്ങളും ഒക്കെ വിലയിരുത്താനുള്ള ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേഷനിലെത്തിയ അദ്ദേഹം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച സ്വദേശി എഞ്ചിനീയേഴ്സിനെയും ജീവനക്കാരെയും ഒക്കെ അഭിനന്ദിക്കുകയുണ്ടായി. അബുദാബി, ദുബായ്, ഫുജേറ ഈ നഗരങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള യാത്രാ ട്രെയിൻ സർവീസുകൾ അപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ദിറംസാണെന്നറിയാമോ? 39 ദിറംസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുവേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. വലിയ എമൗണ്ട് ഒന്നും ചിലവാക്കേണ്ടി വരില്ല. ഇവിടുന്ന് ഇപ്പോൾ അബുദാബിക്കൊക്കെ പോയി എന്താ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചൊക്കെ എന്തൊരു ഈസിയാണ് അല്ലേ. ഫുജേറ ടു അബുദാബി, അത് ആ സമയത്ത് നമുക്കറിയാം ഫുജേറയിൽ നിന്നും അബുദാബി ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ പലപ്പോഴും ബിസിനസ്സുകൾ, വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിനുള്ളിൽ നടക്കാവുന്ന മീറ്റിങ്ങുകൾ, അങ്ങനെ പല പല വലിയ കാര്യങ്ങളാണ് ആ ഒരു യാത്രയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുമ്പോൾ ഡെയിലി പോയി വരുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ്. 39 ദിറംസിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, ഈസിയായിട്ട് പോയി വരികയും ചെയ്യാം. എന്തായാലും നാളെ ഈ ഒരു ഫസ്റ്റ് ട്രെയിനിൽ 6:14 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ, അവർ മെസ്സേജ് അയക്ക്. അപ്പോൾ നാളെയും ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ നമ്മുടെ അച്ചായൻ ആൻഡ് സൺസ് മൂവിയുടെ കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ട് 1 അല്ലെങ്കിൽ 2 ചാൻസുണ്ട്. ഞാൻ അത് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. എനിവേ, എന്തായാലും എന്താ ബിജു മേനോൻ, ശ്രീനാഥ് ഭാസി, ഗണപതിയൊക്കെ അഭിനയിക്കുന്ന ഒരു കിടിലൻ സിനിമയാണ്. സിനിമ കാണണ്ടേ, നമുക്ക് ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാകണ്ടേ. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇന്ന് ഞാൻ വെറുതെ വിടുന്നു, നാളെ ചോദ്യമൊക്കെ ചോദിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് അച്ചായൻ ആൻഡ് സൺസ് എന്നോ അല്ലെങ്കിൽ അച്ചായനെന്നോ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം അച്ചായൻ ആൻഡ് സൺസ് ഈ വരുന്ന വീക്കെൻഡിൽ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അച്ചായൻ ആൻഡ് സൺസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യെസ് അച്ചായൻ ആൻഡ് സൺസ് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അച്ചായൻ എന്ന് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല. സിനിമ ഇന്നതാന്ന് മനസ്സിലായല്ലോ. ബിജു മനോൻ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പുള്ളി ഒരു കിഡിലൻ റോളുമായിട്ട് എത്തുകയാണ് അച്ചായൻ ആൻഡ് സൺസിലൂടെ. യെസ്, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചാണ്. പല ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്ന ഈ എന്താ വൻ പ്രളയ മുന്നറിയിപ്പുകൾ കണ്ട് നിങ്ങൾ ആരും അതൊന്നും കണ്ട് ഞെട്ടരുത്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് UAE ഇനിയിപ്പോൾ മഴ വരാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്താ അടുത്ത കാലാവസ്ഥ മാറാൻ പോകുന്ന സമയത്ത് മഴ വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാലാവസ്ഥ മുന്നറിയിപ്പാണ്. കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതല്ല. അത് കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നുള്ളത് മാത്രം നിങ്ങൾ വിശ്വസിക്കാം. വരുന്ന മാസങ്ങളിൽ UAE ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അതായത് NCM വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ മുതൽ ഇനി അങ്ങോട്ട് ജനുവരി വരെയുള്ള കാലങ്ങളിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പ്രവചനങ്ങൾ പറയുന്നത് കേട്ടോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ കനത്ത പ്രളയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സി, നമുക്ക് പ്രവചനങ്ങൾക്കും അതീതമായിട്ട് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മളതിനെ ഫേസ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. പേടിക്കല്ല, ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ ആരും വിലയിരുത്താനും അതിനെ പ്രചരിപ്പിക്കാനും നടക്കണ്ട. NCM പറയുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എന്തായാലും എല്ലിനോ എന്നുള്ള പ്രതിഭാസമാണ് മഴ കൂടാൻ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നവർ. പക്ഷേ ഈ എല്ലിനോ സജീവമാണെങ്കിൽ നിലവിൽ പ്രളയത്തിനൊന്നുമുള്ള ഒരുവിധ സാഹചര്യം ഇല്ല എന്നാണെന്ന് NCM വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മഴ വരട്ടെ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ആസ്വദിക്കുക, ദാറ്റ്സ് ഓൾ. സംബന്ധിച്ച് UAE എത്ര തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മഴ ഒന്ന് പെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വേണം, നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴും ഒരു മഴ കാണാനൊരു സന്തോഷം കൊണ്ട് നമ്മളും ആഗ്രഹിച്ചു പോകുന്നു, സാധാരണക്കാരല്ലേ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള നിങ്ങളുടെ പ്രചരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കിപ്പോൾ മഴ വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾക്ക് നിങ്ങളാരും കൂട്ടു നിൽക്കാതിരിക്കുക. നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ പോട്ടെ. യെസ്, അപ്പോൾ എനിക്ക് ഇനിയും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ HT സ്പേസ് അച്ചായൻ ആൻഡ് സൺസ്. അച്ചായൻ എന്ന് മാത്രമോ അല്ലെങ്കിൽ അച്ചായൻ ആൻഡ് സൺസ് എന്നോ ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കാം. പേര് മസ്റ്റായിട്ടാണ് വെക്കണേ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വീക്കെൻഡിൽ ഹോം സ്ക്രീനിങ്ങിലൂടെ ആ സിനിമ ആസ്വദിക്കാനുള്ള സമയമുണ്ട്. യെസ്, അപ്പോൾ കഴിഞ്ഞ എന്താ September 4 മുതൽ ഞങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ സമ്മാന നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ധാരാളം UAE അങ്ങോളം ഇങ്ങോളം ഉള്ള ധാരാളം സുഹൃത്തുക്കളുടെ മെസ്സേജുകളിൽ നിന്നും നമ്മൾ നറുക്കെടുപ്പിലൂടെ ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ആൾക്കാരെ നമ്മൾ ഉടനെ തന്നെ ഓണെയറിലേക്ക് കൊണ്ടുവരുന്നതും ഓണെയറിലൂടെ അവരുടെ വോയിസ് നിങ്ങളെ കേൾപ്പിച്ചിരുന്നതും ഒക്കെ ആയിരിക്കും. എന്തായാലും അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നമ്മൾ ആ ഒരു ടൈമിന് വേണ്ടി ഞങ്ങൾ RJs എല്ലാവരും ഒരുമിച്ച് കൂടുന്നതായിരിക്കും ലൈവിലേക്ക്. എനിവേ, നമ്മൾ അടുത്ത പാട്ടിൻ്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. യെസ്, നിങ്ങൾക്ക് ഇന്ന് ബാലാമണി അമ്മയുടെ ഓർമ്മദിനമായതുകൊണ്ട് തന്നെ എനിക്ക് മാധവിക്കുട്ടിയുടെ കഥ പറഞ്ഞ സിനിമ ആമിയിലെ

ഈ പാട്ടിട്ടല്ലോ. Yes, next song, this is for you. ഈ പാട്ടിനെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ബാലാമണി അമ്മയുടെ കവിതകളെ നെഞ്ചേറ്റിയ, മാധവിക്കുട്ടിയുടെ കഥകളെ സ്നേഹിച്ച എല്ലാവർക്കുമായിട്ട് അടുത്ത പാട്ടിതാ എത്തിപ്പോയി. ആമി എന്ന ചിത്രത്തിലെ മഞ്ജു വാര്യർ അഭിനയിച്ച മനോഹരമായ പാട്ട്. ഈ പാട്ട് പാടുന്നത് ശ്രേയാ ഘോഷാൽ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: തദ്ദേശോഭ തെരഞ്ഞെടുപ്പ്, എൽ ഡി എഫിന് നേട്ടം, യു ഡി എഫിന് സീറ്റ് നഷ്ടം, എൻ ഡി എയ്ക്ക് ഒരു സീറ്റ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ ബോർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളിലാണ് എൽ ഡി എഫ് വിജയിച്ചത്. യു ഡി എഫ് 19 സീറ്റുകളിൽ ജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത്. എൻ ഡി എ ഒരു സീറ്റിൽ ജയിച്ചു. പുതുക്ക പഞ്ചായത്തിൽ എൻ ഡി എ മുന്നണിയിലെ 2020 ആണ് വിജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും രണ്ടാമതെത്തിയതാണ് ബി ജെ പിക്ക് ആശ്വാസമായത്. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ യു ഡി എഫ് നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലാർ ഡിവിഷൻ യു ഡി എഫും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശേന ഡിവിഷൻ എൽ ഡി എഫും നിലനിർത്തി. കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിന് ക്ഷീണമായി. നഗരസഭകളിൽ രണ്ടിടത്തും എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫിനും ജയം. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 എൽ ഡി എഫിനും 2 യു ഡി എഫിനും ജയം. 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ്. 8 വാർഡുകളിൽ യു ഡി എഫ് ജയിച്ചു. 2 എൽ ഡി എഫിന്റെ ജയം. പത്തനംതിട്ട ജില്ലയിലെ 4 യു ഡി എഫിനും ഇന്നും ജയം. മലപ്പുറത്ത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സമാസമെത്തി. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി എം എൽ എ വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടുത്താനം എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു. മാനന്തവാടി എം എൽ എ ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര എം എൽ എ ഫാത്തിമ തെഹ്ലയുടെ വാർഡിലും യു ഡി എഫ് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. എം എൽ എ രമ്യ ഹരിദാസും ജില്ലാ പഞ്ചായത്ത് അംഗവും തമ്മിലെ കയ്യാങ്കളി നാണക്കേടായ ചിറയൻകീഴിൽ 2 കോൺഗ്രസ് തോറ്റു. 5 ബ്ലോക്ക് ഡിവിഷനിലും മംഗലപുരം പഞ്ചായത്തിലുമാണ് തോറ്റത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കുടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. കഴിഞ്ഞ 10 പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കുടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയവ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് അമിത്ഷായെ കരിങ്കുടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കുടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് അതിനിടെ ബിജെപി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ പ്രതികരണം. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി സുപ്രീംകോടതി. ജിതാ ഭാസ്കർ, ശ്രീലത എന്നിവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷയാണ് സുപ്രീംകോടതി തള്ളിയത്. കേസിലെ ഒന്നാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. നേരത്തെ മറ്റൊരു കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. ബാങ്ക് സെക്രട്ടറിയായിരുന്ന ടി ആർ സുനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി. സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു ടി ആർ സുനിൽകുമാർ. മുട്ടിൽ മരമുറിക്കേസിൽ വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനം വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് എസ്ഐടിക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ പോലീസ് സംഘടനകളെ പുനഃസംഘടിപ്പിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സംഘടനകളുടെ നിയമാവലിക്കും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും വിരുദ്ധമായി അവയുടെ ഘടനയിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ സുപ്രധാന വിധി. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവർ സമർപ്പിച്ച 2 റിട്ട് ഹർജികൾ അനുവദിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി അടുത്തയാഴ്ച വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വികാസ് സിംഗ് കേസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതായിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിൽ തീരുമാനങ്ങൾ അത് പിന്തുടർന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വികാസ് സിംഗ് കോടതിയിൽ പറഞ്ഞു. യു എൻ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക്. കൊച്ചി ആസ്ഥാനമായ ക്യാമ്പസ് തുടങ്ങാൻ സർക്കാരിനെ താൽപര്യമറിയിച്ചു. കിസാറ്റന്യൂവാൽസ്, CDS എന്നിവയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. ഈ സർവകലാശാലകളുമായി ചേർന്ന് സംയുക്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. ബിരുദാനന്തര ബിരുദം ഡോക്ടറൽ കോഴ്സുകൾ സർവകലാശാലയിൽ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് കൂട്ടിയേക്കുമെന്ന സൂചന നൽകി KCB ചെയർമാൻ MG രാജമാണിക്കം. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. വൈദ്യുതി പ്രതിസന്ധി അടുത്ത മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജമാണിക്കം. ഇവിടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ നിർണായക നാഴികക്കല്ലായ ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ പ്രൌഢ ഗംഭീരമായി ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും ചേർന്നാണ് സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി യുഎഇ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇറാന്റെ ഭാഗത്തുനിന്ന് വ്യക്തവും കൃത്യവുമായ നടപടികൾ ഉണ്ടായാൽ രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും തയ്യാറെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അക്സിയോസ് ആണ് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര തർക്കങ്ങൾക്കിടയിലെ പുതിയ നീക്കങ്ങൾ പുറത്തുവിട്ടത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിലാണ് ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. ഷൂട്ടിംഗിൽ നീരു ദണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് നീരുവിന്റെ വിജയം. 28 പോയിന്റുകളുമായി നീരു ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. ബന്ധങ്ങളുടെ ട്രാപ്പ് ഇനത്തിൽ അഷിമ, നീരു ദണ്ഡ, മനീഷ കിർ സഖ്യം വെള്ളി മെഡൽ നേടി.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
7: You are listening

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ഇന്നത്തെ എല്ലാ പാട്ടുകൾക്കും നമ്മുടെ ശീബയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം. കാരണം ഞാൻ ഹൃദയം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാ ഹൃദയവും തന്നു. ഹൃദയം കൊണ്ടുള്ള പാട്ടുകളാണ് നമ്മളിന്ന് കൂടുതലായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അതെ, നമ്മൾ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി എന്തൊക്കെ വിചിത്രവും രസകരവുമായിട്ടുള്ള ഐഡിയാസാണ് ദിവസവും കേൾക്കുന്നതും കാണുന്നതും അല്ലേ. ഈ അടുത്ത കാലത്താണ് ഇത്രയൊക്കെ ഇപ്പോൾ ഈ ഒരു എന്താണ് പോസ്റ്ററിലേക്ക് ഇങ്ങനെ പാലൊഴിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രൊമോഷനേക്കാൾ ഉപരി ആരാധന കൂടുമ്പോൾ ചെയ്യുന്നതായിട്ടാണ് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലും വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ തിയേറ്ററിൽ സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകർക്ക് സൗജന്യമായിട്ട് പാവ്ബജി കൊടുത്ത് സ്വീകരിക്കാൻ പോകുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ എത്ര പേരൊക്കെ ഓടും അല്ലേ. കേൾക്കുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ തോന്നാമെങ്കിൽ സംഭവം സത്യമാണ്. ബോളിവുഡ് സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന അജയ് ദേവഗണിന്റെ ദൃശ്യം 3-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ാണ് ഈ ഒരു കിടിലൻ ഓഫർ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രൊമോഷന് വേണ്ടി അണിയറ പ്രവർത്തകർ പാവ്ബജി തന്നെ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. ഞാനും ചിന്തിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നിൽ ദൃശ്യം ആദ്യ ഭാഗം കണ്ടവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു ഐക്കണിക് കണക്ഷൻ ഉണ്ട്. അതായത് സിനിമയിൽ IG മീരയുടെ മകനായിട്ടുള്ള സാമിനെ കാണാനാകുന്ന 2nd October, അതായത് നമ്മൾ പറയുന്നത് തമിഴാണ്, അല്ല സോറി ഹിന്ദിയാണ്. അപ്പോൾ നായകൻ വിജയ് സൽഗവങ്കറും കുടുംബവും ഈ പനാജിയിൽ പോയി ധ്യാനം കൂടുകയും അതിനുശേഷം പാവ്ബജി കഴിക്കുകയും ചെയ്തത് ആരും മറന്നു കാണില്ല. ഹിന്ദി കണ്ടവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കേസിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഇദ്ദേഹം ഈ വിജയ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു അലിബി അല്ലെങ്കിൽ കൃത്യമ തെളിവ് സിനിമയുടെ കഥയെ തന്നെ മാറ്റിമറിച്ച് ഒന്നായിരുന്നു അല്ലേ. ദൃശ്യം അങ്ങനെയാണല്ലോ പോയത്. അന്നു മുതൽ സിനിമ കണ്ട എല്ലാവരുടെയും മനസ്സിൽ ഈ 2nd October എന്ന് പറയുന്ന തീയതിയും പാവ്ബജിയും കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ആ ഒരു രംഗത്തെ ഇപ്പോൾ സിനിമാ തിയേറ്റർ ശൃംഖലയായിട്ടുള്ള PVR INOX അവരുടെ വമ്പൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്തൊക്കെ കാണണം അല്ലേ. നമ്മുടെ ലാലേട്ടൻ പോയപ്പോൾ ഇതുപോലെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ടാണ് നമുക്കൊന്നും വിൽക്കാൻ പറ്റാതെ പോയത്. എനിവേ, സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തിയേറ്ററിൽ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് പാവ്ബജി നൽകാനാണ് അവരുടെ തീരുമാനം. അതിന് വേണ്ടിയിട്ട് അവരൊരു ചെറിയ കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട്. PVR INOX ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഒന്നിച്ച് 4 ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ സൗജന്യ പാവ്ബജി കൂപ്പൺ കിട്ടുന്നത്. എന്തൊക്കെയാണെന്നാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട് ഇതിനകത്ത് കേട്ടോ. അതായത് ഈ സിനിമ റിലീസാകാൻ പോകുന്നത് വിജയും കുടുംബവും ധ്യാനത്തിന് പോയ അതേ ദിവസം, അതായത് വരുന്ന 2nd October. അതിൽ 2nd October ആണല്ലോ. അപ്പൊ തീയതിയും ഭക്ഷണവും എല്ലാം കൊണ്ടും പ്രേക്ഷകരെ വീണ്ടും ആ പഴയ ദൃശ്യം ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അണിയറ പ്രവർത്തകർ. സി, ഒന്നാമത്തെ കാര്യം ദൃശ്യം 3 മലയാളത്തിൽ ഇറങ്ങിയതുകൊണ്ട് ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് എല്ലാവരും ഏത് ഭാഷയിലുള്ള സിനിമകളും കാണുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ഒരു കാലം അങ്ങനെയാണ്, സബ് ടൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സിനിമകളെല്ലാം കാണും, എല്ലാ ലാംഗ്വേജസിലും സിനിമകൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ഈ ഒരു സിനിമ കണ്ടു കാണില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളൊരിക്കലും അതിലേക്ക് എത്തില്ല. എന്തായാലും മലയാളത്തിൽ ജിത്തു ജോസഫും മോഹൻലാലും ചേർന്ന് സൃഷ്ടിച്ച ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ ബോളിവുഡിൽ അജയ് ദേവഗണിന്റെ കൈകളിൽ എത്തിയപ്പോഴും അത് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ 3rd ഭാഗത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് അവിടെയുള്ള ആൾക്കാർ. അപ്പോൾ 2nd October ധ്യാനവും പാവ്ബജിയും സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയ ആവേശം എത്രത്തോളം ആണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വൈറൽ വാർത്തകൾ. ഇപ്പൊ റിലീസ് ദിവസം തിയേറ്ററിൽ പോയി ദൃശ്യം 3 കാണുന്ന കൂട്ടത്തിൽ സൗജന്യ പാവ്ബജി കൂടി ആസ്വദിക്കാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ ആസ്വദിക്കട്ടെ. അപ്പൊ നമുക്കും അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാം, അല്ലെങ്കിൽ ആ വാർത്തകളൊക്കെ അറിയാം. എന്നാലും നമ്മൾ അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്. എൻജോയ് ദി സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: मिड मॉर्निंग विद नित्या।
1: ഏസ് അങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ അച്ചായൻ ആൻഡ് സൺസി വീക്കെൻഡിൽ റിലീസാവുകയാണ് ബിജു മേനോൻ അഭിനയിച്ച സിനിമ. സിനിമ കാണാൻ ആഗ്രഹമുള്ള, ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ ആഗ്രഹമുള്ളവരെല്ലാം ഇപ്പോഴേ മെസ്സേജ് അയച്ചോളൂ. അതിനുവേണ്ടി ചെയ്യേണ്ട സിമ്പിൾ കോൺടെസ്റ്റിൽ ഭാഗമാകാനുള്ള സിമ്പിൾ തിങ് ഇതാണ്, HT സ്പേസ് അച്ചായൻ എന്നോ അല്ലെങ്കിൽ അച്ചായൻ ആൻഡ് സൺസ് എന്നോ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇന്നലെ ഉണ്ടല്ലോ വൈകിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴേ, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നവരെ എന്തായാലും വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. സോ ആ സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടൊരു സാധനം വളരെ രസകരമായിട്ടുള്ളൊരു വാർത്ത. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈം ജോയിൻ ചെയ്യാം. വേറൊന്നുമല്ല, നമ്മുടെ AI, ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നൊരു സാങ്കേതിക വിദ്യ ലോകം മുഴുവനും തരംഗമായി മാറുമ്പോൾ മനുഷ്യന്റെ ജോലി എളുപ്പമാക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൃത്യതയോടെ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ AI വന്നത് തന്നെ അല്ലേ. എന്നാൽ ചില സമയങ്ങളിൽ ഈ AI കാണിച്ചു വെക്കുന്ന കുസൃതികൾ കാണുമ്പോൾ അതോ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ എന്ന് തോന്നുന്നൊരവസ്ഥയാണ്. അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്നിരിക്കുന്നത് കേട്ടോ. അതായത് കമ്മ്യൂണിറ്റി പേജുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതിപ്പോൾ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. എന്തായാലും ഇത് കാണുന്ന ആൾക്കാർ ഇത് നോക്കാതെ എന്താണെന്ന് നോക്കാതെ പോവാറില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗളൂരു നഗരത്തിലെ അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ ലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ ട്രാഫിക് പോലീസ് റോഡുകളിൽ അത്യാധുനിക AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹെൽമെറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുന്നവരെയും ഓവർ സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരെയും ഹെൽമെറ്റ് ഇല്ലാതെ പിറകിലിരുന്ന് യാത്ര ചെയ്യുന്നവരെയൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി ഫൈൻ അടപ്പിക്കുകയാണ് ഈ ഒരു ക്യാമറകളുടെ ജോലി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, നമുക്കത് വളരെ നന്നായിട്ട് അറിയാം. യെസ്, അങ്ങനെ ഇരിക്കെ ഒരു ബൈക്ക് യാത്രികൻ തൻ്റെ സ്കൂട്ടറിൽ ഇങ്ങനെ സിറ്റിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചയാൾ കൃത്യമായിട്ട് ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാവം പുള്ളിക്കാരൻ്റെ ബൈക്കിൻ്റെ പിറകിൽ ആരും ഉണ്ടായിരുന്നില്ല, പകരം അദ്ദേഹത്തിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ ഗിത്താറാൾ തോൾസഞ്ചിയിലാക്കിയിട്ട് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മളപ്പോൾ ഗിത്താറും കൊണ്ട് പോകുമ്പോഴല്ല വയലിലാണെങ്കിലും ശരി, നമ്മൾ നമ്മുടെ ബാക്ക് പാക്ക് പോകലെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക തോളിലേക്ക് അത് കണക്ട് ചെയ്തിടുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ നമ്മുടെ AI ക്യാമറ എന്താ കണ്ടതെന്ന് അറിയാമോ, ബൈക്കിൻ്റെ പിറകിലിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നും ആള് ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നതെന്നും AI ക്യാമറ ഉറപ്പിച്ചു. എന്നിട്ട് ഉടൻ തന്നെ അതിൻ്റെ പിക്ചർ എടുത്ത് നിയമലംഘനം കണ്ടെത്തിയെന്ന് കാണിച്ച ആ ബൈക്ക് ഉടമയ്ക്ക് ട്രാഫിക് പോലീസ് ചെല്ലാൻ അയച്ചു കൊടുത്തു. പിൻസീറ്റിലിരുന്ന ആൾ ഹെൽമെറ്റ് വെച്ചില്ല എന്നുള്ളതായിരുന്നു പിഴ ചുമത്തിയതിൻ്റെ കാരണം. എന്തൊക്കെയാണ് മെസ്സേജ് ചെല്ലാനും കണ്ട് കെട്ടി, മീൻസ് എന്താ പറയുക, ഇത് കണ്ടുടനെ ഞെട്ടിപ്പോയി. എൻ്റെ പിറകിൽ ആരും ഇല്ലായിരുന്നല്ലോ. സി, നമ്മൾ മനുഷ്യൻ പിറകില്ലാത്തടത്തോളം കാലം ഈ സാധനം പുറകിൽ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുപോലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പിറകിൽ ആരും സഞ്ചരിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് എനിക്ക്, ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അയാൾ ഞെട്ടിപ്പോയി. എന്തായാലും ആളുടെ ഗിത്താറിന് ഹെൽമെറ്റ് വെക്കാത്തതിന് AI ക്യാമറ പിഴയിട്ടു എന്നുള്ള അടിക്കുറിപ്പോട് കൂടിയാണ് ഇപ്പോൾ ഈ പിക്ചർ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇപ്പോൾ ഈ പിക്ചർ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ചിരിപ്പൂരമാണ് നടക്കുന്നത്. ഞാനും കണ്ട് ഞെട്ടിപ്പോയി, എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും ഇനി മുതൽ ഗിത്താറിന് ഹെൽമെറ്റ് വാങ്ങി കൊടുക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണ്. എന്നാലും AI ചതിച്ചാശാനെന്നൊക്കെയാണ് പോസ്റ്റിന് താഴെ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ടെക്നോളജി എത്രയൊക്കെ വളർന്നാലും മനുഷ്യൻ്റെ തലച്ചോറിന് പകരം ആവില്ല എന്നുള്ള തെളിയിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലേ. എന്തായാലും ബംഗളൂരു ട്രാഫിക് പോലീസ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ സിസ്റ്റത്തിൽ സംഭവിച്ച പിഴവാണെന്ന് മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള വഴിയിലാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ അമിതമായി ഒന്നിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ തന്നെ തെറ്റുകൾ പറ്റാം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI എന്തിനും തെറ്റുകളൊക്കെ പറ്റാം. പക്ഷേ ഈ ഇതൊന്നും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനെയൊക്കെ വിശ്വസിച്ച് പോകുന്നത്. അപ്പോൾ അമിതമായിട്ടൊന്നും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ മാനുവലി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്കുള്ള കടുകട്ടിയുള്ള കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ സാങ്കേതിക വിദ്യയുടെയൊക്കെ ഹെൽപ്പ് നേടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഫുള്ള് വിശ്വസിച്ച് അങ്ങോട്ട് തലയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ടായി. എന്നാലും സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം, ആസ്വദിച്ച് ചിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യെസ്, ഇപ്പോൾ നമ്മുടെ ദുബായിലെ പ്രധാന റോഡുകളിലെ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ഹെവി ട്രാഫിക്കുള്ള പ്രധാന മേഖലകളിലേക്ക് പോകുമ്പോൾ ഹാപ്പിനസ് സ്ട്രീറ്റ്, അൽവാസൽ, അതുപോലെ തന്നെ ബിസിനസ് ബേ ഏരിയകളിൽ കനത്ത വാഹനത്തിനൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ട്രേഡ് സെന്റർ സെക്കൻഡ് ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. D85 ബനിയ സ്ട്രീറ്റിന് അൽറിഗ വഴിയും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലും വെഹിക്കിൾസൊക്കെ വളരെ സ്ലോലി മൂവിംഗ് ആണ്. ഇനി ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഏരിയാസ് നോക്കുമ്പോൾ ഊദുമേത്ത സ്ട്രീറ്റ്, ഉമുഹുറേഡ് സെക്കൻഡ് ഭാഗങ്ങളിലും, അൽമിന സ്ട്രീറ്റ്, അൽറിഫ ഏരിയകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഹനക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ്, അൽബറഹ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള വാഹനത്തിരക്ക് കാണാം. എന്നാൽ ഇതിനൊരു ചെറിയൊരു ആശ്വാസ വാർത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ട് സൈഡ് ഭാഗത്ത് നിലവിൽ ലൈറ്റ് ട്രാഫിക് ആണ് കാണിക്കുന്നത്. അതുപോലെ മോഡറേറ്റ് ട്രാഫിക് അനുഭവപ്പെടുന്ന റോഡുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാർജ അൽനാദ, അലിത്തിഹാദ് സ്ട്രീറ്റ്, അൽനാദ ഫസ്റ്റ്, അതുപോലെ അൽസബ്ക 22nd സ്ട്രീറ്റ്, ഈ ഭാഗങ്ങളിലൊക്കെ മോഡറേറ്റ് ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്നവരൊക്കെ ട്രാഫിക് കണ്ടീഷൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: मॉर्निंग विद नित्या।
1: वेलकम बैक। നമ്മുടെ ഭൂമിയിലെ ഒരുപാട് ജീവജാലങ്ങളുണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വെള്ളം കുടിക്കാതെ ഏതെങ്കിലും ജീവി ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ, ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അപൂർവ ജീവി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളൊരു പക്ഷേ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ കാലം അത് കുടിക്കാതിരുന്നാലും പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒട്ടകം ആയിരിക്കും അല്ലേ? പക്ഷെ ഒട്ടകം ഒരിക്കലും വെള്ളം കുടിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ പറയാനും പറ്റില്ല. അതിനത് അത് വേറെ ഇത് വേറെ അതുവേ ഇതുറേ. എന്തായാലും ജീവിതകാലം മുഴുവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ജീവിയുണ്ട്, കങ്കാരു റാറ്റ് അല്ലെങ്കിൽ കങ്കാരു എലി എന്ന് പറയുന്ന ജീവിയാണ് കേട്ടോ. കേൾക്കുമ്പോൾ വലിയൊരു ജീവിയാണെന്നൊക്കെ, വലിയ ഏതോ മുട്ടൻ ജീവിയാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ വളരെ കുഞ്ഞു വലിയ അല്ല കുഞ്ഞു വലിപ്പമുള്ളൊരു ഒരു റോഡൻ്റാണിത്. അതായത് വടക്കേ അമേരിക്കയിലെ വരണ്ട ഭൂമികളിലാണ് ഇത് പ്രധാനമായിട്ടും ഈ കങ്കാരു എലി കാണപ്പെടുന്നത്. വെള്ളമില്ലാതെ എങ്ങനെയാണ് ഈ ഒരു ജീവിക്ക് ജീവിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. അതിന് പിന്നിൽ ഈ കങ്കാരു എലികളുടെ അതിശയിപ്പിക്കുന്ന ഒരു ബോഡി മെക്കാനിസം ഉണ്ട്. അതായത് ഇത് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് മരുഭൂമിയിലെ ചില പ്രത്യേകതരം ചെടികളുടെ ഉണങ്ങിയ വിത്തുകളാണ്, ഈ ഡ്രൈ സീഡ്സ് ആണ്. അപ്പോൾ ഈ ഡ്രൈ സീഡുകളിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, അതുപോലെ പ്രോട്ടീൻസ്, ഇത് ഇതിൻ്റെ ശരീരത്തിൽ വെച്ച് നല്ല രീതിയിൽ മെറ്റബോളൈസ് ചെയ്ത് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരൊറ്റ പ്രക്രിയയിലൂടെയാണ് ഇതിനാവശ്യമുള്ള വെള്ളം അതിൻ്റെ ശരീരത്തിനുള്ളിൽ തനിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ശാസ്ത്രലോകം മെറ്റബോളിക് വാട്ടർ എന്നാണ് വിളിക്കുന്നത്. അതായത് പുറത്തുനിന്ന് വെള്ളം കുടിക്കേണ്ട യാതൊരു ആവശ്യവും ഈ ജീവിക്കില്ല എന്നർത്ഥം. കൂടാതെ ശരീരത്തിലെ ജലാംശം അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കിഡ്നി സംവിധാനമാണ് ഈ കങ്കാരു എലികൾക്കുള്ളത്. അപ്പം ഇത് മാത്രമല്ല, ഇത് പുറന്തള്ളുന്ന അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, ഇത് പുറന്തള്ളുന്നതിൻ്റെ അവശിഷ്ടങ്ങളിലെല്ലാം തന്നെ ജലാംശം വളരെ കുറവായിരിക്കും. അപ്പോൾ വിയർപ്പിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ അതിന് ഈ ഡേ ടൈമിലുള്ള കഠിനമായിട്ടുള്ള ചൂടിൽ മണ്ണിലെ ആഴമുള്ള കുഴികളിൽ ഒളിച്ചിരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇത് ഭക്ഷണത്തിനായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ വലിയ കങ്കാരികളെ പോലെ തന്നെ പിറകിലെ നീളമുള്ള രണ്ട് കാലുകളിൽ ഇങ്ങനെ എന്താ കങ്കാരികൾ ഓടിപ്പോകുന്നതാണല്ലേ, തുള്ളി തുള്ളി ചാടി ചാടി പോകുന്നത്. ആ അതേപോലെ കഴിവുള്ളത് കൊണ്ടാണ് ഇതിന് കങ്കാരു റാറ്റ് എന്നൊരു പേര് കിട്ടിയത്. എന്തായാലും പ്രകൃതിയുടെ ഇങ്ങനെയുള്ള ഓരോ പ്രതിഭാസങ്ങളും അതിൻ്റെ അതിജീവന തന്ത്രങ്ങളും സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവൂല്ലേ. അപ്പോൾ അങ്ങനെ ഞെട്ടണ്ട, നിങ്ങൾക്ക് കേൾക്കാൻ ഞാൻ വേറൊരു സംഭവം തരാം. നല്ലൊരു എവർഗ്രീൻ ഹിറ്റ് ഇതാ വന്നുപോയി. അതുപോലെ അച്ചായൻ ആൻഡ് സൺസ് മൂവി കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം തന്നെ മെസ്സേജ് അയച്ചോളൂ. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ HT space അച്ചായനോ അല്ലെങ്കിൽ അച്ചായൻ ആൻഡ് സൺസ് എന്നോ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലിലും കൂടാ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് നേട്ടം, യു ഡി എഫിന് സീറ്റ് നഷ്ടം, എൻ ഡി എക്ക് ഒരു സീറ്റ്. സി എം ആർ എൽ എക്സാലോജിക്ക ഇ ഡി അന്വേഷണത്തിലുറച്ച് സർക്കാർ. അമിത്ഷായുടെ സന്ദർശനം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ മോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ ബോർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളാണ് എൽ ഡി എഫ് വിജയിച്ചത്. യു ഡി എഫ് 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത്. എൻ ഡി എ ഒരു സീറ്റിൽ ജയിച്ചു. പുതിർക്ക പഞ്ചായത്തിൽ എൻ ഡി എ മുന്നണിയിലെ 2020 വിജയിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലെ പെരളശ്ശേരിയിലെ ബാവോഡ് ഈസ്റ്റ് വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. 65 വോട്ടിനാണ് എൽ ഡി എഫിന്റെ കെ വി രതീഷ് വിജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും രണ്ടാമതെത്തിയത് ബി ജെ പിക്ക് ആശ്വാസമായി. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ യു ഡി എഫ് നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലാർ ഡിവിഷൻ യു ഡി എഫും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ എൽ ഡി എഫും നിലനിർത്തി. കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിന് ക്ഷീണമുണ്ടാക്കി. നഗരസഭകളിൽ രണ്ടിടത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും ജയം കണ്ടു. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 എൽ ഡി എഫ്, 2 യു ഡി എഫും ജയിച്ചു. 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ്. 8 വാർഡുകളിൽ യു ഡി എഫ് ജയിച്ചു. 2 എൽ ഡി എഫിനെ വിജയിക്കാനായത്. പത്തനംതിട്ട ജില്ലയിലെ 4 യു ഡി എഫിന് മിന്നും ജയം. മലപ്പുറത്ത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സമാസമമാണ്. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി എം എൽ എ വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടിത്താനം എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു. മാനന്തവാടി എം എൽ എ ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര എം എൽ എ ഫാത്തിമ തേലിയുടെ വാർഡിലും യു ഡി എഫ് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിന് അട്ടിമറി വിജയം. യു ഡി എഫിന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായി. ചിറയൻകീഴിലെ 5 വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജിമോളാണ് വിജയിച്ചത്. ചിറയൻകീഴ് എം എൽ എ രമ്യ ഹരിദാസ് എം എൽ എയുമായി ബന്ധപ്പെട്ട കയ്യാങ്കളി വിവാദം യു ഡി എഫിന് തിരിച്ചടിയായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് നേരിട്ട തിരിച്ചടിയിൽ രമ്യ ഹരിദാസ് എം എൽ എയെ കുറ്റപ്പെടുത്തി എസ് സജാദ്. തോൽവിക്കുത്തരവാദി രമ്യയാണെന്നും എം എൽ എയുടെ ഇടപെടൽ തോൽവിക്ക് കാരണമായെന്നും സജാദ് ആരോപിച്ചു. ചിറയൻകീഴിലെ കോൺഗ്രസ് കയ്യാങ്കളി വിഷയത്തിൽ കെ പി സി സി അച്ചടക്ക നടപടി നേരിട്ട പ്രാദേശിക നേതാവാണ് എസ് സജാദ്. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡ് യു ഡി എഫ് നിലനിർത്തി. യു ഡി എഫിന്റെ ഫർസീന അറയ്ക്കൽ 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കുറ്റിച്ചിറയിലെ ലീഡ് കുറവ് പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ്. ഫാത്തിമ തെഹ്ലിയ 2274 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കുറ്റിച്ചിറ വാർഡിൽ ഫർസീന അറയ്ക്കലിന് ലഭിച്ചത് 436 വോട്ട്. ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞുവെന്ന് പരിശോധിക്കും. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ലീഡ് കുറയാൻ കാരണമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ. സി എം ആർ എൽ എക്സാലോജി കേസ് പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ. ഇ ഡി അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ജഡ്ജിക്കെതിരായ ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. അതേസമയം സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. കഴിഞ്ഞ 10 പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയ വ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. കേരളത്തിൽ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചില മരുന്നുകൾ കുറവാണ്. 18 കുറവുണ്ട്. കുറവുള്ള 18 ഇനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി സുപ്രീംകോടതി. ജിത, ഭാസ്കർ, ശ്രീലത എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് തള്ളിയത്. കേസിൽ ഒന്നാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. നേരത്തെ മറ്റൊരു കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. ബാങ്ക് സെക്രട്ടറിയായിരുന്ന ടി ആർ സുനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു ടി ആർ സുനിൽകുമാർ. മുട്ടിൽ മരമുറി കേസിൽ വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനംവകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ പിടിപ്പുകേട്. കച്ചവട ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFന് മേൽ പഴിചാരുന്നു. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദീർഘകാല വൈദ്യുതി കരാർ LDF റദ്ദാക്കിയെന്നാണ് പ്രചരണം. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ്. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KSEB ചെയർമാൻ MG രാജമാണിക്കം. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. വൈദ്യുതി പ്രതിസന്ധി അടുത്ത മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജമാണിക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചേരുന്ന CPM വയനാട് വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തം. ജില്ലാ നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. പാർട്ടിയിൽ നിന്നും അകൽച്ചയിലുള്ളവരെയും അതൃപ്തിയുള്ളവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി അടുത്തയാഴ്ച വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതായിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിൽ തീരുമാനങ്ങൾ അത് പിന്തുടർന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വികാസ് സിംഗ് കോടതിയിൽ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തേടി കർഷകരും വിദഗ്ധരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടിയിൽ. വൈകിട്ട് 5 വനം കൃഷി വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിപാടി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ടി സിദ്ദിഖ്, MPമാരായ പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പിൽ, MK രാഘവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും കർഷകരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. വന്യജീവി ആക്രമണം തടയുന്നതിനും സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള വിവിധ ശാസ്ത്രീയ സാങ്കേതിക പരിഹാരങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. മുട്ടിൽ മരമുറി കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനംവകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണത്തിനായി IT നിയമപ്രകാരം ചട്ടം വേണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. ഷൂട്ടിംഗിൽ നീരു ഡണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് ജയം. 28 നീരു ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡലും വനിതകളുടെ ട്രാപ്പ് ഇനത്തിലാണ് വെള്ളി. ആഷിമ, നീരു ഡണ്ട, മനീഷ കേർ സഖ്യമാണ് വെള്ളി മെഡൽ നേടിയത്. യുഎയുടെ യാത്രാ മേഖലയിൽ ചരിത്രപരമായ പുതിയ അധ്യായം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ആദ്യ പാസഞ്ചർ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വെറും 1 ദുബായിലെ അൽ എലായിസ് സ്റ്റേഷനിൽ എത്തി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് യാത്രകൾക്കായി ട്രെയിൻ സർവീസ് തുറന്നുകൊടുക്കും. അടുത്ത വാർത്ത 2
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, humidity 45%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: You are listening

0: Morning with Nitya.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ സമയത്ത് ഈ ഒരു ടൈമിലേക്ക് ഞങ്ങൾ എത്തും, ആരൊക്കെയാണ് എത്തുന്നത്, എന്തൊക്കെയാ പറയാൻ പോകുന്നത്, നമ്മുടെ
2: ആനിവേഴ്സറി.
3: ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, പക്ഷെ വെറുതെ വന്നതല്ല. ഞങ്ങൾ സാധാരണഗതിയിൽ നിത്യ നമ്മളോട് എപ്പോഴും പറയും എന്റെ ഷോയിലേക്ക് അതിക്രമിച്ച് കയറരുത്, എനിക്കിത് ഇഷ്ടമല്ല, നിങ്ങൾ വെളിയിൽ നിന്നോണം, വരമ്പിന് പുറത്ത് നിന്നോണം. പക്ഷെ ഇന്ന് നമ്മൾ അതിക്രമിച്ച് കയറും, കാരണം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്താണ് ശിവ കാരണം?
2: നമ്മുടെ കൈകളിൽ നിറയെ സ്വർണ്ണമുണ്ട്,
3: മാത്രമല്ല വേറെയും കുറെ സമ്മാനങ്ങളുണ്ട്.
2: ഐഫോൺ ഉണ്ട്,
3: എന്റെ കാർ ഉണ്ട്,
2: റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട്.
3: യെസ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സമ്മാനങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസ്.
1: സെപ്റ്റംബർ 4 മുതലാണ് നമ്മൾ തുടങ്ങിയത് ആ വലിയ സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ജോയ് ആൽക്കാസ് നൽകുന്ന ഗംഭീര സംവാദം, 9 grams 22 carat ഗോൾഡ് കോയിൻ.
3: 9 grams 22 carat ഗോൾഡ് കൊടുക്കാണോ?
1: പിന്നെ അതാണ് പറയാൻ വന്നത്. യെസ്, അപ്പൊ അത്രയും ദിവസം മെസ്സേജ് അയച്ച് അവരിൽ നിന്ന് നമ്മള് ഫൈനൽ നറുക്കെടുപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും നമ്മൾ തെരഞ്ഞെടുത്ത ആ വിജയി.
3: തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആയിരക്കണക്കിന് മെസ്സേജുകൾ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും നമ്പർ ഓഫ് മെസ്സേജസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഒരാളെ ഈ സിസ്റ്റത്തിന്റെ മൂട്ടിൽ കുത്തിയിരിപ്പിക്കേണ്ട ഒരവസ്ഥ വരെ നമുക്ക് എത്തി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കഠിന പ്രയത്നങ്ങളിലൂടെ നമ്മൾ അവസാനം ഒരു ഭാഗ്യശാലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു കോൺടെസ്റ്റ്? ഒരു മാസം നമ്മൾ നടത്തിയ കോൺടെസ്റ്റ് ആയിരുന്നല്ലോ.
2: സത്യം തന്നെ, വളരെ രസകരമായ കോൺടെസ്റ്റുകളായിരുന്നു. ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ 922 നമ്മുടെ ജോയ് ആലുക്കാസിന്റെ 9 gram ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ട് വിവിധ തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾപ്പിച്ച് എല്ലാരും പാട്ടിലാക്കി.
3: ഞാനായിരുന്നെങ്കിൽ, നമ്മുടെ കുടുംബമാണല്ലോ ഹോം. അപ്പോ മലയാള സിനിമയിലെ സുപ്രസിദ്ധമായിട്ടുള്ള ചില കുടുംബങ്ങൾ, ഇപ്പൊ 500 and Family, അത് ഏത് സിനിമയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്നത്.
1: ഞാൻ യുഎ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എടുത്തിരുന്നത്. അത് വിട്ടൊരു കളിയില്ല, പക്ഷെ എല്ലാരും കൃത്യമായിട്ട് ഉത്തരങ്ങൾ അയച്ചോട്ടോ. അത് സമ്മതിക്കാം, ഒരാൾ പോലും തെറ്റ് അയച്ചിട്ടില്ല.
3: നാട്ടില് പി എസ് സി തോറ്റന്റെ ആ ഒരു ഗ്രഡ്ജ് ഇപ്പോഴും വിട്ടിട്ടില്ല.
1: ഈ കുട്ടിക്ക് എല്ലാം മനസ്സിലായി. നമ്മളെ കാത്തൊരാളുണ്ട്.
3: തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ആ ഒരു വിന്നർ വിതൗട്ട് എനി ഡിലേ നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ജോയ് ആൽക്കാസ് സമ്മാനിക്കുന്ന 9 grams of 22 carat ഗോൾഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആ വ്യക്തി ആരാണ് നിത്യ?
1: ആരാണെന്ന് ഞാൻ പറയട്ടെ?
3: പറ ഹലോ.
2: കൺഗ്രാജുലേഷൻസ് ചെറുപ്പക്കാര.
1: കൺഗ്രാജുലേഷൻസ്
3: സന്ദീപേ. സന്ദീപിനെ ഹിന്ദി കൊടുത്തു, കാരണം വിളിച്ച് ലൈനിൽ നിർത്താൻ വേണ്ടിട്ട്. സന്ദീപേ എന്തായാലും ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറയാൻ വേണ്ടി പോവാ, സന്ദീപ് സ്വന്തമാക്കിയിരിക്കുകയാണ് ജോയ് ആൽക്കാസിന്റെ 9 grams 22 carat ഗോൾഡ്.
4: എനിക്ക്
3: തോന്നുന്നു ഓഫീസിലെ മറ്റോ തോന്നുന്നു, അതുകൊണ്ടാണ്
1: കിടന്നത്.
2: 9 gram ഗോൾഡ് കോയിൻ കിട്ടുമ്പോഴുള്ള സന്തോഷം ഇത്രേ ഉള്ളൂ?
3: 9 gram എന്ന് പറയുമ്പോഴത്തേക്ക്
1: വോൾട്ടേജ് കുറവാണല്ലേ? ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മള് കേൾക്കുന്നില്ലെന്ന്
4: അതുകൊണ്ടാണല്ലേ
1: കുഴപ്പമില്ല. വീട്ടിൽ പോയിട്ട് തുള്ളിച്ചാടാനാണ് പരിപാടി,
3: നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്തായാലും കൺഗ്രാജുലേഷൻസ്. നമ്മൾ നാളെ ഒരു മെഗാ ഇവന്റ് ആയിട്ട് നമ്മുടെ UW മോളിലെ ജോയ് ആൽക്കാസിന്റെ ഷോറൂമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമ്മാനം തരുന്നതായിരിക്കും. ബാക്കി സമയവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാം. നാളെ വൈകിട്ട് 6 മണിക്ക് നേരം എത്തിയേക്കണം കേട്ടോ. ഓക്കെ അല്ലേ? എന്നാലൊന്ന് സന്തോഷം ചിരിച്ചേ. യെസ്, അപ്പോ അങ്ങനെ സന്ദീപാണ് നമ്മുടെ ഒന്നാം സമ്മാനം, ഒന്നാം സമ്മാനം അല്ല, ഈ പറഞ്ഞ പോലെ ബമ്പർ സമ്മാനമായിട്ടുള്ള 9 grams 22 carat ഗോൾഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമ്മാനം മാത്രമല്ല, ഇനിയും അനവധി നിരവധി സമ്മാനങ്ങളായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടേയിരുന്നത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം, പ്രത്യേകിച്ചും ഈ ഒരു iPhone 18 ഒക്കെ ലോഞ്ചായി നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു iPhone 17 ഫ്രം വോൾക്കാനോ LED അല്ലേ?
2: അതെ അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണയായിട്ട് നമ്മുടെ റേഡിയോ കേൾക്കാൻ, നമ്മുടെ ആ ഒരു ഫ്രീക്വൻസിയിൽ കേൾക്കാൻ, അതായത് സമ്മാനം സ്വന്തമാക്കാനായിട്ട് ഇങ്ങനെ നിരന്തരമായി കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഈ ഐഫോണിന്റെ ഒരു ചെറിയൊരു കോൺടെസ്റ്റ് നടത്തിയത്. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ.
3: എക്സാക്ട്ലി. അപ്പൊ സോഷ്യൽ മീഡിയ കോൺടെസ്റ്റിലൂടെ നമ്മൾ വോൾക്കാനോ LED ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഐഫോൺ, ബ്രാൻഡ് ന്യൂ iPhone 17 സ്വന്തമാക്കിയിരിക്കുന്ന ആ വ്യക്തി അദ്ദേഹം നമ്മളോടൊപ്പം. ഇപ്പൊ
1: അതിന് മുമ്പ് ഒരു കാര്യം, അത് സ്വന്തമാക്കാൻ ഒരുപാട് കടമ്പകളുണ്ട്. സാധാരണ മെസ്സേജ് അയച്ചിട്ടൊന്നും ആയിരുന്നില്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തകർത്ത ആൾക്കാരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തു.
3: നമ്മൾ എപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഹോം ഫോം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മാക്സിമം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഏറ്റവും അധികം സമ്മാനങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മൂവി ടിക്കറ്റ്സിന്റെ രൂപത്തിലാവട്ടെ, സ്വർണത്തിന്റെ രൂപത്തിലാവട്ടെ, റിട്ടേൺ ടിക്കറ്റ്സിന്റെ രൂപത്തിലാവട്ടെ, റെന്റ് കാസിന്റെ രൂപത്തിലാവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ഐഫോൺസാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതോടൊപ്പം നമ്മുടെ റേഡിയോയിലാണെങ്കിലും ഫോളോ
2: ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഐഫോണിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺടെസ്റ്റ് നടന്ന സമയത്ത് കൂടുതൽ മെസ്സേജ് ആസിഫ് ആസിഫ് എന്ന്
1: പറഞ്ഞുകൊണ്ടായിരുന്നു.
2: വിവിധ സൈഡിൽ കൂടെ പുതിയ പുതിയ ഐഡിയ ഉണ്ടാക്കി ഈ കൊച്ചുകള ആസിഫ് ആണോ.
1: പക്ഷെ ഒരുപാട്
3: ഞാൻ കമന്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 2000-ൽ കൂടുതൽ കമന്റ്. അത്ര ഐഡിയ ഉണ്ടാക്കാനുള്ള സ്കില്ല്
1: അത് മാത്രല്ല, ഓരോ ദിവസവും എന്റെ ഷോ കഴിയുമ്പോ ഞാൻ അതിന്റെ ഫോട്ടോസ് എടുത്ത് വെക്കായിരുന്നു. ഇത്ര പേര്
3: പുതുതായിട്ട്
1: കമന്റ്സും ലൈക്സും ഒക്കെ നമ്മൾ നോക്കാറില്ലായിരുന്നോ? കുറെ ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിരുന്നു കുത്തനെ
3: കുതിച്ചോണ്ടിരിക്കും. നമ്മൾ റാൻഡമൈസർ അല്ലെങ്കിൽ കമന്റ് പിക്കർ ഉപയോഗിച്ചുകൊണ്ട്, കമന്റ് പിക്കർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്ത ഒരാളെ. സർപ്രൈസ് ഒന്നുമല്ല, കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കിട്ടിയതായതുകൊണ്ട് നമ്മൾ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പുള്ളി എങ്ങനെ ലൈനിൽ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വി ആർ ഹാവിംഗ് ദ വിന്നർ, ഇറ്റ്സ് നൺ അദർ ദാൻ മിസ്റ്റർ ആഷിഖ്.
1: കൺഗ്രാറ്റുലേഷൻസ് ആഷിഖ്.
2: ഞാൻ കേരള സ്റ്റൈലിൽ ഒന്ന് കുളുകുളു ഇട്ട് നോക്കിയത്.
3: നമ്മളാണോ പോകുന്നത്? അവിടുന്ന് ആഷിഖാണോ പോകുന്നത്?
1: ആഷിഖേ
3: കേൾക്കുന്നുണ്ടോ? ആഷിഖേ കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷക്കുറവുണ്ടോ? സന്തോഷം കൂടുതലുണ്ടോ?
2: ആഷിഖിന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു വേറെ നിറയെ ഐഫോൺ ഉണ്ട്. എത്ര ഉണ്ട്?
0: ഇല്ല, ഐഫോണിന്റെ അല്ല പ്രശ്നം. ഞാൻ ഇത് കുറെ ഇങ്ങനത്തെ കണ്ടിട്ടില്ല.
3: കിട്ടാതിരുന്ന് കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു മധുരം ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ആഷിഖേ കൺഗ്രാറ്റുലേഷൻസ്. നാട്ടിലെവിടെ?
0: നാട്ടില് കാസർഗോഡ്.
3: കാസർഗോഡ്? കാസർഗോഡ് എവിടെ?
0: കാസർഗോഡ് നീലേശ്വരം.
3: നീലേശ്വരത്തെവിടെ?
0: നീലേശ്വരത്ത് ബിരിക്കുളം പരപ്പ.
3: ബിരിക്കുളം പരപ്പ?
1: എന്തായാലും
3: കാസർഗോഡ് നല്ല ആഷിഖാണ് ഐഫോൺ അടിച്ചെടുത്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് കൊച്ചു കള്ള.
2: എങ്ങനെയാ
3: പൊളിച്ചിക്ക്?
1: അയ്യോ, അതൊരു പ്രത്യേക തരം ഭാഷയാണ്.
3: നിങ്ങളെ ഭാഷയിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞു കേക്കട്ടെ.
0: നമ്മളെ ഭാഷയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാസർഗോഡ് ഭാഷയല്ല ഉപയോഗിക്കുന്നത്.
1: ഏതായാലും നിങ്ങളെ നാട്ടിൽ പറഞ്ഞു.
2: അപ്പൊ ഇത്രയും പറഞ്ഞു, ഇത്രയും പറഞ്ഞാൽ മതി. ഹോം എഫ്എമ്മിൽ നിന്ന് ഈ ഒരു ഐഫോൺ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുന്നു എന്ന് മാത്രം ആ ഒരു സ്ലാംഗിൽ
3: പറഞ്ഞു. സ്ലാംഗിൽ പറഞ്ഞാൽ മതി. ഹോം എഫ്എമ്മിൽ ഐഫോൺ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം ഒന്ന് നീലേശ്വരം സ്ലാംഗിൽ ഒന്ന് പറഞ്ഞു തന്നാ മതി.
1: ഒരുപാട് സന്തോഷം.
3: അയ്യോ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
2: പിരിസായിരിക്കണം.
3: ഭയങ്കര പിരിസായിരിക്കണം. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആഷിഖേ. ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടുത്തെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. ഈ ആഴ്ച തന്നെ ആഷിഖിന്റെ കൈകളിലേക്ക് ഐഫോൺ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനങ്ങളുണ്ട്. നമ്മൾ
2: റിട്ടേൺ
3: എയർ ടിക്കറ്റ് ഉണ്ട്. റിട്ടേൺ എയർ ടിക്കറ്റ് ഷീബയ്ക്ക് തരത്തില്ല, അതിന്റെ വിന്നറിനെയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. റിട്ടേൺ എയർ ടിക്കറ്റ് ഫ്രം അക്ബർ ട്രാവൽസ്. അതായത് നാട്ടിലേക്ക് പോകാനും നാട്ടിൽ പോയി കുറച്ചു ദിവസം നിന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് വരാനും വേണ്ടിയിട്ടുള്ള ആ ഒരു റിട്ടേൺ ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ള വിന്നർ, അക്ബർ ട്രാവൽസിന്റെ ആ ഒരു റിട്ടേൺ ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ള വിന്നർ ആരാണെന്ന് എന്തായാലും ഇത്ര ആഗ്രഹിച്ചതല്ലേ, അത് ഷീബ തന്നെ പറഞ്ഞു. ഞാനത് പറയുന്നില്ല, ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ്. നാട്ടിലേക്ക് പോകണം ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
2: നമ്മുടെ
3: വിന്നേഴ്സിന്റെ കൂട്ടത്തിലെ വനിതാ സാന്നിധ്യമായിട്ട് അക്ബർ ട്രാവൽസിന്റെ ഈ ഒരു റിട്ടേൺ ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തി, ഇറ്റ്സ് നൺ അദർ ദാൻ
1: കൺഗ്രാറ്റുലേഷൻസ്.
3: ശരിക്കും ടിക്കറ്റ് റേറ്റിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നാട്ടിലേക്കുള്ള ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ ട്രാവൽസിനെ സമീപിക്കാവുന്നതാണ്. അപ്പൊ അക്ബർ ട്രാവൽസിന്റെ ഭാഗത്ത് തന്നെ വരാനുള്ള ഒരു പോയിട്ട് കുറച്ചു ദിവസം നിന്നിട്ട് തിരിച്ചു വരാനുള്ള അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ്സ് ആണ് അജിന സ്വന്തമാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അജിനയെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല.
2: ഒരു പ്രത്യേക സാഹചര്യത്തിൽ അജിനെ കണക്ട് ചെയ്തത് നമ്മൾ ആസിഫ് ഇല്ലാത്തപ്പോ ഞാനും.
1: അത് മാത്രല്ല, അജിനെ വിളിച്ചപ്പോ അജിനെ പറഞ്ഞു ഓഫീസിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്, എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ വന്നോളാം വാങ്ങിക്കോളാം, ഇപ്പൊ എനിക്ക് ഓണയർ വരാൻ പറ്റാത്തോണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
3: ഇതിന്റെ പരാജയം ജയമാനോട് പറയാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ, ഞാൻ അന്തസായിട്ട് പറഞ്ഞത് വൈകുന്നേരത്തെ എന്റെ ഷോയിൽ വല്ലതും വിളിക്കാം, അതാകുമ്പോഴത്തേക്ക് എല്ലാരും വീട്ടിലേക്കുള്ള ലൈവിലായിരിക്കും. ഞാൻ പറഞ്ഞു ഇന്നും ഇല്ല, ഉച്ചക്ക് എനിക്ക് എന്റെ കൊച്ചുങ്ങളുടെ ഷോയിൽ തന്നെ ഇത് പോണോന്ന് പറഞ്ഞിട്ട് നിത്യയുടെ ഷോയിൽ തന്നെ വിത്താടിനെ ഡിലേ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വിന്നറിനെ
1: കൊച്ചു രക്ഷപ്പെട്ടു.
3: അൽമറായുടെ ആ വിന്നറും ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്ന് കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അൽമറായ ഖാസ് കഴിഞ്ഞ 10-35 വർഷത്തിലേറെ ആയിട്ട് യു എയിൽ 1300-ലധികം വാഹനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ ലൈസൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തായാലും സ്വന്തം വാഹനമായിട്ടായിരിക്കില്ലല്ലോ ഓടിക്കുന്നത്. അപ്പൊ എല്ലാവരും ആദ്യം ഒപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസിൽ ഒന്നാണ് അൽമറായ ഖാസ്. അൽമറായ ഖാസിന്റെ ഒരു മാസത്തേക്ക് യാതൊരു ചെലവും ഇല്ലാതെ വാഹനം ഓടിച്ച് നടക്കാനുള്ള ഒരു റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ ആണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ തന്നെ പറയാം വിന്നർ ആരാണ്. And the name of winner is Abraham. Abraham Raj. Your number ends with 9019. Congratulations. And yes, അപ്പോ എബ്രഹാമിനും കൺഗ്രാജുലേഷൻസ്.
2: ഒന്നുമില്ല.
3: അപ്പൊ എബ്രഹാമിന് കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമ്മളെന്തായാലും ഈ പറഞ്ഞ പോലെ വിന്നേഴ്സിനുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും. അവരെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് നിത്യയുടെ ഷോയിൽ അവറാച്ചൻ സൺസിന്റെ ടിക്കറ്റ്സ് ഒക്കെ
1: കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സെപ്റ്റംബർ 4 നമ്മൾ ഈ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് സമ്മാനങ്ങളൊക്കെ നമ്മുടെ ഡേറ്റിൽ തീർക്കുന്നു. പക്ഷെ 1 ഇയർ സെലിബ്രേഷൻസ് ആണ് ഹോം 92.2 FM തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും കൈ നിറയെ സമ്മാനങ്ങൾ.
3: തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൗഡ് സ്പോൺസേഴ്സിനോട് തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയധികം സമ്മാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളവരാണ് നമ്മുടെ സ്പോൺസേഴ്സ്, ഇൻക്ലൂഡിംഗ് ജോയ് അലക്കാസിന്റെ ഭാഗത്ത് നിന്നുള്ള 9 grams 22 carat ഗോൾഡ്, വോൾക്കാനോ LED ഐഫോൺ, അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ ടിക്കറ്റ്സ് ആൻഡ് അൽമറായ കാർ റെന്റൽസിന്റെ ഭാഗത്ത് നിന്നുള്ള റെന്റ് കാർ സബ്സ്ക്രിപ്ഷൻസ്. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ ഈ വരും ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങളിലൂടെ പല റൂട്ടിലൂടെ ഞങ്ങൾ തരുന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജയിലർ 2 റിലീസ് ആവാൻ പോകണം? കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നാളെ മുതൽ ജയിലർ 2-നുള്ള ടിക്കറ്റ്സും അവിടെ കിടിലം പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡി ജെ പാർട്ടി ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ അപ്പൊ ഒരു ഗംഭീര റിലീസ് ആക്കി നമുക്ക് മാറ്റണം.
2: ജയിലർ 1 റിലീസിനും നമ്മുടെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
3: ആണോ?
1: ഞാൻ വീട്ടിലായിരുന്നു കേട്ടോ.
3: ആ സമയത്ത് ഞങ്ങൾ വേറെ റേഡിയോയിൽ വർക്ക് ചെയ്യണം. നമ്മള് നേരെ പോയിട്ട് അന്നുണ്ടായിരുന്ന അവിടുത്തെ ലിസണേഴ്സുമായിട്ടൊക്കെ നമ്മൾ പോയിട്ട് തിയേറ്ററിൽ പോയി യൂഷ്വൽ നമ്മൾ ഇൻട്രോഡക്ഷൻ പറഞ്ഞിട്ട് പോകാൻ കരുതിയിരിക്കുമ്പോഴാണ് ഷീമ മറ്റേ ബോംബ് പൊട്ടിച്ചത്. നമുക്ക് എല്ലാവർക്കും പിന്നെ കാവാലെ ജനങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് ആൾക്കാരെ മൊത്തം എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട്
1: ആ പാട്ട് നല്ല ഇഷ്ടം പോലെ സാധനങ്ങൾ
3: പുറത്തിറങ്ങിയിട്ടുള്ളത്.
1: ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇവിടുന്ന് വന്ന് വിളിച്ചോണ്ട്
3: എക്സ്ക്ലൂസീവ് ആയിട്ട് നിത്യ ഒറ്റയ്ക്ക് അതിന്റെ ഒരു റീൽ ചെയ്ത് ഷംനാ കാസിം കളിച്ച ഡാൻസിനോട് കോമ്പറ്റ് ചെയ്യുന്നത് ഷംനാ കാസിം ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട്
1: ഡാൻസ് ഒരു പരിപാടി ഞാനില്ല ഷീപ്സ്
3: അതുകൊണ്ട്
1: ഞാൻ ആസിഫിനെ എന്നെ അംഗീകരിച്ച കഴിവില്ലെന്ന്.
3: ഞാനും രണ്ടിനെയും
2: വിളിച്ചോണ്ട് പോവുക
1: ആഘോഷ നിമിഷങ്ങൾക്കൂട്ടാൻ അടിച്ചു വിരിഞ്ഞു.
3: ഇത് പറഞ്ഞു പറഞ്ഞ അവസാനമേ ഞാൻ മറ്റേ ഞാൻ മൈക്ക് പോയിന്റ് വന്നിരിക്കുമ്പോഴത്തേക്ക് എന്റെ ഷോ പോലൊക്കെ തോന്നുന്നു വേണമെങ്കിൽ അടുത്ത ട്രെൻഡിങ് സോങ് ആണ് നല്ല പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്തു.
1: ആ പാട്ട് കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറിയാൽ മതി, ഇല്ലേ സുട്ടിടേ.
3: ആണോ? എന്നാ പിന്നെ അടുത്തൊരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കുക. കൺഗ്രാജുലേഷൻസ് ടു ദ വിന്നേഴ്സ്. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ വരും ദിവസങ്ങളിൽ വരും പരിപാടികളിൽ കാര്യപരിപാടികളിലൂടെ കിട്ടുന്നതായിരിക്കും. ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ കീപ് ലിസണിംഗ് ടു
1: ഹോം 92.2 FM
5: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ஜனஹிருதயங்கள் கீழடக்கാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Navaratri uda punyavum, samskarika tanimeyum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomit 2026, a grand Navaratri cultural festival. Malayala karayude janapriya vanitha bhajan teamaya ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് നേട്ടം, യു ഡി എഫിന് സീറ്റ് നഷ്ടം, എൻ ഡി എയ്ക്ക് ഒരു സീറ്റ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ ബോർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളാണ് എൽ ഡി എഫ് വിജയിച്ചത്. യു ഡി എഫ് 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത്. എൻ ഡി എ ഒരു സീറ്റിൽ ജയിച്ചു. പുതിർക്ക പഞ്ചായത്തിൽ എൻ ഡി എ മുന്നണിയിലെ 2020 വിജയിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലെ പെരളശ്ശേരിയിലെ ബാവോഡ് ഈസ്റ്റ് വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. 65 വോട്ടിനാണ് എൽ ഡി എഫിന്റെ കെ വി രതീഷ് വിജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും രണ്ടാമതെത്തിയത് ബി ജെ പിക്ക് ആശ്വാസമായി. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ യു ഡി എഫ് നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലാർ ഡിവിഷൻ യു ഡി എഫും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ എൽ ഡി എഫും നിലനിർത്തി. കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിന് ക്ഷീണമുണ്ടാക്കി. നഗരസഭകളിൽ രണ്ടിടത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും ജയം കണ്ടു. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 എൽ ഡി എഫും 2 യു ഡി എഫും ജയിച്ചു. 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ്. 8 വാർഡുകളിൽ യു ഡി എഫ് ജയിച്ചു. 2 എൽ ഡി എഫിനെ വിജയിക്കാനായത്. പത്തനംതിട്ട ജില്ലയിലെ 4 യു ഡി എഫിന് മിന്നും ജയം. മലപ്പുറത്ത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സമാസമമാണ്. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി എംഎൽഎ വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടിത്താനം എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു. മാനന്തവാടി എംഎൽഎ ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര എംഎൽഎ ഫാത്തിമ തേലിയുടെ വാർഡിലും യു ഡി എഫ് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിന് അട്ടിമറി വിജയം. യു ഡി എഫിന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായി. ചിറയൻകീഴിലെ 5 വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജിമോളാണ് വിജയിച്ചത്. ചിറയൻകീഴ് എംഎൽഎ രമ്യ ഹരിദാസ് എംഎൽഎയുമായി ബന്ധപ്പെട്ട കയ്യാങ്കളി വിവാദം യു ഡി എഫിന് തിരിച്ചടിയായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് നേരിട്ട തിരിച്ചടിയിൽ രമ്യ ഹരിദാസ് എംഎൽഎയെ കുറ്റപ്പെടുത്തി എസ് സജാദ്. തോൽവിക്ക് ഉത്തരവാദി രമ്യയാണെന്നും എംഎൽഎയുടെ ഇടപെടൽ തോൽവിക്ക് കാരണമായെന്നും സജാദ് ആരോപിച്ചു. ചിറയൻകീഴിലെ കോൺഗ്രസ് കയ്യാങ്കളി വിഷയത്തിൽ കെ പി സി സി അച്ചടക്ക നടപടി നേരിട്ട പ്രാദേശിക നേതാവാണ് എസ് സജാദ്. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡ് യു ഡി എഫ് നിലനിർത്തി. യു ഡി എഫിന്റെ ഫർസീന അറയ്ക്കൽ 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കുറ്റിച്ചിറയിലെ ലീഡ് കുറവ് പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ്. ഫാത്തിമ തെഹ്ലിയ 2274 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കുറ്റിച്ചിറ വാർഡിൽ ഫർസീന അറയ്ക്കലിന് ലഭിച്ചത് 436 വോട്ട്. ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞുവെന്ന് പരിശോധിക്കും. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ലീഡ് കുറയാൻ കാരണമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ. സി എം ആറിൽ എക്സാലോജി കേസ് പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ. ഇ ഡി അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ജഡ്ജിക്കെതിരായ ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. അതേസമയം സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. ബിജെപിയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയവ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി സുപ്രീംകോടതി. ജിതാ ഭാസ്കർ, ശ്രീലത എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് തള്ളിയത്. കേസിലെ 1 പ്രതിയുടെയും 3 പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. നേരത്തെ മറ്റൊരു കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. ബാങ്ക് സെക്രട്ടറിയായിരുന്ന ടി ആർ സുനിൽകുമാറാണ് കേസിലെ 1 പ്രതി. സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു ടി ആർ സുനിൽകുമാർ. മുട്ടിൽ മരമുറി കേസിൽ വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനംവകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ പിടിപ്പുകേട്. കച്ചവടച്ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFന് മേൽ പഴിചാരുന്നു. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദീർഘകാല വൈദ്യുതി കരാർ LDF റദ്ദാക്കിയെന്നാണ് പ്രചരണം. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ്. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KSEB ചെയർമാൻ MG രാജമാണിക്കും. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. വൈദ്യുതി പ്രതിസന്ധി അടുത്ത മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജമാണിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി അടുത്തയാഴ്ച വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതായിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിൽ തീരുമാനങ്ങൾ അത് പിന്തുടർന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വികാസ് സിംഗ് കോടതിയിൽ പറഞ്ഞു. മുട്ടിൽ മരമുറി കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനംവകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. ഷൂട്ടിംഗിൽ നീരു ഡണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് ജയം. 28 പോയിന്റുകളുമായി നീരു ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളിമെഡലും. വനിതകളുടെ ട്രാപ്പ് ഇനത്തിലാണ് വെള്ളി. ആഷിമ, നീരു ഡണ്ഡ, മനീഷ കിർ സഖ്യമാണ് വെള്ളിമെഡൽ നേടിയത്. യുഎയുടെ യാത്രാ മേഖലയിൽ ചരിത്രപരമായ പുതിയ അധ്യായം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ആദ്യ പാസഞ്ചർ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വെറും 1 മണിക്കൂറിനുള്ളിൽ ദുബായിലെ അൽ എലായിസ് സ്റ്റേഷനിൽ എത്തി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് യാത്രകൾക്കായി ട്രെയിൻ സർവീസ് തുറന്നുകൊടുക്കും. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണിക്കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 40%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0524224501.

0: മലയാളിയുടെയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീബയാണ് വന്നിരിക്കുന്നത്. കൺമണി പൂവ് എന്നുള്ള പാട്ട് തുടരും എന്ന ചിത്രത്തിലെ ഈ പാട്ടെന്ന് ഞാൻ ആദ്യം പ്ലേ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ ചുമ്മാ എല്ലായിടത്തും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, വാട്സാപ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷം പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരണിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരണി പറഞ്ഞിട്ടുണ്ട് ശരണിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മിന്നുക്കുട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഞങ്ങളുടെ മിന്നുക്കുട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം. മാധവ് എന്നാണ് മോൻ്റെ ശരിയായിട്ടുള്ള പേര്. പ്ലേ ചെയ്ത് തരുമോ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മിന്നിക്കുട്ട ഹാപ്പി ബർത്ത്ഡേ. മാധവ് മോൻ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് ശരണ്യ. മോൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു, ഒത്തിരി സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമേ തന്നെ ആ പാട്ട് കേൾപ്പിക്കുമ്പം കുറച്ച് കൂടുതൽ സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് തുടക്കത്തിൽ ആ പാട്ട് തന്നെ പ്ലേ ചെയ്തത്. മോന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ ശരണ്യ. ഞങ്ങളുടെ എല്ലാവരുടെ വകയായിട്ടും, ഹോം എഫ് എമ്മിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ വകയായിട്ടും ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് നേരത്തെ തന്നെ കുറച്ച് കുട്ടികൾ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. മലയാളിയുടെ ക്ലാസ്സിൽ കയറി ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയെ ഹടാത് ആകർഷിച്ചിരിക്കുന്നതും എങ്ങനെ ഹടാത് അല്ല നല്ലപോലെ ആകർഷിച്ചിരിക്കുന്നത് ഒന്ന് ബിച്ചു. ആ ഹായ് ബിച്ചു, കയറി വേടാ മക്കളെ, കയറി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. കയറി വന്ന് ബിച്ചു. അതുപോലെ തന്നെ കയറി വരാൻ പറഞ്ഞുകൊണ്ട് ഹായ് അബ്ദുൾ. അബ്ദുൾ ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ കാത്തിരുന്നു കൊണ്ടുള്ള ഇമോജിയാണ് അയച്ചിരിക്കുന്നത്, അതും ഞാൻ കണ്ടു. റോഷ്നിയുടെ മനോഹരമായിട്ടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ ഹലോ ഷീബജേജി, നൌഫൽ അമ്ന റാസൽ ഖൈമിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഇരുന്നു കേട്ടോ, മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നജ്മൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. മെഹബൂബ ഷിഹാബ് കയറി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ജയമോഹൻ, ജയമോഹന ഇന്നലെ ചോദിച്ച പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസമേ തന്നെ കുറച്ച് പേരുടെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ദയവായി അല്പനേരം കാത്തിരിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതാണ് നമ്മുടെ മലയാളിയുടെ അയൽ കൂടുതലായിട്ടുള്ളത്. നിങ്ങളുടെ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ ഇതെല്ലാം ഇവിടെ സന്ദേശങ്ങളിലൂടെ കിട്ടുമ്പോൾ ഞാനത് ചറപറ ചറപറ ചറപറ എന്ന് പറയും. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടുള്ള അക്ഷര പിശകുകൾ, വാക്കിൻ്റെ ഉച്ചാരണത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കുകയേ ചെയ്യരുത്. നമ്മളല്ലേ മനുഷ്യരല്ലേ, പ്രശ്നങ്ങളൊക്കെ പറ്റും. അപ്പോൾ അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. നാട്ടിലെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ മലയാളി ഡായിലേക്ക്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചു. കഴിഞ്ഞ് നമുക്ക് ട്രെൻഡിങ് സോങ് കേട്ടിട്ട് വരാം. നമ്മുടെ ഡി ക്യുവിൻ്റെ ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. പ്ലേ ചെയ്യട്ടോ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി LDF. UDFന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തു, 4 സീറ്റ് UDF. UDF ഭൂരിപക്ഷത്തിൽ ഇടിവ്, ചിറയും കീഴ് തമ്മിലടി തിരിച്ചടിയായി. തദ്ദേശം വെച്ച് സർക്കാരിനെ വിലയിരുത്താമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
4: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: മലയാളിട
1: ബ്രോട്ട് യു ബൈ
3: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: ഞാനിവിടെ ഉണ്ട്, എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കുന്നു ഹോം 92.2 FM-ലൂടെ മലയാളിയിട. ഇപ്പം നമ്മൾ കേട്ട പാട്ടുണ്ടല്ലോ ഒറ്റത്തുമ്പി എന്നുള്ള പാട്ട്, ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് വിഷ്ണുവാണ്. സുഖമല്ലേ ഷീബ, ഒറ്റത്തുമ്പി പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരൂ. ഈ ഒറ്റത്തുമ്പി തന്നെയല്ലേ, വേറെ നമുക്ക് ഒറ്റത്തുമ്പിയില്ലല്ലോ, ഓണത്തുമ്പിയൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതാണ് വന്നത്, അപ്പം പിന്നെ ഞാൻ ഇതൊക്കെ തന്നെ പ്ലേ ചെയ്തു. പക്ഷേ വിഷ്ണുവിൻ്റെ താങ്ക്സ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് പെട്ടെന്നൊരു ഡൗട്ട് അടിച്ച് ഈ പാട്ടല്ലേ ഇരിക്കുമോ ചോദിച്ചത് എന്ന്. എന്തായാലും വിഷ്ണു ഈ പാട്ടല്ലെങ്കിലും ഞാൻ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഈ പാട്ടങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നമ്മുടെ കവിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നലെ മുതൽ നമ്മൾ കവി മെസ്സേജ് അയക്കാൻ തുടങ്ങിയെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. കവി സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കവിയാണോ ഇത്, ലക്ഷ്മിയാണോ, ടണ്ടടേ ഇവിടെ പേര് കവി എന്നൊക്കെ എല്ലാം സേവ് ചെയ്തൊക്കെ വെച്ചേക്കുന്നു. നജ്മലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അബ്ദുൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പ്രിൻസ് വർഗീസ് റാസൽ ഖൈമയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രിൻസ് വിശേഷം? രാജകുമാരൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ വിജയ് ദുബായിൽ നിന്നും വിജയുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. സുരഭിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് കാത്തിരിക്കണം, കാരണം അടുത്ത് നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ് കേട്ടോ. പിന്നെ തമിഴ് പാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നോ രണ്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മുടെ മലയാളിയുടെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററാണ്. ഇപ്പോൾ അടിപൊളി ഒരു പാക്ക് നമുക്ക് അവിടുന്ന്, ഒരു പാക്കേജ് നമുക്ക് അവിടുന്ന് ലഭിക്കും. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ്, പിന്നെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇതിനെല്ലാം കൂടെ മുമ്പ് 500 dirhams ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ലിമിറ്റഡ് ഓഫറിൽ നമുക്ക് 149 ഇതെല്ലാം സ്വന്തമാക്കാവുന്നതാണ്. ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ ഒരു പാക്കേജ് ആണിത്, ഫുൾ ബോഡി മസാജും സ്റ്റീം ബാത്തും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററിലേക്ക് എത്താവുന്നതാണ്. DIP-1 അപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൂടെ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് പോവാമല്ലോ. 0542-4590-1. എന്ത് തലയാട്ടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നാൽ പോരാ, നോട്ട് ചെയ്ത് വെക്ക്, കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ. 0542-4590-1 നോട്ട് ചെയ്താ ആ ചെയ്തെന്ന്. ശരി, അതും അവിടെ നിന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ കാണണമെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ September 4 മുതൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നിറയെ സമ്മാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 gram gold coin, 22 caratinte 9 gram gold coin, ജോയാ ലുക്കാസ് നൽകുന്ന ആ ഒരു സമ്മാനം, അതുപോലെ തന്നെ വോൾക്കാനോ LED നൽകുന്ന ഒരു ഐഫോൺ, പിന്നെ അതുപോലെ തന്നെ അൽമറായ കാർ റെൻ്റൽസിൻ്റെ 1 month സബ്സ്ക്രിപ്ഷൻ, പിന്നെ അക്ബർ ട്രാവൽസ് നൽകുന്ന ഒരു റിട്ടേൺ എയർ ടിക്കറ്റ്, നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റ്. വിന്നേഴ്സിനെയൊക്കെ നമ്മൾ എടുത്തായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ ഞാനും ആസിഫും നിത്യയും എല്ലാവരും കൂടി ചേർന്നാണ് വിജയികളെയൊക്കെ പ്രഖ്യാപിച്ചത്. നമ്മൾ ഓൺ എയർ അവർ കുറച്ച് പേരെ കൊണ്ടുവരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, കേൾക്കാത്ത ഒരുപാട് പേരുണ്ട്, അവരോട് ഒന്നുകൂടെ പറയുകയാണ്. ഗോൾഡ് കോയിൻ സ്വന്തമാക്കിയിരിക്കുന്നത്, 9 gram gold coin സ്വന്തമാക്കിയിരിക്കുന്നത് സന്ദീപാണ്. പിന്നെ നമ്മുടെ ഐഫോണിൻ്റെ വിന്നർ എന്ന് പറയുന്നത് ആഷിഖാണ്. പിന്നെ അലക്സ്, അജിന അലക്സ് ആണ് അക്ബർ ട്രാവൽസിൻ്റെ ആ ഒരു റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. അൽമറായ കാർ റെൻ്റൽ അത് അബ്രഹാം ആണ് നേടിയിരിക്കുന്നത്. അപ്പോൾ വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ കോൺടെസ്റ്റൊക്കെ വരുമ്പോൾ ഷുവറായിട്ടും എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയവർക്ക് ഇനി അടുത്ത പ്രാവശ്യം അല്ല, പുതിയ ആൾക്കാർക്കായിരിക്കും ചാൻസ് കിട്ടുന്നത് കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാം എന്തെങ്കിലും കോൺടെസ്റ്റൊക്കെ വരുന്ന സമയത്ത്. നമുക്ക് തമിഴ് പാട്ട് കേട്ടിട്ട് വന്നാലോ.
1: 922 Madras Mail. 922 Madras Mail. Double hit of the heart.

0: 922 Madras Mail. Double hit of the heart. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: இப்போ டிராபிக் அப்படின் நோக்கப்போ ஆன் டி 65 அல் மரேபியா ஸ்ட்ரீட் அண்ட் அல்கோஸ் இண்டஸ்ட்ரியல் ஏரியா 4 ஆ ഭാഗത്തെ ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ ഡി 89 എയർപോർട്ട് സ്ട്രീറ്റ് ഇൻ അൽ ഗർഹൂദ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ ഡി 97 അമ്മാൻ സ്ട്രീറ്റ് ഇൻ അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 5.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എൽ ഡി എഫ്. യു ഡി എഫിന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തു, 4 സീറ്റ് യു ഡി എഫ്. യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ ഇടിവ്. ചിറയൻകീഴ് തമ്മിലടി തിരിച്ചടിയായി. തദ്ദേശം വെച്ച് സർക്കാരിനെ വിലയിരുത്താമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-922-0. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: സ്റ്റേ കണക്ടഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0544224591.

ഒരുപാട് ചുമ്മാ സ്നേഹം തോന്നും, ചുമ്മാ ഒരുപാട് സ്നേഹം തോന്നുന്നു. അതായത് ഈ പാട്ടിനോടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്, വാത്സല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച നമ്മുടെ വിജയാണ്, സുരഭിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഇങ്ങനെ അറിയാതെ വരുമെന്നുള്ളതാണ്, അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, സംസ്കൃതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മോൾക്ക് ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോക്ക് ഡാൻസിന് മോൾക്ക് സ്കൂളിൽ സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടി അല്ലേ, ഒത്തിരി നല്ല രസമായിരുന്നു എന്ന് തോന്നുന്നു ഡാൻസ് പ്രോഗ്രാമൊക്കെ. കാരണം എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കണ്ടില്ല, ഞാൻ കാണാം കേട്ടോ. മോളുടെ ഫോട്ടോ ഒക്കെ കണ്ടു, ആ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ നന്നായിട്ടുണ്ട്. എന്തായാലും സംസ്കൃതി കുട്ടിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് സംസ്കൃതി സന്തോഷ് പച്ചാട്ട്, അങ്ങനെയാണ് മോളുടെ പേര് അല്ലേ. നല്ല പേരും കേട്ടോ മോളുടെ. എന്തായാലും ഒത്തിരി സന്തോഷം, മോൾക്ക് ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് സോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അനു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കേട്ട പാട്ടാണോ, വെണ്ണിലാ കൊമ്പിലയാണോ? ശരി, അനുവിനും കൂടെ വേണ്ടിയിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ഷിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജിനെ കുറച്ചൊന്ന് കാത്തിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് രാക്ഷസ രാജാവിലെ കണ്ണാരെ കണ്ണാരെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയൻ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ, മലയാളി ഡയലിലൂടെ. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടോ, പിന്നെ നമുക്ക് വേണ്ടി തന്നെ സ്വന്തമായിട്ട് തന്നെ ഒരു ആശംസ, ഒരു പാട്ട്, സോങ് ഡെഡിക്കേഷനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.

0: morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എൽ ഡി എഫ്. യു ഡി എഫിന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തു, 4 സീറ്റ് യു ഡി എഫ്. യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ ഇടിവ്. ചിറയൻ കീഴ് തമ്മിലടി തിരിച്ചടിയായി. തദ്ദേശം വെച്ച് സർക്കാരിനെ വിലയിരുത്താമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൗ 0 5 4 2 4 5 9 0 1.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആറിൽ എക്സാലോജിക്ക, ഇഡി അന്വേഷണത്തിൽ ഉറച്ച് സർക്കാർ. വേണ്ടി വന്നാൽ മോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളാണ് LDF വിജയിച്ചത്. UDF 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് UDFന് ഉണ്ടായിരുന്നത്. NDA ഒരു സീറ്റിൽ ജയിച്ചു. പുതിർക്ക പഞ്ചായത്തിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലെ പെരളശ്ശേരിയിലെ ബാവോഡ് ഈസ്റ്റ് വാർഡ് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. 65 വോട്ടിനാണ് LDFിന്റെ KV രതീഷ് വിജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും രണ്ടാമതെത്തിയത് BJPക്ക് ആശ്വാസമായി. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ UDF നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലാർ ഡിവിഷൻ UDFും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFും നിലനിർത്തി. കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തത് UDFിന് ക്ഷീണമുണ്ടാക്കി. നഗരസഭകളിൽ രണ്ടിടത്ത് LDFും ഒരിടത്ത് UDFും ജയം കണ്ടു. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 LDF രണ്ടിടത്ത് UDFും ജയിച്ചു. 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നേട്ടമുണ്ടാക്കിയത് UDF. 8 വാർഡുകളിൽ UDF ജയിച്ചു. രണ്ടിടത്താണ് LDFിനെ വിജയിക്കാനായത്. പത്തനംതിട്ട ജില്ലയിലെ 4 UDFിന് മിന്നും ജയം. മലപ്പുറത്ത് UDF LDF മുന്നണികൾ സമാസമമാണ്. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടിത്താനം LDF തിരിച്ചുപിടിച്ചു. മാനന്തവാടി MLA ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര MLA ഫാത്തിമ തേലിയുടെ വാർഡിലും UDF ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് അട്ടിമറി വിജയം. UDFന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായി. ചിറയൻകീഴിലെ 5 വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി ബിജിമോളാണ് വിജയിച്ചത്. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് MLAയുമായി ബന്ധപ്പെട്ട കയ്യാങ്കളി വിവാദം UDFന് തിരിച്ചടിയായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് നേരിട്ട തിരിച്ചടിയിൽ രമ്യ ഹരിദാസ് MLAയെ കുറ്റപ്പെടുത്തി എസ് സജാദ്. തോൽവിക്ക് ഉത്തരവാദി രമ്യയാണെന്നും MLAയുടെ ഇടപെടൽ തോൽവിക്ക് കാരണമായെന്നും സജാദ് ആരോപിച്ചു. ചിറയൻകീഴിലെ കോൺഗ്രസ് കയ്യാങ്കളി വിഷയത്തിൽ KPCC അച്ചടക്ക നടപടി നേരിട്ട പ്രാദേശിക നേതാവാണ് എസ് സജാദ്. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡ് UDF നിലനിർത്തി. UDFിന്റെ ഫർസീന അറയ്ക്കൽ 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കുറ്റിച്ചിറയിലെ ലീഡ് കുറവ് പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ്. ഫാത്തിമ തെഹ്ലിയ 2274 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കുറ്റിച്ചിറ വാർഡിൽ ഫർസീന അറയ്ക്കലിന് ലഭിച്ചത് 436 വോട്ട്. ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞുവെന്ന് പരിശോധിക്കും. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ലീഡ് കുറയാൻ കാരണമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ. സിഎംആറിൽ എക്സാലോജി കേസ്, പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ. ED അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ജഡ്ജിക്കെതിരായ ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. അതേസമയം സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹന വ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. BJPയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയവ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യഹർജി തള്ളി സുപ്രീംകോടതി. ജിത ഭാസ്കർ, ശ്രീലത എന്നിവരുടെ മുൻകൂർ ജാമ്യഹർജിയാണ് തള്ളിയത്. കേസിലെ 1 പ്രതിയുടെയും 3 പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. നേരത്തെ മറ്റൊരു കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. ബാങ്ക് സെക്രട്ടറിയായിരുന്ന TR സുനിൽകുമാറാണ് കേസിലെ 1 പ്രതി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു TR സുനിൽകുമാർ. വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ പിടിപ്പുകേട് കച്ചവടച്ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFന് മേൽ പഴിചാരുന്നു. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദീർഘകാല വൈദ്യുതി കരാർ LDF റദ്ദാക്കിയെന്നാണ് പ്രചരണം. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി അടുത്തയാഴ്ച വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതായിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിൽ തീരുമാനങ്ങൾ അത് പിന്തുടർന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വികാസ് സിംഗ് കോടതിയിൽ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. ഷൂട്ടിംഗിൽ നീരു ഡണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് ജയം. 28 പോയിന്റുകളുമായി നീരു ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളിമെഡലും. വനിതകളുടെ ട്രാപ്പ് ഇനത്തിലാണ് വെള്ളി. ആഷിമ, നീരു ഡണ്ട, മനീഷ കേർ സഖ്യമാണ് വെള്ളിമെഡൽ നേടിയത്. യുഎയുടെ യാത്രാ മേഖലയിൽ ചരിത്രപരമായ പുതിയ അധ്യായം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ആദ്യ പാസഞ്ചർ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വെറും 1 മണിക്കൂറിനുള്ളിൽ ദുബായിലെ അൽ എലായിസ് സ്റ്റേഷനിൽ എത്തി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് യാത്രകൾക്കായി ട്രെയിൻ സർവീസ് തുറന്നുകൊടുക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 43%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

നരിവേട്ടയിലെ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് അജിത്താണ്. സുഖല്ലേ ശിവ, എല്ലാവരും എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഈ സമയം ഇവിടെ ഷീബയാണുള്ളത്. നമ്മുടെ റിസൻസ് സൈമന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നവാസ് കടകശ്ശേരി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അനു ഷിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനായക് ദുബായിൽ നിന്നും നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. നവാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. രൂപേഷ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രൂപേഷിൻ്റെ പാട്ടൊക്കെ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, മലയാളിയുടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററാണ്. ഇപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ്, ഫുൾ ബോഡി മസാജ്, അതുപോലെ തന്നെ സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ ഉള്ള ഒരു പാക്കേജ്. മുമ്പ് അത് 500 dirhams ആയിരുന്നു. ഇപ്പോൾ ലിമിറ്റഡ് ഓഫറിൽ നമുക്ക് 149 ലഭിക്കുന്നതാണ്. അതിന് ഫ്രീ ആയിട്ട് തന്നെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജ്യോതി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിൽ എത്താവുന്നതാണ്. DIP-1 ഇത് ഉള്ളത്, ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം. 054-224-5901 എന്ന നമ്പറിലേക്ക്, 054-224-5901 ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ മലയാളി ഡയലിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയക്കാം. 058-582-9220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. Home 92.2 FM. Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമിത് 2026.
0: Tickets available on ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിഡ
0: ബ്രോട്ട് യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: തുടരുമല്ല ശാന്തമി രാത്രിയിൽ പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് വിജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്നപ്പോ തന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് വിജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീമ ഷാജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോൺ ചെറിയാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രമ്യ വി ജി എസ് നായറിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിസാർ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. ഷിദിൻ ഹലോ പറഞ്ഞിരിക്കുന്നു. ഹായ് ഷിദിൻ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് നമ്മുടെ ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിംഗ് എന്ന് പറയുന്നത് അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന മൂവിയാണ്. റെഡിയല്ലേ എല്ലാവരും കാണാനായിട്ട്? എല്ലാവരും റെഡിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കിപ്പോൾ ഒരു എനിക്ക് നമ്മുടെ മലയാളി ഡായിയുടെ ഷോയിൽ ഇന്ന് ഒരു കപ്പിൾ ടിക്കറ്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൾ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അവരാജൻ ആൻഡ് സൺസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക. 0585829220 ഇതാണ് വാട്സാപ്പ് നമ്പർ.
1: இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. முந்தின

0: Home 92.2 FM. Home is a feeling.
1: ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എൽ ഡി എഫ്. യു ഡി എഫിന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തു, 4 സീറ്റ് യു ഡി എഫും. യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ ഇടിവ്, ചിറയൻകീഴ് തമ്മിലടി തിരിച്ചടിയായി. തദ്ദേശം വെച്ച് സർക്കാരിനെ വിലയിരുത്താമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0524224501.

ആകാശ പഠനത്തിലെ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് സുനിയാണ്. അപ്പോൾ സുനിക്ക് വേണ്ടിയിട്ട് സുനിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, അത് കേട്ടു എന്ന് മനസ്സിലായി, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ രമ്യക്കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ചേച്ചി, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ ഫ്രണ്ടായ മേബൽ നിഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു തമിഴ് പാട്ടാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മുടെ തമിഴ് പാട്ടിൻ്റെ ഇന്നത്തെ മലയാളി ഡയലിലെ സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് അടുത്ത പാട്ട് വരുമ്പോൾ മേബൽ നിഷയ്ക്കും കൂടെ വേണ്ടിയിട്ട്, മലയാളം പാട്ടുകളാണ്, മേബൽ നിഷയ്ക്ക് കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നത് കേട്ടോ. പിന്നെ വിപിൻ ചോദിച്ച പാട്ടാണ് അടുത്ത് വരാൻ പോകുന്നത്, മീശ മാധവനിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സിദ്ധിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ശ്രീരാജ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ശ്രീരാജിൻ്റെ പാട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല, അതും തമിഴ് പാട്ടാണ് ശ്രീരാജ് ചോദിച്ചത്. നമുക്ക് നാളെ സെറ്റാക്കാം കേട്ടോ തമിഴ് പാട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എൽ ഡി എഫ്. യു ഡി എഫിന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തു. 4 സീറ്റ് യു ഡി എഫ്. യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ ഇടിവ്. ചിറയും കീഴ് തമ്മിലടി തിരിച്ചടിയായി. തദ്ദേശം വെച്ച് സർക്കാരിനെ വിലയിരുത്താമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളിഡ ബ്രോട്ട് യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

അറിയാതെ എവിടുന്നൊക്കെയോ ഒരു എനർജി ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വരും അല്ലേ. അപ്പോൾ ഇപ്പോൾ ജോലിയൊക്കെ ഇങ്ങനെ ചില കൂട്ടുകാർക്ക് കഴിഞ്ഞ് കാണും, നേരത്തെ തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 3 മണി കഴിഞ്ഞ് 51 സ്ഥിതിക്ക് ചിലർക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ക്ഷീണമാവുക അല്ലേ, ആ സമയത്താണ് നല്ലൊരു ചായയൊക്കെ നമുക്ക് കുടിക്കാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ ചായ കിട്ടിയില്ലെങ്കിലോ ദാ ഇതുപോലെ കാന്താ ഞാനും വരാം എന്നുള്ള പാട്ട് പോലെ ഒരു പാട്ട് കേട്ടാൽ മതി, എൻ്റെ ഇഷ്ടമാണ്. എവിടെ നിന്നൊക്കെയോ എനർജി അങ്ങ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും, കൂടെ പാടും ഇങ്ങനെയുള്ള പാട്ടൊക്കെ നമ്മൾ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, ഇന്ന് ഞാൻ ഇത്ര എന്ന് പറഞ്ഞു. അത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ ചില വാക്കുകളുടെ ദിവസമാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് കേട്ടേക്കണേ. നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററാണ് ഇപ്പോൾ മലയാളിയുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്, അറിയാമല്ലോ. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ ഫുൾ ബോഡി മസാജ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററിൽ. അതും വെറും 149 ദിരംസിന്. മുമ്പ് ഇത് 500 ദിരംസ് ആയിരുന്നു, ഇപ്പോൾ 149 ദിരംസ് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഫുൾ ബോഡി മസാജ്, അതുപോലെ സ്റ്റീം ബാത്ത് ആണെങ്കിലും ഹെഡ് മസാജ് ആണെങ്കിലും ഫേസ് മസാജ് ആണെങ്കിലും ഫുട്ട് മസാജ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു 149 എന്നുള്ള പാക്കേജിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിലേക്ക് വിളിക്കുമ്പോൾ പറയണം ലിമിറ്റഡ് ഓഫറാണ്, നമ്മുടെ മലയാളി ഡയൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നൽകുന്നതാണ് എന്ന് കേട്ടു. ഇത് ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം പോവേണ്ടത്. നമ്മുടെ DIP 1 ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ ഉള്ളത്. അൽ അസ്മാവി ബിൽഡിങ്ങിലാണ് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. ഞാനൊരു നമ്പർ തരാം, നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. 054-224-5901. ഫാസ്റ്റായി പോയല്ലേ എനിക്കും തോന്നി. അപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് പറഞ്ഞുതരാം. 054 നോട്ട് ചെയ്താ, തല കുലിക്കുന്നുണ്ട്. 054-224-5901 ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിൽ കിട്ടും. എന്നിട്ട് ഈ ഒരു പാക്കേജിൻ്റെ കാര്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോവാം. ശരി, ഇനി ഒരുപാട് പേരുടെ പാട്ടുകളൊന്നും ഞാൻ പ്ലേ ചെയ്യാനില്ല. ഇന്ന് മിക്കവാറും എല്ലാവരുടെ പാട്ടുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന പാട്ടുകളും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्ताक विशदमाई
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് LDFന് നേട്ടം, UDFന് സീറ്റ് നഷ്ടം, NDAക്ക് ഒരു സീറ്റ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ ബോർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളാണ് LDF വിജയിച്ചത്. UDF 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് UDFന് ഉണ്ടായിരുന്നത്. NDA ഒരു സീറ്റിൽ ജയിച്ചു. പുതിർക്ക പഞ്ചായത്തിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലെ പെരളശ്ശേരിയിലെ ബാവോഡ് ഈസ്റ്റ് വാർഡ് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. 65 വോട്ടിനാണ് LDFിന്റെ KV രതീഷ് വിജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും രണ്ടാമതെത്തിയത് BJP ആശ്വാസമായി. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ UDF നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലാർ ഡിവിഷൻ UDFും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFും നിലനിർത്തി. കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തത് UDFിന് ക്ഷീണമുണ്ടാക്കി. നഗരസഭകളിൽ രണ്ടിടത്ത് LDFും ഒരിടത്ത് UDFും ജയം കണ്ടു. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 LDF, 2 UDFും ജയിച്ചു. 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നേട്ടമുണ്ടാക്കിയത് UDF. 8 വാർഡുകളിൽ UDF ജയിച്ചു. 2 LDFിനെ വിജയിക്കാനായത്. പത്തനംതിട്ട ജില്ലയിലെ 4 UDFിന് മിന്നും ജയം. മലപ്പുറത്ത് UDF LDF മുന്നണികൾ സമാസമമാണ്. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടിത്താനം LDF തിരിച്ചുപിടിച്ചു. മാനന്തവാടി MLA ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര MLA ഫാത്തിമ തേലിയുടെ വാർഡിലും UDF ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് അട്ടിമറി വിജയം. UDFന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായി. ചിറയൻകീഴിലെ 5 വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി ബിജിമോളാണ് വിജയിച്ചത്. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് MLAയുമായി ബന്ധപ്പെട്ട കയ്യാങ്കളി വിവാദം UDFന് തിരിച്ചടിയായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് നേരിട്ട തിരിച്ചടിയിൽ രമ്യ ഹരിദാസ് MLAയെ കുറ്റപ്പെടുത്തി എസ് സജാദ്. തോൽവിക്കുത്തരവാദി രമ്യയാണെന്നും MLAയുടെ ഇടപെടൽ തോൽവിക്ക് കാരണമായെന്നും സജാദ് ആരോപിച്ചു. ചിറയൻകീഴിലെ കോൺഗ്രസ് കയ്യാങ്കളി വിഷയത്തിൽ KPCC അച്ചടക്ക നടപടി നേരിട്ട പ്രാദേശിക നേതാവാണ് എസ് സജാദ്. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡ് UDF നിലനിർത്തി. UDFിന്റെ ഫർസീന അറയ്ക്കൽ 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കുറ്റിച്ചിറയിലെ ലീഡ് കുറവ് പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ്. ഫാത്തിമ തെഹ്ലിയ 2274 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കുറ്റിച്ചിറ വാർഡിൽ ഫർസീന അറയ്ക്കലിന് ലഭിച്ചത് 436 വോട്ട്. ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞുവെന്ന് പരിശോധിക്കും. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ലീഡ് കുറയാൻ കാരണമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ. CMR എക്സാലോജി കേസ് പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ. ED അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ജഡ്ജിക്കെതിരായ ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. അതേസമയം സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. BJPയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. കഴിഞ്ഞ 10 പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയ വ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യഹർജിയെ തള്ളി സുപ്രീംകോടതി. ജിത ഭാസ്കർ, ശ്രീലത എന്നിവരുടെ മുൻകൂർ ജാമ്യഹർജിയാണ് തള്ളിയത്. കേസിൽ 1 പ്രതിയുടെയും 3 പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. നേരത്തെ മറ്റൊരു കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. ബാങ്ക് സെക്രട്ടറിയായിരുന്ന TR സുനിൽകുമാറാണ് കേസിലെ 1 പ്രതി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു TR സുനിൽകുമാർ. മുട്ടിൽ മരമുറിക്കേസിൽ വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനംവകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ പിടിപ്പുകേട് കച്ചവട ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFന് മേൽ പഴിച്ചാരുന്നു. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദീർഘകാല വൈദ്യുതി കരാർ LDF റദ്ദാക്കിയെന്നാണ് പ്രചരണം. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ്. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KSEB ചെയർമാൻ MG രാജമാണിക്കും. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. വൈദ്യുതി പ്രതിസന്ധി അടുത്ത മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജമാണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചേരുന്ന CPM വയനാട് വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തം. ജില്ലാ നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. പാർട്ടിയിൽ നിന്നും അകൽച്ചയിലുള്ളവരെയും അതൃപ്തിയുള്ളവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി അടുത്തയാഴ്ച വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതായിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിൽ തീരുമാനങ്ങൾ അത് പിന്തുടർന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വികാസ് സിംഗ് കോടതിയിൽ പറഞ്ഞു. മുട്ടിൽ മരമുറി കേസ് വൻ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. വനം വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് SIT നിർദ്ദേശം ലഭിച്ചതായി പുറത്തുവരുന്ന വിവരം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. ഷൂട്ടിംഗിൽ നീരു ഡണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് ജയം. 28 പോയിന്റുകളുമായി നീരു ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളിമെഡലും വനിതകളുടെ ട്രാപ്പ് ഇനത്തിലാണ് വെള്ളി. ആഷിമ, നീരു ഡണ്ട, മനീഷ കേർ സഖ്യമാണ് വെള്ളിമെഡൽ നേടിയത്. യുഎയുടെ യാത്രാമേഖലയിൽ ചരിത്രപരമായ പുതിയ അധ്യായം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ആദ്യ പാസഞ്ചർ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വെറും 1 മണിക്കൂറിനുള്ളിൽ ദുബായിലെ അൽ എലായിസ് സ്റ്റേഷനിൽ എത്തി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് യാത്രകൾക്കായി ട്രെയിൻ സർവീസ് തുറന്നുകൊടുക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982. You

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Let's talk with Mini Padma.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ വാർത്ത തന്നെയാണ്. ഇന്നും ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് LDF. UDFന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തു. 4 സീറ്റ് UDFും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. UDFന്റെ ഭൂരിപക്ഷത്തിൽ പലയിടത്തും ഇടിവ് സംഭവിച്ചു. ചിറയൻകീഴിലെ തമ്മിലടിയും തിരിച്ചടിയായിട്ടുണ്ട്. തദ്ദേശം വെച്ച് ഈ സർക്കാരിനെ വിലയിരുത്താമോ? അതിനൊക്കെയുള്ള സമയമായോ? തദ്ദേശം വേറെ, നിയമസഭ വേറെ, ലോക്സഭ വേറെ എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ 3 മാസത്തോളം എടുക്കുന്നു. ആ ഒരു പ്രവർത്തന മികവിനോ അല്ലെങ്കിൽ പ്രവർത്തന കോട്ടത്തിനോ ഒക്കെയുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള കാര്യമായിട്ടാണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്? പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വിലയിരുത്തലുകളൊക്കെ എങ്ങനെയാണെന്ന് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്. സതീശൻ സർക്കാരിന് ആദ്യ പ്രഹരം MLA മാരുടെ വോട്ടുകളിൽ 2 എണ്ണം നഷ്ടം. എല്ലായിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു എന്നാണ് ഇന്ന് കേരളത്തിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക മാധ്യമങ്ങളുടെയും തലക്കെട്ട് വാർത്തയായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 38 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 MLA മാരുടെ സിറ്റിംഗ് വാർഡുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്. അത് ഒരു തിരിച്ചടിയല്ലേ? 38 വാർഡുകളിൽ 8 എണ്ണം MLA മാർ ഒഴിഞ്ഞ വാർഡുകളായിരുന്നു. ഇതിൽ 7 UDF സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ, ഒരു സീറ്റ് CPM സിറ്റിംഗ് MLA യുടേതും. എന്നാൽ അധികാരത്തിലേറി മാസങ്ങൾ പിന്നീട് മുൻപ് 2 MLA മാരുടെ സിറ്റിംഗ് വാർഡുകൾ UDFനെ കൈവിട്ടിരിക്കുകയാണ്. ചിറ്റൂർ MLA ആയ സുമേഷ് അച്യുതൻ ജയിച്ച ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ പരുത്തിക്കാവ് വാർഡും, ചങ്ങനാശ്ശേരി MLA ആയ വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടുത്താനം ഡിവിഷനുമാണ് UDFന് നഷ്ടമായത്. ചിറ്റൂരിൽ തുല്യ വോട്ടുകൾ വന്നതോടെ നറുക്കെടുപ്പിലൂടെ LDF സീറ്റ് പിടിച്ചെടുത്തു. 2 ഇടത്ത് തോറ്റതുകൂടാതെ ജയിച്ച 5 ഇടത്തും 2025നേക്കാൾ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികൾക്ക് കുറഞ്ഞു. അതേസമയം ആലത്തൂർ MLA TM ശശി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പല്ലശന ഡിവിഷന്റെ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഭൂരിപക്ഷം കൂടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 38 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് 18 UDFന് 19 സീറ്റുകളിലാണ് ജയിക്കാനായത്. ഒരിടത്ത് 2020 എൻഡിയുടെ ഭാഗമാണ്. UDFന് 22, LDFന് 15 സിറ്റിംഗ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 2020 വിജയിച്ച വാർഡ് അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. വലിയ അത്ഭുതമൊന്നും അതിലില്ല. MLA മാരുടെ വാർഡുകളിലെ ഫലം ഇങ്ങനെയാണ്. ഉഷ വിജയൻ കോൺഗ്രസ് മാനന്തവാടി MLA, വയനാട് മാനന്തവാടി ബ്ലോക്ക് പള്ളിക്കൽ വാർഡിൽ കോൺഗ്രസിലെ ലീല ഗോവിന്ദൻ 331 വോട്ടുകൾക്കാണ് ജയിച്ചത്. നേരത്തെ 1055 വോട്ടുകൾക്ക് ജയിച്ചിടത്താണ് ഇത്. CV ശാന്തകുമാർ കോൺഗ്രസ് അടൂർ MLA, പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്ത് കല്ലേലി വാർഡാണ് UDF നിലനിർത്തി. കോൺഗ്രസിലെ അനില 112 വോട്ടുകൾക്ക്, നേരത്തെ 221, വലിയ വ്യത്യാസമില്ല. സുധീർ ഷാ പാലോട് കോൺഗ്രസ് വാമനപുരം MLA, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കല്ലറ ഡിവിഷൻ UDF നിലനിർത്തിയിട്ടുണ്ട്. 3019 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. 2025 കഴിഞ്ഞ വർഷം 5683 വോട്ടുകൾക്ക് ഈ 2000 വോട്ട് എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുപോലെ ദീപക് ജോയ് കോൺഗ്രസിലെ തൃപ്പൂണിത്തുറ MLA ആണ്. കൊച്ചി കോർപ്പറേഷന്റെ അയ്യപ്പൻകാവ് വാർഡിൽ 549 വോട്ടുകൾക്ക് നിലനിർത്തി. നേരത്തെ 1000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ദീപക് ജോയ് അവിടെ നേടിയത്. അതുപോലെ ചിറ്റൂരിലാണ് വലിയൊരു സംഭവം. സുമേഷ് അച്യുതൻ കോൺഗ്രസിന്റെ MLA ചിറ്റൂർ തത്തമംഗലം നഗരസഭ പരുത്തിക്കാവ് വാർഡിലാണ് 433 വോട്ടുകൾ വീതം കോൺഗ്രസിലെ കെ മധുവും CPMലെ വി തുളസീധരനും ലഭിച്ചു. തുടർന്ന് ടോസായിരുന്നു LDFന് ജയം. 185 വോട്ടിന് 2025 സുമേഷ് അച്യുതൻ അവിടെ വിജയിച്ചിരുന്നു. വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആണ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടുത്താനം ഡിവിഷൻ UDFന് നഷ്ടമായി. അങ്ങനെ നഷ്ടക്കണക്കുകളാണ് UDFന് പറയാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആരാണിത്? അലി ചാവക്കാട്. സുഖായിരിക്കുന്നു അലി? നല്ല വിശേഷം. പറയൂ അലി, അലിയുടെ അഭിപ്രായത്തില് ഇങ്ങനെ ഒരു കുറച്ചൊരു തിരിച്ചടി ഉണ്ടായത് UDFന്റെ ഒരു വലിയ പരാജയമൊക്കെ ആയിട്ടൊക്കെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ?
3: പൊതുവെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് കാര്യമായ രാഷ്ട്രീയ
2: പ്രാദേശിക കൂട്ടുകെട്ടും പ്രാദേശിക ചലനങ്ങളും പ്രാദേശികമായിട്ടുള്ള മനുഷ്യരുടെ വികാരങ്ങളും ആയിരിക്കും അല്ലെ കൂടുതലും?
3: അതെ അതെ അതെ. എന്താ വെച്ചാൽ എന്റെ നാട്ടിലൊക്കെ അവിടെ രാഷ്ട്രീയത്തിലുപരി വ്യക്തികൾക്കാണ് അവിടെ വോട്ട് കൊടുക്കുക. അവിടെ ഇനിയിപ്പോ എത്ര വലിയ നേതാക്കൾ എന്നുള്ളതല്ല, ആ നാടിന് അല്ലെങ്കിൽ ആ വാർഡിൽ ഉപകരിക്കുന്ന വ്യക്തി ആരാണോ അവർക്കാണ് ഭൂരിഭാഗം ആളുകളും വോട്ട് കൊടുക്കുക. രാഷ്ട്രീയം എന്താ പറയാ, രാഷ്ട്രീയപരമായിട്ട് വോട്ടില് അതിലുപരി അതിന് വ്യക്തികൾക്കാണ് അവിടെ വോട്ട് വരുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ, എന്റെ ഒരു അഭിപ്രായത്തില്. പിന്നെ അത് കൂടാതെ കാര്യമായ ഒരു ചലനൊന്നും ഇല്ല. രണ്ട് കൂട്ടർക്കും വാർഡുകൾ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിട്ടുണ്ട്. അതിലൊരു പൊടിക്ക് കൂടുതൽ LDFനാണ്, അങ്ങനെ പറയാം. ഒരു കുഞ്ചുക്കം അല്ലാതെ ഇതൊന്നും സതീശന്റെ ഇതിനെ അല്ലെങ്കിൽ ഭരണ മികവിനെ അല്ലെങ്കിൽ മികവല്ലാന്നുള്ളവരൊന്നും കാര്യമായിട്ട് പറയുന്ന വിഷയമില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം.
2: അതെ, തീർച്ചയായിട്ടും. തദ്ദേശം എന്ന് പറയുമ്പോ പൊതുവെ തദ്ദേശത്തില് ഇടതിനൊരു മേൽക്കൈ ഉണ്ടാകാറുണ്ട് പൊതുവെ.
3: അതെ അതെ, പൊതുവെ പഞ്ചായത്ത് ഇടതുപക്ഷത്തിനാണ് മികവ്. എന്നിരുന്നാൽ കൂടെ ആ മേഖലയിലുള്ള വ്യക്തികളുടെ പ്രഭാവത്തിനനുസരിച്ചാണ് വോട്ട് വരിക. അതുപോലെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോഴും അവിടെ കൂടുതൽ മികച്ച വ്യക്തികൾ, അതായത് ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ആളുകളാണ് കൂടുതൽ സ്ഥാനാർത്ഥിയായി വെക്കുന്നതും. അതിൽ രാഷ്ട്രീയം നോക്കാറില്ല. അപ്പോ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും സർക്കാരിനെ വിലയിരുത്തുന്ന രീതിയിലല്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.
2: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു അലി. ഒരുപാട് സന്തോഷം കേട്ട വിളിച്ചതിൽ.
3: താങ്ക്
2: യു സോ മച്ച് അലി ആണ് വിളിച്ചത്. അടുത്ത ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം ശ്രീ ജോസഫ്, പറയൂ. ഇതൊക്കെ ഒരു വിലയിരുത്തലായിട്ടൊക്കെ കൂട്ടണോ?
4: നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ ആൾക്കാർക്ക് എത്രത്തോളം സ്വാധീനമുണ്ടോ, ആരൊക്കെയാണ് റീച്ചബിൾ, അവർക്കൊക്കെ ആയിരിക്കും മിക്കവാറും ജയിക്കാൻ പറ്റുക. പക്ഷെ അത് വെച്ചിട്ട് മാത്രം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പോലത്തെ അവഗണന ചെയ്യാൻ പറ്റില്ല. അത് കാരണം എന്താ വെച്ചാല് യു ഡി എഫിന് കയ്യിലുണ്ടായിരുന്ന 7 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 4 എണ്ണം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് നെറ്റ് എഫക്ട് 3 വന്ന് നിന്നത്.
2: അതെ.
4: അപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ കയ്യിലുള്ള സീറ്റുകൾക്ക് കൂടുതലായിട്ട് അവരൊരു 4 സീറ്റ് എൽ ഡി എഫിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭരണത്തോടും ഒരു ഇഷ്ടം ജനങ്ങൾക്ക് തോന്നി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കയ്യിലുള്ള 7 സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ യു ഡി എഫ് പ്രവർത്തകർ തന്നെയാണ്. അതിൽ നമുക്ക് തുടക്കം മുതലേ പറയാൻ പറ്റും. കാരണം ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 100 മെമ്പർമാരെ സപ്പോർട്ട്, അതായത് എം എൽ എ മാരെ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അവര് ആ ഒരു കാലഘട്ടം, അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിഞ്ഞ് ഭരണത്തിൽ ഏറിയിട്ട് തുടക്കം മുതൽ വന്നിട്ടുള്ള എല്ലാ പേരുദോഷങ്ങളും ഇതിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടല്ല, ഞാൻ പറയുന്നത് 100 അത് സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസ് നമ്മുടെ സണ്ണി ജോസഫിന് എടുക്കാന്നുണ്ടെങ്കിൽ ബന്ധുത്വ നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ അത് കൂടാണ്ട് പുള്ളിയുടെ പല അഭിപ്രായവും, ഈ പ്രത്യേകിച്ചിട്ട് ഈ കെ എസ് ബി ആയിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഒരു നിസ്സഹായനായ ഒരു മന്ത്രിയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. ഒരു ബോഡി ലാംഗ്വേജ് പോലും അങ്ങനെ ഒരു കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നുണ്ടായിട്ടില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, മറ്റു പലർക്കും പല അഭിപ്രായം ഉണ്ടാവും
2: തീർച്ചയായിട്ടും.
4: ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വി ഡി സതീശന്റെ കേസിൽ വി ഡി സതീശൻ ബാക്കിയുള്ള മുഖ്യമന്ത്രിമാരെ അപേക്ഷിച്ചിട്ട്, ഇപ്പൊ ഉമ്മൻചാണ്ടിനെ മാറ്റി നിർത്താം, അതൊരു എക്സെപ്ഷൻ ആണ്. പക്ഷെ പുള്ളി കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്തിട്ടായിരുന്നു, അത് മിസ്യൂസ് ചെയ്തു എന്ന് പുള്ളിക്ക് തോന്നി തുടങ്ങി. പക്ഷെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ പത്രക്കാരുടെ ചോദ്യത്തെ ചില സമയത്ത് നമുക്ക് നയപരമായിട്ട് മറുപടി പറയേണ്ടി വരും. അപ്പൊ നമുക്ക് എനിക്കായാലും പൊതുവായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മറുപടിയായിരുന്നു, ഞാൻ ഇനിയും അത് ഉപയോഗിക്കും, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ചാല് ഇത് ആരാണ് ഇത് അനുഭവിച്ചു തന്നെയെന്ന് അന്നേ പറഞ്ഞാൽ മതിയായിരുന്നു, അതൊരു സീക്രട്ട് ആയിട്ട് വെച്ചു. അത് കർണാടകത്തിലെ ഒരു കോൺഗ്രസ് ആൾ തന്നെയാണ്, അയാളുടെ വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു
2: ശരിക്കും.
4: പക്ഷെ അത് പറഞ്ഞില്ല. അതിനു പകരം എന്ത് ചെയ്തു, അത് സസ്പെൻസിൽ നിർത്തി. എന്നിട്ട് ഈ ഓപ്പറേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആള് എന്ന് പറയുന്നത് മുമ്പ് നമുക്ക് കേരള സർക്കാരുമായിട്ട് കോൺട്രാക്ട് ഉണ്ടായ
2: ആളാണ്. അതെ.
4: അപ്പൊ അങ്ങനെ പൊതുജനങ്ങളെ കൺഫ്യൂസ് ആക്കാൻ പറ്റുന്ന പല മറുപടികളും സതീശിന്റെ ഭാഗം
2: ഉണ്ടായിട്ടുണ്ട്.
4: അതെ അതെ. ഇനി മൂന്നാമത്തെ കേസ് എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ കെ എം ഷാജിയുടെ ഒരു കേസ്, നമുക്കറിയാം സുഹൃത്തിന്റെ വണ്ടി യൂസ് ചെയ്തല്ലോന്ന് നമ്മൾ അഭിപ്രായ വ്യത്യാസം പറയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് കേന്ദ്ര സർക്കാരില് എനിക്ക് തോന്നുന്നത് അമിത്ഷായും അതുപോലെ പിന്നെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും ഒരു സാധാ ഒരു എനിക്ക് തോന്നെ ഒരു കൊറോള അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉള്ള വെഹിക്കിൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോ കെ എം ഷാജിനെ സംബന്ധിച്ചിട്ട് ഈ റേഞ്ച് റോവർ മാത്രമല്ല വണ്ടിയായിട്ട് കിട്ടുക വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ട് അത് ഞാനത് ഉപയോഗിക്കും, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ള ഒരു ധാർഷ്ട്യം അവരെ ഭാഗത്ത് വരുമ്പോ പൊതുജനക്കൂടിയിൽ എല്ലാവർക്കും ഈ ധാർഷ്ട്യം ഇഷ്ടപ്പെടുന്നില്ല. ഇനി ലാസ്റ്റ് കേസ് എടുത്താൽ നമുക്കറിയാം രമ്യ ഹരിദാസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും വളരെയധികം അതായത് ചീത്തപ്പേരുണ്ടാക്കി
2: കൊടുത്തിട്ടുണ്ട്. അങ്ങനെ
4: അതെ അത് വളരെ നഷ്ടമായത് പോട്ടെ, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുറയാനും ഇടയാക്കുന്നത് പല സ്ഥലങ്ങളും ഇടയാക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവരുടെ എന്തോ ഇവരുടെ ക്യാരക്ടർ അതായത് പ്രതിപക്ഷത്തിരുന്ന സമയത്തുള്ളത് പോലെയല്ല. ഭരണത്തിലെത്തിയപ്പോ ചില അഹങ്കാരങ്ങൾ അല്ലെങ്കിൽ ഒരു തന്നിഷ്ടം, ഞാൻ എന്തും ചെയ്യും നിങ്ങൾ ആരെന്നെ ചോദ്യം ചെയ്യാന്നുള്ള അർത്ഥത്തിൽ വന്നു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്.
2: ശരിക്കും
4: ചിലപ്പോ പൊതുജനങ്ങൾ അത് വെച്ചിട്ട് ഒരു മറുപടി കൊടുത്തതായിരിക്കാം ഒരു സൂചന, അതായത് നിങ്ങൾ ആരും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത നേതാക്കന്മാരൊന്നുമല്ല പൊതുജനങ്ങളെ സംബന്ധിച്ച്. ഇനി ഒരു 5 കാത്തിരിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ഇതേ നില കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ തുടർവരണമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി നേരെ മറിച്ചിട്ട് നിങ്ങൾ ഇനി തിരുത്തി, അതായത് പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കുറച്ച് മിതത്വം പാലിച്ച് ഭരിക്കാന്നുണ്ടെങ്കിൽ ഇനിയും
2: സാധ്യതയുണ്ട്.
4: ഞാൻ പറയുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് ഒരു സൂചനയുണ്ട്, പൂർണ്ണമായിട്ട് ഇല്ലാന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല.
2: യെസ്, അപ്പൊ ഒരു ചെറിയ ഒരു ഒരു സൂചനയായിട്ട് അത് തുടക്കത്തിലെ കണ്ട് മനസ്സിലാക്കിയിട്ട് വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ 5 നന്നായി പൂർത്തിയാക്കാം, പിന്നീട് ഒരു തുടർ ഭരണം എൽ ഡി എഫിന് കിട്ടിയതുപോലെ സ്വപ്നം കാണുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ജോസഫ്, ആണ് വളരെ വിശദമായിട്ട് പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ, അതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാം. അതിന്റെയൊക്കെ ഒരു വേദിയാണ് നമ്മുടെ ലെറ്റ്സ് ടോക്ക്. ആരാണിത്?
5: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
3: ഷമീറാണ്.
2: ഷമീർ പറയൂ, ഇങ്ങനെ ഒരു വിലയിരുത്തലായിരിക്കും. ജോസഫ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ.
3: വളരെ കൃത്യമാണ്. എന്താ വെച്ചാല് കോറ്റ ഏറ്റവും കൂടുതൽ പരാജയം നേരിട്ട രണ്ട് സ്ഥലം എന്ന് പറഞ്ഞാല് ഒന്ന് ചങ്ങനാശ്ശേരിയും ഒന്ന് ചിറയൻകീഴുമാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലെ എം എൽ എമാരും ഇതിനെ കുറിച്ച്, അതായത് യു ഡി എഫ് നേതൃത്വം കറക്റ്റ് അടിച്ചു നിൽക്കണം. കാരണം ജനങ്ങളാണ് ഏറ്റവും വലുത്. ജനങ്ങളുടെ മുകളിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും.
2: എത്ര കൃത്യമായിട്ടാണ് ഓരോ ഇടവേളയിൽ ജനം ഓരോ സിഗ്നൽ കൊടുക്കുന്നത് അല്ലേ?
3: ആ, വളരെ കൃത്യമായിട്ടാണ്. കാരണം ഈ ചെറിയ പ്രളയത്തിന്റെ സമയത്ത് അന്ന് ചങ്ങനാശ്ശേരിയിലെ എം എൽ എയുടെ ഇടപെടലുകള് വളരെ വിമർശനം വിളിച്ചു വരുത്തിയതാണ് അവിടെ. അതേമാതിരി രമ്യ ഹരിദാസ് ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പും തമ്മിലടിയും ആ ചെറിയങ്കിയുള്ള ജനങ്ങൾക്ക് അവർക്ക് വെറുപ്പുണ്ടാക്കി. മറ്റുള്ളവർക്കൊക്കെ വോട്ടിങ്ങിന്റെ ഇപ്പൊ ഈ കുറ്റിച്ചടയൊക്കെ വലിയ വർത്താനം പറയാനില്ല. അവിടെ 6% വോട്ട് പോൾ ചെയ്ത് കുറവാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലീഗ് അവിടെ ജയിച്ചേക്കണത് ഒരു 89 വോട്ടിനാ. ഈ കഴിഞ്ഞ ഇതിന് മുമ്പ് 2020 ജയിച്ചേക്കണത്. അപ്പൊ അത്ര വലിയ ഭൂരിപക്ഷം ഇടിവെന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. പിന്നെ കെ എം ഷാജിര വിരോധം പറയുകയാണെങ്കിൽ വേങ്ങരയില് ആകെ പോൾ 1100 വോട്ട് പോൾ ചെയ്തോടുത്ത് 85 വോട്ടും, അതിന് 136 വോട്ടാണ് LDFന് കിട്ടിയേക്കണ വേങ്ങരയില് ഒരു മണ്ഡലത്തിന്. അപ്പൊ എല്ലാ രീതിയിലും ഇവർ നേതാക്കന്മാർക്കൊരു സൂചനയാണ്, നിങ്ങൾ ജനങ്ങളെ മറന്നിട്ടോ ജനങ്ങളെ എന്താ പറയാ മുകളിലെ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ദാർഷ്ട്യത്തിന്റെ വാക്കുകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് ജനങ്ങൾ തരുന്ന സൂചനയാണ്. ആ സൂചന കാണണം.
2: ചങ്ങനാശ്ശേരിയും തൃക്കൊടുത്താനും, അതായത് ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടുത്താനും ചിറയങ്കിലെ ആ ഒരു അഞ്ചു തെങ്ങും ഒക്കെ സൂചന നൽകുന്നത് ഇതാണ്.
3: കൃത്യമായിട്ട് മൂന്ന് സീറ്റിന്റെ വ്യത്യാസമാണ് UDFന് വന്നു നിൽക്കണേ. അപ്പൊ സംഗതി ശരിയാണ്, മാറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റുകള്. മൂന്ന് സീറ്റിന്റെ വ്യത്യാസമാണ് UDFന് വന്നു നിൽക്കണം. അപ്പൊ സംഗതി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റുകള്.

0: ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി, അങ്ങനെ സീറ്റുകൾ പോയി, ആ രീതിയിലുള്ള ഒരു തീർപ്പിലേക്കൊന്നും എത്തേണ്ട സമയമല്ലല്ലോ ഇത്.
1: അല്ല, എന്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയൊരു കൊട്ടു കൊടുത്തിട്ടുണ്ട് ജനങ്ങള്. ഒരു സംശയം വേണ്ട. കാരണം അത് ഈ ചിറയങ്കിഴര് രമ്യ ഹരിദാസുമായിട്ടുള്ള ഈ മൽപ്പിടുത്തം ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ഏറ്റിട്ടുണ്ട്. ആരാ പറയുന്നത് ഇത് നമ്മളെ പ്രാദേശികമാണ്? ഞാൻ പറഞ്ഞുതരാം, പ്രിയദർശിനി സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് പിന്നെ യാത്ര കൊടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും വേർതിരിച്ചിട്ടില്ല, അത് ആ സ്ത്രീ ഇത് ഈ സ്ത്രീ എന്ന് പറഞ്ഞ് വേർതിരിച്ചിട്ടൊന്നുമില്ല. കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കൊടുത്തൊരു സർക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എവിടെയൊക്കെയോ ചെറിയൊരു കൊട്ടു കൊടുത്തു ജനങ്ങള്, പക്ഷെ നോക്കിയും കണ്ടുമൊക്കെ നിന്നാ കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ പണിപ്പാളും നമ്മള്. കാരണം ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ പലരുടെയും ബോഡി ലാംഗ്വേജ് ഒക്കെ മാറുന്നുണ്ട്, ഒരു അഹങ്കാരം. എനിക്ക് എന്റെ പാർട്ടിയെ വിമർശിക്കാം, എനിക്ക് മറ്റൊരു പാർട്ടിയെ വിമർശിക്കാൻ പറ്റില്ലല്ലോ.
0: അല്ല, അപ്പൊ മാത്രമാണല്ലോ നമുക്ക് വിമർശനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ.
1: അതെ അതെ അതെ. കാരണം ഉദാഹരണത്തിന് ഇപ്പൊ ഈ സണ്ണി ജോസഫിന്റെ കാര്യം, ഈ ലൈറ്റ് പോകുന്നു വരുന്നു പോകുന്നു വരുന്നു പോകുന്നു, അത് ഒരുപാട് ഈ ഒരു കോൺഗ്രസ് തന്നെ എന്റെ വീട്ടിൽ നിന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ആക്ഷേപം ഉയർന്നിട്ട് ഞാൻ പറയല്ലേ, നമ്മളെ എന്റെ മക്കൾ പറയുന്നു ഇത് എന്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല മന്ത്രിക്ക്. അപ്പൊ ഇത് പ്രാദേശികമാണ്, എന്റെ കൂട്ടുകാരനെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്, എന്റെ കൂട്ടുകാരിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു ഒഴിയേണ്ട. ചെറിയൊരു വോട്ട്, ഒരു ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി കണ്ടൊക്കെ നിന്നാ കൊള്ളാം.
0: നമ്മൾ പൊതുവെ പറയാറില്ല, താങ്ക് യു ശ്രീ ഷാജി, നമ്മൾ പൊതുവെ പറയാറില്ലേ, നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുത്തിട്ട് അവരെ നല്ലയിലേക്ക് തിരികെ കൊണ്ടുവരണം. അത് നമ്മൾ മൂടി വെച്ച് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ വലിയ തെറ്റിലേക്ക് എത്തുകയും പിന്നീട് അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് തിരികെ കൊണ്ടുവരണമെന്നോ പറ്റാത്ത രീതിയിലേക്കൊക്കെ പോകുമെന്ന്. എന്തായാലും ചെറിയ കുട്ടി തന്നെ പാർട്ടിക്കും മുന്നണിക്കും അല്ലെങ്കിൽ നേതാക്കൾക്കും കൊടുത്തു എന്നാണ് പാർട്ടിയുടെ സഹയാത്രികനായിട്ടുള്ള പാർട്ടിയിൽ വിശ്വസിക്കുന്ന ശ്രീ ഷാജിയുടെ തന്നെ പ്രതികരണം. മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. വിളിക്കാം 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണിത്? ആരാണ്? അജ്മലാണ്, ഷാർജയിൽ നിന്നോ? അജ്മലിനാണോ പേര്? ഞാൻ എന്താ കേട്ടെന്നറിയാം, അജ്മാനാണ് ഷാർജയിൽ നിന്ന്. ഞാൻ ഇതെന്ത് ഇത് എന്താണ് പറയുന്നത്, എന്നെ കളിയാക്കാണെന്ന് വിചാരിച്ചു. ക്ഷമിക്കട്ടോ, അജ്മൽ അല്ലേ? അജ്മൽ എവിടെയാണ് നാട്ടില്? കോഴിക്കോട്ട്. കോഴിക്കോട്ട് എവിടെയാണ്? കുന്നമംഗലാണ് അല്ലേ? എന്തായാലും കുറ്റിച്ചെറിയൊന്ന് UDFനെ കൈവിട്ടിട്ടില്ല, കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളു അല്ലേ? അജ്മലേ, അജ്മലേ, അജ്മൽ, അജ്മൽ, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കോ, കട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് യാത്രയോ മറ്റോ ചെയ്യാണ്. അജ്മൽ തിരിച്ചു വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. നിഷാദേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നാട്ടിലെവിടെയാണ്? മങ്കട, പാലക്കാട്ടുകാരനാണ്?
2: അല്ല,
0: മലപ്പുറം. മലപ്പുറം, മലപ്പുറം, മങ്കട അല്ലേ? മങ്കട. ഞാൻ പിന്നെ ഇങ്ങനെയാ പാലക്കാട്ടേക്ക് പോയത് പെട്ടെന്ന് മങ്കട എന്ന് കേട്ടപ്പോ. പറയൂ.
2: അല്ല, മങ്കട ഞങ്ങളെ പഞ്ചായത്തില് ഇലക്ഷൻ നടന്നിട്ടുണ്ട്.
0: ജയിച്ചിട്ടുണ്ടല്ലേ? മലപ്പുറത്തെ സമാസമായിട്ടാണ് പറയുന്നത് അല്ലേ? തദ്ദേശത്തിലെ മലപ്പുറത്ത് ഇരുമുന്നണികളും സമാസം എന്നാണ് പറയുന്നത് സീറ്റ് നിലയിൽ.
2: അതെ അതെ, അത് അതിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ വർഷത്തിലെ ഇലക്ഷനിൽ അത് ജമാഅത്ത് ഇസ്ലാമിയും അവരെ വെൽഫെയർ പാർട്ടിയും ലീഗും CPMഉം മത്സരിച്ചിട്ട് CPM അവിടെ 435 വോട്ടുകൾ നേടി 15 വോട്ടിന് ജയിച്ചതായിരുന്നു.
0: ജയിച്ചു
2: ഇല്ല ഇല്ല, മൂന്ന് മുന്നണിയായിട്ടാണ്, മൂന്നായിട്ടാണ് കഴിഞ്ഞ അവിടെ മത്സരിച്ചത്. അവിടെ വന്നിട്ട് ആ സമയത്ത് പിന്നെ LDF അവിടെ ജയിച്ചത് 15 വോട്ടിനായിരുന്നു. 435 വോട്ടുകൾ നേടി 15 വോട്ടിനാണ് ജയിച്ചത്.
0: മനസ്സിലായി.
2: ഇത്താണ് അവിടെ പിന്നെ ലീഗും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഒരുമിച്ച് മത്സരിച്ച് CPM മത്സരിച്ചിട്ട് CPM 35 വോട്ടിന് ജയിച്ചു.
0: CPI എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
2: അത് പിന്നെ ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, 10 വർഷം വോട്ട് ചെയ്യാനായിരുന്ന ആളുകൾക്ക് ഇത് ഈ LDFനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്ക്. അപ്പൊ അത് വിമർശനങ്ങൾ മാത്രം ഉന്നയിച്ചു തുടങ്ങിയിരുന്നു. അപ്പം കേരളത്തിന്റെ ഭരണം എങ്ങനെയാണോ അത് ഇതിനു മുന്നേ ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ 18 വയസ്സായി, 28 വയസ്സ് വരെ അവര് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് CPM മറ്റേ LDFഉം UDFഉം ഉള്ള ഭരണം ഇതൊക്കെ നോക്കുമ്പോ LDFന്റെ ഭരണം മാത്രം കാണുന്ന ഒരാളാണ് 28 വയസ്സ് വരെ ഉള്ള ഒരാള്. അപ്പൊ അവര് ഒന്ന് മാറി ചിന്തിച്ചു, UDFനെ ജയിപ്പിച്ചു. അവർക്ക് മനസ്സിലായി ഒരു

0: നൂറ് ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് പിന്നെ
1: തെറ്റായിന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ വിജയിപ്പിച്ചതിൽ ഒരു തെറ്റ് ശരികേടുണ്ടെന്ന് തോന്നി?
0: ആ അതെ, ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയുന്നവരൊക്കെ ഒരുപാട് പേര് അത് വേണ്ടായിരുന്നു പറഞ്ഞ ആളുകൾ.
1: സാധാരണഗതിയിൽ ഒരു ആറുമാസം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്കൊരു ഭരണത്തിൽ ഒരു മടുപ്പോ ഒരു വിമർശനമൊക്കെ തുടങ്ങുക. ആദ്യത്തെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുമ്പോൾ എല്ലാം വാരിക്കോരി കൊടുത്ത് എല്ലാം നല്ല സ്നേഹത്തോടെ പോകുന്ന ഒരു പീരീഡാണ്. പക്ഷെ അതുപോലെ ഉണ്ടായിരുന്നു.
0: അതിന് ഞാൻ മനസ്സിലാക്കുന്നോടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇവരെ രക്തപാത്രങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഇപ്പൊ പല മലപ്പുറം പോലെയുള്ള ജില്ലയിലൊക്കെ പല പിന്നെ പി എം സിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വക്കപ്പൊക്കെ പറഞ്ഞിട്ടാണ് പല പാർട്ടികളും അവിടെ വോട്ടുകൾ നേടിയിരുന്നത്. ഇവൻ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോ ഈ പറയുന്ന വെൽഫെയർ പാർട്ടികൾ പോലും വീട് അന്തരം കയറിയിട്ടൊക്കെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇങ്ങനത്തെ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരെന്താന്നുള്ളത് ഈ പാർട്ടി കേരളത്തിൽ ഇപ്പൊ 100 ആളുകൾ നോക്കുകയാണെങ്കിൽ അതിൽ സി പി എമ്മിന്റെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ പറയുന്ന ബി ജെ പിയുടെ ഒക്കെ പാർട്ടിക്കാരെ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കാർ വളരെ ചെറിയ ചുരുക്ക എണ്ണങ്ങളാണ്, ബാക്കിയെല്ലാം ജനങ്ങളാണ്.
1: അതെ, തീർച്ചയായിട്ടും
0: അവർക്ക് മനസ്സിലായി തുടങ്ങി ഇതെന്താണെന്ന്.
1: താങ്കള് നിഷാദ്, നിഷാദ് എന്നല്ലേ പേര് പറഞ്ഞത്?
0: അതെ.
1: താങ്കൾ ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനല്ലേ നിഷാദേ? അതെ അതെ. അല്ല, സാധാരണഗതിയിൽ ഞാനിങ്ങനെ വലിയ ആശയങ്ങളൊന്നും ഇല്ല, ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു പോയി എന്ന് പറയും. പക്ഷെ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ പാർട്ടിയെ വിമർശിക്കുകയും നല്ലത് വരുമ്പോൾ ആ പാർട്ടിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സൈൻ തന്നെയാണ്. ഒരുപാട് സന്തോഷമാണ്.
0: വിമർശനങ്ങളാണ് എന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉണ്ടാവാറുണ്ട്. പല കാര്യങ്ങളും വിമർശിച്ചിരുന്ന കാര്യങ്ങൾ ഇവരെ ഇത് ഇവരാ ഇവരും ഇത് തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൽ മോശമാണല്ലോ എന്ന് ഞാൻ ഇപ്പോ ആലോചിക്കുന്നു.
1: അതാണ് തമ്മിൽ ഭേദമല്ലേ, ഒരു കാലില് മന്ത് അടുത്ത കാലിലേക്ക് പോയ പോലെ ഒരു അവസ്ഥയാണ്.
0: അത് മന്ദല്ലോ, അത് അതിനും വലുതായില്ല, രണ്ടിനും ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത
1: അവസ്ഥയിലേക്ക് പോയി.
0: ജനീഷിനൊക്കെ വിമർശിക്കുന്ന സമയം ഇതിനു മുന്നേ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ കേന്ദ്രത്തിന്റെ ആണെങ്കിലും കേരളത്തിന്റെ ആണെങ്കിലും ഇത്തരത്തിലൊന്നും ഒരു ഇടതുപക്ഷ മന്ത്രിമാരോ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഇതുപോലൊന്നും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടില്ല.
1: അല്ല, താങ്കൾ പറഞ്ഞപ്പോഴാണ് ഇന്നലെ നമ്മൾ എല്ലാവരും ആ ചർച്ചയിൽ എടുത്തൊരു സ്റ്റാൻഡ് നമ്മുടെ നാട്ടിൽ വന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന് നമ്മൾ ആ രീതിയിൽ സ്വീകരിക്കേണ്ടത് എന്നാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ എടുത്തൊരു തീരുമാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കരിങ്കൊടി കാട്ടും അവരുടെ പ്രതിഷേധം അറിയിക്കും എന്നുള്ളത്. അതെ,
0: അത് ഓക്കേ, നമ്മള് പിന്നെ നമ്മളെ അതിഥികളാണ്. പക്ഷേ എന്താണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പിന്നെ ദേശീയ തലത്തിലുള്ള തീരുമാനം?
1: തീർച്ചയായിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധം പിന്നെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസും അവരുടെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസും കാണിക്കും. അതിന് അവരുടെ മുഖ്യമന്ത്രി അവരുടെ ആഭ്യന്തരമന്ത്രിയും തന്നെ തള്ളി പറയുക എന്ന് പറയുമ്പോൾ കെ സി ആണ് ശരിയെന്ന് തോന്നും അല്ലേ?
0: ഇടതുപക്ഷത്തിന് അതായത് സി പി എമ്മിന്റെ നേതാക്കളൊന്നും ഇത്തരം ഡബിൾ സ്റ്റാൻഡിലേക്ക് ഒരു വിഷയത്തിലും പോയിട്ടില്ല. ചില തിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്, അത് യൂത്ത് എന്ന് പറയും, അതിപ്പോ ഡബിൾ തിരുത്തലായിട്ട് മാറുന്നുണ്ട്.
1: നിഷാദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇടയ്ക്ക് വിളിക്കും കേട്ടോ. ഇപ്പൊ സഖാക്കളൊക്കെ വിളിക്കുന്നത് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ആ ഭാഗം പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം ഇടയ്ക്കിടയ്ക്ക്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിഷാദാണ് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ജംഷീറേ. ആ അതാ, ഒരു സഖാവ് പോയപ്പോ അതേ ഒരു അടിയുറച്ച യുഡിഫാരം വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് അല്ലേ?
2: തീർച്ചയായിട്ടും.
1: പറയൂ, ചിലയിടത്തൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. ഒരു കാര്യം വെച്ചാല് ഇതിപ്പോ ഒരു അനിവാര്യമായ തെരഞ്ഞെടുപ്പല്ല,
1: ഒരിക്കലും
2: വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. നമ്മളെല്ലാവരും മറ്റൊരു സ്ഥാനത്ത് നിന്നിട്ട് രാജിവെച്ച് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇത് വെച്ചിട്ട് സർക്കാരിന് വിലയിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ചെറിയ അംശം പറയാം. അഹങ്കാരം, അതായത് രാഷ്ട്രീയത്തിന്റെ അഹങ്കാരം, അതിപ്പോ സതീഷിനോ ഷാജിയോ ഒന്നല്ല, ഞാൻ നമുക്കറിയാലോ കണ്ടത്, അതായത് ചിറയിലെ സംഭവിച്ചത്, ചിറ്റൂര് സംഭവിച്ചത്, ഇതെന്നൊക്കെ പറഞ്ഞാല് പഠിക്കാനുള്ള അണ്ണി, ഈ താഴെ തട്ടിലുള്ള ഒരു അണ്ണികളെയും നമ്മൾ മോശമായിട്ടോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് വരുന്നത് ഏറ്റവും താഴെ തട്ടിൽ നിന്നാണ് ഇത് ശരിക്കും വരിക. കാരണം വിജയത്തിന്റെ പരാജയവും പരാജയത്തിന്റെ വിജയവും വരുന്നത് ഇവിടെ സംഭവിച്ച എന്താ വെച്ചാല് ഇപ്പൊ ഗ്രാമസഭയിലേക്ക് 2 സീറ്റിന്റെ കക്ഷി, നിങ്ങൾ പറയുമ്പോൾ 30 കണക്കെടുക്കണം, 2 സീറ്റാണ് ബ്ലോക്കിൽ നിന്ന് പോയത് അല്ലേ? 4 സീറ്റിൽ 7 സീറ്റ് അവര് 4 സീറ്റ്
1: തിരിച്ചുപിടിച്ചു.
2: അതിൽ 2 സീറ്റ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പിടിപ്പുകേട് തന്നെയാണ്.
1: വാർഡുകളിലാണ് 2 എണ്ണം നഷ്ടം ഉണ്ടായിരിക്കുന്നത്.
2: ഈ അഹങ്കാരം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ, അതായത് സതീഷിനെ കൊണ്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പോ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ കുറച്ച് മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, അതിലൂടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുൻപോട്ട് പോയിട്ടുള്ള ഭരണമാണ്. അതായത് ഇപ്പോ പ്രിയദർശിനി ആയാലും മറ്റേ ഇപ്പോ ട്രാൻസ്പോർട്ട് മറ്റേ സ്വകാര്യ ബസ്സുകൾക്ക് 30% ടാക്സ് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയോ, ജനങ്ങൾക്കിടയിൽ സതീശൻ ചില കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും പറയാം, അത് UDF വരുന്ന ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും ഏത് വിഷയം എടുത്തൊരു LDFന്റെ ആയുധം എന്താ, പവർ കട്ട് പവർ കട്ട് പവർ കട്ട്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല.
1: അല്ല, അവരത് പറയാൻ കാരണം അവരുണ്ടായിരുന്ന 10 വർഷം അത് ഉണ്ടായില്ലല്ലോ എന്നാണ് അത് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അവര് ജനം തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ച ശ്രീ ഷാജി, അത് ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. കാലങ്ങളായിട്ട് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുകയും കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദിക്കുകയും പോരാടുകയും ചെയ്യുന്ന മനുഷ്യൻ തന്നെ പറയുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ മക്കളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് ഇങ്ങടെ സർക്കാർ വന്നിട്ട് ഇതേ കറണ്ട് ഇല്ല എന്ന്. കഴിഞ്ഞ 10 വർഷം കേട്ടിട്ടില്ല, അതൊരു വാസ്തവല്ലേ?
2: അത് തന്നെയാണ് പറയുന്നത്. 10 വർഷമായിട്ട് കേട്ടില്ല, 10 വർഷമായിട്ട് കേരളത്തിൽ പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ അത് തന്നെയാണ് പറയുന്നത്. സണ്ണി എന്ന് പറയുന്ന ഒരു മന്ത്രി പറയുന്ന വാക്കുകളാണ് ജനം എടുക്കുക. കാരണം അത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കരെടുത്ത് വീണ്ടും പറയുന്നത്, ജനങ്ങൾക്കിടയിൽ സതീശൻ ചെയ്ത ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ ചോദിക്കാൻ ചോദിച്ചിട്ട് വ്യക്തമായിട്ട് പറയാം. 60,000 രൂപ 3 മാസം കൊണ്ട് നമ്മളെ ടൂറിസ്റ്റ് ബസ് അടിച്ച് 30,000 രൂപ കൊടുത്താൽ മതി, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കാരണം ഇപ്പോ ഈ സർക്കാർ ഓണക്കോടിയുടെ ഒരു ഏറ്റവും വലിയ സപ്ലൈക്കോ 470 കോടി ലാഭം വ്യക്തമായിട്ട് ആർക്കും ഇതിന്റെ ലാഭം എന്താണെന്നും എന്ത് കണക്കും കോൺഗ്രസ് പ്രവർത്തകർ പറയില്ല. അവരതിന്റെ അടിയുറച്ച് വേറെ മറിച്ച് ഞങ്ങൾ ലീഗരും, ഞങ്ങൾ കുറേക്ക് കഷ്ടപ്പെടും, പക്ഷെ എത്തിയിട്ടില്ല. ഇത് ചെറിയൊരു കൊട്ടൊന്നുമില്ല, വലിയ കൊട്ടാണ്. ഭരണത്തിന്റെ മികവ് ജനങ്ങൾക്ക് എത്തിക്കാത്തതിന്റെ ഏറ്റവും വലിയ പരാജയം ഒന്നുണ്ട്. രണ്ടാമത് തമ്മിലടി. അത് ഈ നിലക്ക് തുടർന്നാൽ നേരത്തെ സോറാവ് പറഞ്ഞ പോലെ അത് ബാധിക്കുക, നല്ലൊരു ഇമേജുള്ള നല്ലൊരു ഭരണകർത്താവുള്ള സതീശൻ VDS സർക്കാർ ബാധിക്കും. കാരണം ഇത് വരുമ്പോഴത്തേനും ഞങ്ങൾ എന്താ, ഞങ്ങൾക്ക് എന്താ ചെയ്താലും നമ്മൾ കാണണം. ഞങ്ങൾ ആരും പൊട്ടന്മാരൊന്നുമില്ല. ഒരു പ്രവർത്തകനും ഇത് കണ്ട സഹിക്കുന്നത് പിന്നെ മിണ്ടാതിരിക്കുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ നമ്മൾ പണ്ടാണെങ്കിൽ പറയാം അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട്. ഇപ്പൊ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. കാരണം അന്ന് നമ്മൾ കണ്ട ആ ഒരൊറ്റ 2 സീറ്റിലേക്ക് വെറുതെ കൊടുത്ത് ദാനം കൊടുത്ത് എന്നെ ഹരിദാസിനെ കൊണ്ട് തന്നെയാണ് ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആരും മുങ്ങുക അല്ലെങ്കിൽ തിരിക്ക് വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്താതെ ഒന്നും ഇരിക്കില്ല. പിന്നെ നിങ്ങൾ കുത്തിച്ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു
1: അല്ലേ? അതെ,
2: കുറ്റിച്ചെറിയിൽ അത് 6.5% വോട്ട്, 1800 വോട്ടുകൾ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ട് 1800 വോട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു കണക്കും വരുന്നുണ്ട്. എന്തോ ആവട്ടെ, പക്ഷെ അവിടെയൊക്കെ നമ്മള് ഇന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ പോസ്റ്റിലിട്ടത് വോട്ട് കുറഞ്ഞു. ഇതൊരു അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, 50,000 വോട്ടിന് ജയിച്ചാൽ ഒരാൾ മാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. റൈസാർ 19,000 വോട്ടിന് ജയിച്ചത്, ഇതേ അനുഭവം ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിന് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ?
1: അതെ.
2: അപ്പൊ പരാജയങ്ങളും ജയങ്ങളും ജസ്റ്റ് ഒരു മറ്റേ ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക് എടുക്കണ്ടേ? 2 സീറ്റോ 3 സീറ്റോ എന്ന് ഇത് അനിവാര്യമായ തെരഞ്ഞെടുപ്പില്ല. പക്ഷെ ഒന്നുണ്ട്, ജനങ്ങൾക്ക് മുകളിൽ ഒരു ഭരണാധികാരി. ഞാൻ ഒരിക്കലും വീണ്ടും വീണ്ടും പറയുന്നു, VDS സതീഷിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല, നല്ലതാണ്. പക്ഷെ അണികളില് അതല്ലെങ്കിൽ കൂടെ വരുന്ന ഇത്തരം ആളുകൾ ദാർശനം നിർത്തുക എന്നുള്ളതിന്റെ ചെറിയ കൊട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്.
1: യെസ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കുന്നവരെയാണ് നമുക്ക് ചർച്ചയിൽ ആവശ്യം. നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ അത് പിന്നെ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ ഒരു ബോധത്തോടുകൂടി പോവാതെ നമ്മുടെ പാർട്ടിയെ നമ്മൾ വിമർശിച്ചില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് നന്നാക്കുക അല്ലേ? അടുത്തൊരു കോളും കൂടി എടുത്തിട്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? വിളിക്കാം 800-9220. ഹലോ, കേൾക്കുന്നുണ്ട്? ആരാണ്? ആ, താങ്കൾ എന്താണ് ഇങ്ങനെ കട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? കട്ടാക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്നതാണെന്ന് ഞാൻ ആരോപിക്കും കേട്ടോ. ഞാനും ഇനി ഈ രീതിയിൽ ആരോപിക്കാൻ വേണ്ടി പോവുകയാണ്. ഹലോ, ആരോപിച്ചതേ ഉള്ളൂ, കട്ട് ചെയ്തിട്ട് പോയി. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, വിഷമത്തോടു കൂടി പറഞ്ഞതാ. ഇങ്ങനെ കട്ടാവുമ്പോൾ എനിക്കും വിഷമമുണ്ട്, കാരണം നമ്മുടെ സംസാരത്തിന്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടുകയല്ലേ. പറ്റുമോ ഒന്ന് വിളിക്കൂ കേട്ടോ. അജ്മൽ ഷാർജയിൽ നിന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലല്ലോ. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ആരാണിത്? എന്താണ് പേര്? ഫാസിദ്. ബാസിദ്, ബാസിദ്. ഓക്കെ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ ബാസിദ്?
3: മുമ്പ് വിളിച്ചിട്ടുണ്ട് തോന്നുന്നു.
1: കുറെ കാലമായി വിളിച്ചിട്ട് അല്ലേ. ബാസിദ് എന്നൊരു പേര് മനസ്സിലുണ്ട്. ആ, എവിടെയാണ് നാട്? കോഴിക്കോട് ഫറോക്ക് അല്ലേ. എന്തായാലും താങ്കളുടെ നാട്ടില് ഫാത്തിമ തഹലി കുറ്റിച്ചിറയിലും പേരാമ്പ്രയിൽ ഇപ്പോഴത്തെ MLA, അവിടുത്തെ പഴയ വാർഡില് 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ ലീഗിൽ ഫർസീന ജയിച്ചിട്ടുണ്ട്, സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ 2273 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ച സീറ്റാണ്. എങ്ങനെയാണ് ഈ 3-4 മാസം കൊണ്ട്, അല്ലെങ്കിൽ 2025 നടന്നത് തെരഞ്ഞെടുപ്പ് എങ്കിലും, ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ഇത് കുറയുന്നത്? ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാൻ പറ്റുമോ?
3: ഭരണവിരുദ്ധ വികാരമായിട്ട്
1: ഇല്ല.
4: ഇല്ല, കാരണം സഖാക്കളാകെ ഉന്നയിക്കുന്ന ഒറ്റ കാര്യം പവർക്കിട്ട് പവർക്കിട്ട് പവർക്കിട്ട് എന്നാണ്.
1: ഈ പവർക്കിട്ട് മാറ്റി നിർത്തിയാലും ഇപ്പൊ അവസാനം വിളിച്ച പിന്നെ ജംഷീദ് പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കുള്ളില് ഈ മുന്നണിക്കുള്ളില് ഈ സർക്കാരിന്റെ ഗുണങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതില് പാർട്ടിയും അണികളും മറ്റു കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ സംഭവിക്കുന്നുണ്ട്.
4: ഓ, പിന്നെ അല്ലാണ്ട് കാരണം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചോളം തുറന്ന് ചർച്ച ചെയ്യാനും തുറന്ന് പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സ്വതന്ത്രം പ്രവർത്തകർക്കും നേതാക്കൾക്കും കൊടുത്തുള്ള പാർട്ടിയാണ്.
1: സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഒരു നേട്ടങ്ങൾ ഈ നല്ല രീതിയിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ?
4: അത് കൃത്യമായിട്ട് വീഴ്ച തന്നെയാണ്.
1: ഇപ്പൊ ചെറിയ കയ്യാങ്കളിയൊക്കെ ഒരു അനാവശ്യ കാര്യമായിരുന്നില്ലേ ഭാസത്തെ?
4: അല്ല, അതന്നെ സർക്കാർ ഈ 100 ദിവസം കൊണ്ട് ചെയ്ത നല്ല ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, നല്ല ഒരുപാട് മുന്നേറ്റങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എടുത്തേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം, നല്ലത് കണ്ടാൽ നല്ലത് പറയാനും ചീത്ത കണ്ട ചീത്തത് പറയാനുള്ള ആർജവും ഈ ഇതിന് മുന്നത്തെ അല്ലെങ്കിൽ മുമ്പത്തെ വിളിച്ചൊരു സലാദിനോട് കൂടെ ആയിട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം ഒരു നിലപാടില്ലാത്ത പിന്നെ തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരു നിലപാട് ഉറച്ചിക്കാത്ത ഒരു ഗവൺമെന്റാണ് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷം യൂട്ടേണുകളോട് യൂട്ടേണുകളായിരുന്നു. ഒരു നിലപാട് ഇന്ന് പറയുന്നു, നാളെ മറ്റേ നിലപാടിലേക്ക് സഖാവ് പിണറായി വിജയൻ മാറ്റി പറയുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി കൃത്യമായിട്ട് നിലപാടും നിലനിൽപ്പും കൃത്യമായിട്ട് ആർജവത്തോടു കൂടെ പിന്നെ നിലപാട് പറയുന്ന ഒരു സർക്കാർ ഇന്ന് കേരളത്തിനുണ്ടെന്നും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇന്ന് കേരളത്തിനുണ്ട് എന്നുള്ള കാര്യത്തിലൊരു അഭിമാനമുണ്ട്. പിന്നെ സർക്കാരിന്റെ ഈ 100 ദിവസത്തിലെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു പരിഭവം അതുപോലെ തന്നെ ഒരു വീഴ്ചയും അവിടെ തന്നെ ഉണ്ട്. അല്ല, എത്ര നല്ല പ്രവർത്തനങ്ങൾ ആയി കഴിഞ്ഞ 100 ദിവസം അത് ചർച്ച ചെയ്യാണ്ട് വെറും ഈ പവർക്കെട്ടിൽ പിടിച്ചു തോന്നുന്ന പ്രിയപ്പെട്ട സഖാക്കളോട് ഈ ശബ്ദം സഹിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത് ഈ 100 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചില്ലറൊന്നല്ല. വിരലെണ്ണാൻ പറ്റാത്തടത്തോളം അത്രത്തോളം പിന്നെ മികച്ച, അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ 100 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു ബാസിത്തെ. എവിടെയൊക്കെ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് വരുന്നു എങ്കിലും വളരെ കൃത്യമായിട്ട് താങ്കളുടെ പോയിന്റ് പറഞ്ഞ പോലെ ആ 100 ദിന കർമ്മ പരിപാടികളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ കുറെ കൂടി പിന്നെ അവധാനതയോടെ പെരുമാറണമായിരുന്നു അല്ലേ, സർക്കാരായാലും അണികളായാലും പാർട്ടി ആയാലും. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ മിഥുൻ, സുഖായിരിക്കുന്നോ? കൊറേ ദിവസമായല്ലോ, എവിടെയാണ്? സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. മിഥുൻ, എന്താ യാത്ര ചെയ്യാൻ തോന്നല്ലേ? എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതെ, സേഫ് ആയിട്ട് ഓടിക്കുവാനിടയിൽ കുറച്ച് രാഷ്ട്രീയം പറയൂ.
5: എനിക്ക് ഇതിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു പക്ഷെ LDF ഭരിക്കുകയാണെങ്കിലും ഇതേ കാര്യങ്ങളൊക്കെ സംഭവിക്കുമായിരിക്കും. ഞാനോ LDF തന്നെ പറയാലോ, LDF ഭരിക്കാൻ സംഭവിക്കും. പക്ഷെ എന്താ പ്രശ്നം അറിയോ, അവര് ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രൊജക്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഇവര് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്തു. അത് മാത്രമല്ല, ചെയ്യുന്ന പ്രൊജക്ട് എല്ലാം ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടിക്ക് ദോഷം ആലോചിച്ചാൽ അറിയാം. ഇപ്പൊ കേരളത്തില് വന്നൊക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരിതാണ് ഈ പ്രൈവറ്റ് ബസ് വരെ. അവര് മുഴുവൻ നഷ്ടമാണ്. ഇപ്പൊ എന്തെങ്കിലറിയാം, ഒരു ഒരു അന്നപകുതിയായിട്ട് നഷ്ടത്തിൽ ഇങ്ങനെ കേസാർടിസിക്ക് വെറുതെ ഫണ്ട് ചെയ്ത് ഓക്കെ, ഈ പ്രൊജക്ട് എത്ര കാലം നടക്കുന്നൊന്നും എനിക്കറിയില്ല പ്രാക്ടിക്കലി. പക്ഷെ ഇപ്പൊ പുതിയൊരു കോൺസെപ്റ്റ് KSRTC ഫ്രീ ആയിട്ട് കിട്ടും. പ്രാക്ടിക്കലി ഇത് എന്താ സംഭവിക്കുക, ആ പ്രൈവറ്റ് ബസ് എന്നുള്ള സംഭവം ഇല്ലാണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പവർ കട്ട് ഞാൻ പറഞ്ഞു, പവർ കട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ തന്നെ നടക്കാത്ത കുറെ കാര്യങ്ങൾ അവര് പറഞ്ഞതിന്റെ പേരിലുള്ള റിസൾട്ട് ആണ് അവർ അനുഭവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. BDP സതീശൻ ആണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യം ദാർഷ്ട്യം എന്നെല്ലാവരും പറഞ്ഞത്. വിദേശക്ക് ഒരു നായനാരെ കൈക്കനാരൊക്കെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തപോലെ സംസാരിക്കാറിയാതാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പൊ അന്ന് ആ പത്രക്കാർ ചോദിച്ചു എന്താ ഈ ഹെലികോപ്റ്റർ സോറി പ്ലെയിൻ ഫ്ലൈറ്റിന്റെ കാര്യം എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. പുള്ളി അത് അങ്ങനെ അങ്ങനെ എന്താ തോന്നിയ വണ്ടിയില് തോന്നിയ ആൾക്കാരുടെ എന്താ പറയാ ഫൈനാൻസിലൊന്നും അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്ന പോസിറ്റിക്ക് നാളല്ലോ മുഖ്യമന്ത്രി.
1: ശരിക്കും
5: അയാൾക്ക് അതിന്റെ പ്രോട്ടോക്കോളും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാമെന്ന് വലിയ കാര്യം. വിജയവന്റെ ആദ്യമായിട്ട് മന്ത്രിയാവാണ്, ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ പത്രക്കാരെ ഒട്ടും വെല്ലില്ലാത്തവരെ ഇത് ആലോചിച്ചറിയാം, കടക്ക് പുറത്ത് അത് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പിണറായി വിജയൻ അല്ലേ, പിണറായി വിജയൻ ലോജിക്കലായി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും മറുപടി പറയാതെ കിട്ടില്ലല്ലോ. തിങ്ക് ചെയ്യുമ്പോ
1: കേൾക്കുന്നുണ്ട് മിഥുന. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ട്, അതുപോലെ പിന്നെ കുറച്ചുകൂടെ യങ് ആണ്, ആ രീതിയിലൊക്കെ പോയി കുറച്ചുകൂടെ പൂക്കി മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെ ഒരു ജെൻസി വൈബോർഡ് കൂടി സ്വീകരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. പക്ഷെ അസഹിഷ്ണുത എവിടെയോ വരുന്നതായിട്ട് ആ മുന്നണിക്കകത്തുള്ള ആളുകൾ തന്നെ സൂചന നൽകുന്നു അല്ലേ.
5: എനിക്ക് സംശയം ഈ പാർട്ടിയിലെ വി ഡി സതീശൻ പാർട്ടിക്ക് അകത്ത് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അറിയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ സീനിയേഴ്സ് പറഞ്ഞു കൊടുക്കാൻ പ്രോപ്പറായിട്ട്. ഞാൻ വി ഡി സതീശൻ ജൂനിയർ ആണല്ലോ, മന്ത്രി സീനിയർ ആണ്.
1: തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് ഒരുപാട് കാലം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ മന്ത്രി പദവിയിൽ അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ കൂടി അതിന്റെ പ്രശ്നം ഉണ്ടാവും.
5: ആ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ ഇപ്പൊ നമുക്ക് എക്സ്പ്ലോസീവ് ആയ ആവശ്യം,
1: അതെ
5: മനസ്സിലാണോ. മന്ത്രിയാകുമ്പോ കുറച്ചുകൂടി കൺട്രോൾഡ് ആയ ഒരാളെ ആവശ്യം.
1: തീർച്ചയായിട്ടും ആ ഒരു നിലയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ മുഖ്യമന്ത്രിയും പെരുമാറണം. ചിറയൻകീഴിലെ രമ്യ ഹരിദാസിന്റെ കയ്യാങ്കളി, അതുപോലെ കുറെ മോഡുകൾ,
5: രമ്യ ഹരിദാസിന്റെ കേസൊക്കെ ഒറ്റയ്ക്ക് മാറ്റിയെത്തിയാൽ മതി, 100-100 അവർക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ മാറ്റിയിരുന്നുണ്ടെങ്കിലോ ഈ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ടാവും.
1: എനിക്കൊന്ന് ഈ റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ റൈറ്റ് ടു റീകോൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
5: ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു പാർട്ടി സസ്പെൻഷൻ കൊടുത്തോടെ.
1: അതെ, അതിനുപോലും പേടിയാണ്, അതിനുപോലും ഭയമാണ്. ആ സജാദിന്റെ ഒക്കെ പ്രതികരണം ഇതോടുകൂടി പുറത്തു വരുമ്പോഴും അവരുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു അമർഷമൊക്കെയാണ് പുറത്തു വരുന്നത്.
5: അതെ, 10 വയസ്സ് കിട്ടാണ് രാഹുൽ രാജ്യം കോൺഗ്രസ് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതാണ് സംഗതി. നേരെ വെച്ച് ടീച്ചറിന്റെ കേസ് ആലോചിച്ചു, എപ്പൊ കിട്ടി അച്യുതാനന്ദനും പിണറായി വിജയനും ഒരേ സമയം ബി ബി സസ്പെൻഷൻ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ.
1: അതെ അതെ, പുറത്ത് നിർത്തിയത് രണ്ടുപേരെ.
5: ആ അതെ, അതുപോലുള്ള സ്ട്രോങ് എടുക്കണേ. ഇത് രമ്യാസ് അത്ര വലിയ എലമെന്റ് ഒന്നല്ല പാർട്ടിക്ക്, നമ്മുടെ വലിയ എലമെന്റ് ഒന്നല്ല എന്റെ സെൻസറിന്റെ ബാക്കിയുള്ള നേതാക്കൾ അവരെ കമ്പയർ ചെയ്യുമ്പോ. അപ്പൊ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കണേ. അതെന്താ വെച്ചാൽ ഇത് പാർട്ടിക്കാർക്കും കുറച്ച് ചെയ്യുമ്പോ
1: മാത്രല്ല, പാർട്ടിക്കും മുന്നണിക്കും തുടക്കത്തിൽ തന്നെ സർക്കാരിന് ഒരു പ്രതിച്ഛായ മങ്ങലേൽപ്പിക്കുന്ന സംഭവമാണ് ഈ ഫ്ലൈറ്റ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം, അതുപോലെ കെ എം ഷാജി മന്ത്രിയുടെ റേഞ്ച് റോവർ വിവാദവും, പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളോട് കുറച്ചുകൂടെ അസഹിഷ്ണുതയോടെ മുഖ്യമന്ത്രി പെരുമാറുന്നു എന്നുള്ള ആരോപണത്തെയൊക്കെ ഒരു അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്നില്ല വലിയ രീതിയിൽ.
5: കറക്റ്റാണ് മിനിമെന്ന് പറഞ്ഞ. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം, എല്ലാവരും പറയുന്നത് ഈ മുഖ്യമന്ത്രി ചെയ്ത മെറിറ്റ് പുറത്ത് കാണില്ലാന്ന്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയാം, 1, 2, 3, 4. ഞാൻ മെറിറ്റ് നോക്കേണ്ട സമയമായിട്ടില്ല, ഞാൻ സംഭവിച്ചു അണ്ടർഡേറ്റായിട്ടുള്ളൂ. പക്ഷെ അവര് പറയുമ്പോ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് പ്രോപ്പർലി എക്കണോമിക്കൽ മെറിറ്റ് ആണ് ഞാൻ പറയുന്നത്.
1: യെസ്, എന്തായാലും അത് ലിസ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. പ്രിയദർശനെയാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. ഒപ്പം ഓണക്കാലത്ത് സപ്ലൈകോയിലൂടെ വിതരണം ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തു കാട്ടുന്നുണ്ട്. അതായത് കുറച്ച് മുമ്പ് വിളിച്ചാല് സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ വിഷമമൊക്കെ പറയുന്നുണ്ട് ആളുകൾ. ഇതിനെ ഒരു തിരിച്ചടി ഉണ്ടാവും.
5: 750 രൂപ ദിവസം കിട്ടുന്ന കൂലി കിട്ടുന്ന ആൾക്ക് അത് 250. ഈ നമ്മള് വിചാരിക്കുമ്പോഴല്ല, പ്രൈവറ്റ് ചെയ്യാറുണ്ടല്ലോ, പൈസ വേണമെങ്കിൽ ഒറ്റ ദിവസം അങ്ങനെ കട്ട് ചെയ്യും പൈസ. എന്ത് സാധനം ചെയ്താലും ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സന്തോഷം കേട്ടോ മിഥുന. വല്ലപ്പോഴും വിളിക്കാറില്ല മിഥുൻ, പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. സന്തോഷം, ചില
5: പാർട്ടി
1: വളരെ സന്തോഷം വിളിച്ചത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു കോൾ എടുക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ ഒരു ഒരു പക്ഷക്കാരുടെ കോള് മാത്രം എടുത്തിട്ട് പോകുന്നതല്ല കേട്ടോ, കാരണം അവരുടെ എണ്ണം ഇപ്പോൾ കുറവാണ്. പിന്നെ രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് വിലയിരുത്തുന്നവരുടെ എണ്ണവും കുറയുന്ന സമയത്ത് കുറച്ചുകൂടെ അവരെ കേൾക്കാനും കൂടി നല്ലതല്ലേ. ഒരു കോളും കൂടി. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഒരു മിനിറ്റ് ഉണ്ടല്ലോ.
6: അല്ല, അതെ, ഇത് നമ്മള് കൂടുതലും ഇത് വ്യക്തിപരമായിട്ടാണ് കൂടുതലും ഈ നമ്മളെ ബ്ലോക്ക് ആയാലും ത്രിതല പഞ്ചായത്ത് വാർഡുകളിലേക്ക് വരുന്നത്.
1: എന്നാൽ
6: അത് അതിനെ മാത്രം നമ്മൾ ഈ കറണ്ട് പോക്ക് ഒരു വിഷയം തന്നെ ആയിരുന്നു. അത് അവര് അത് മാത്രമാണ് ഇപ്പൊ പ്രതിപക്ഷം തന്നെ ഉന്നയിച്ച പ്രധാന കാര്യം. എല്ലായിടത്തും കറണ്ട് പോകുന്നു, ഇതാണ് ജനങ്ങൾക്കിടയിൽ ഒന്ന് പ്രവർത്തനം വിഷയമാക്കി മാറ്റിയത്. അല്ലാതെ അവർക്ക് ഒന്നും പറയാനില്ല. അത് തന്നെയാണ് ഇത്. പിന്നെ രണ്ടാമത് ഈ നമ്മളൊന്നും മറന്നുപോയി കേട്ടാ, ഈ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന മിനി പത്മ പലയിടത്തും ബി ജെ
1: പി ആണ്.
6: അത് മറക്കരുത്. ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത്, കോൺഗ്രസ് അല്ല രണ്ടാം സ്ഥാനത്ത്, ചിലയിടത്ത് സി പി എം അല്ല രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ബി ജെ പി ആണ്. നമ്മളെ വർക്കലയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നടന്നത് അവിടെ രണ്ടാം സ്ഥാനം ബി ജെ പി ആണ്. കോൺഗ്രസ് ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് ഇവര് മര്യാദയ്ക്ക് ഭരിച്ചില്ലെങ്കിൽ ഇതിന്റെ ഗുണം സി പി എമ്മിന് വരുമെന്നാലും പ്രതീക്ഷിക്കേണ്ട. അടുത്ത പ്രാവശ്യം
1: ബി ജെ പിക്കാണ് പോകുന്നത്. അത് രണ്ട് കൂട്ടർ
6: തീർച്ചയായും
1: കോൺഗ്രസ് ആയാലും സിപിഎം ആയാലും ഇടതുപക്ഷം ആയാലും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയിട്ട് സുധീരാണ് സംസാരിച്ചത്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അവരും എല്ലാ മിക്ക കോൺഗ്രസ്സുകാരും വിളിച്ചവരൊക്കെ ഒരേ അഭിപ്രായത്തിലാണ് കേട്ടോ സംസാരിച്ചത്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ നമുക്കൊരു മറ്റൊരു വിഷയമായിട്ട് കേൾക്കാം. നമുക്ക് നാളെ കുറച്ച് സിനിമാ സാഹിത്യം സ്പോർട്സ് ഒക്കെ ആയിട്ട് വന്നാലോ എന്നൊരു ആലോചനയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരോടും സന്തോഷം.
7: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി ആസൂത്രിതം, വീഴ്ചകളെ പോലീസ് ന്യായീകരിക്കുന്നത് രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനെന്ന് BJP. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസ് റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യ സ്വർണമണിഞ്ഞു. ഈ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണിത്. കിരൺ പൂവമ്മ, പ്രാചി, വിദ്യാറാം രാജ് എന്നിവരാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. 3:29 ഇന്ത്യ ഓടിയെത്തി. ബഹ്റൈൻ വെള്ളിയും ചൈന വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിലാണ് ഇന്ത്യ ചരിത്ര സ്വർണം നേടിയത്. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമായിരുന്നു ഇത്. ഷൂട്ടിംഗിൽ നീരു ഡണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് നീരുവിന്റെ വിജയം. 28 പോയിന്റുകളുമായി നീരു ഒന്നാമതെത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡലും. വനിതകളുടെ ട്രാപ്പ് ഇനത്തിലാണ് വെള്ളി മെഡൽ. നീരു ഡണ്ഡ, മനീഷ് ഖേർ, ആഷിമ സഖ്യമാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളിലാണ് LDF വിജയിച്ചത്. UDF 19 സീറ്റുകളിൽ ജയം കണ്ടു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് UDFന് ഉണ്ടായിരുന്നത്. NDA 1 സീറ്റിൽ ജയിച്ചു. പുതൃക്ക പഞ്ചായത്തിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ പെർണശ്ശേരിയിലെ ബാവോഡ് ഈസ്റ്റ് വാർഡിൽ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. 65 വോട്ടിനാണ് LDFന്റെ KV രതീഷ് ജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിൽ 2nd വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിൽ 1st വാർഡിലും രണ്ടാമതെത്തി BJP. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ UDF നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലാർ ഡിവിഷൻ UDFഉം പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFഉം നിലനിർത്തി. കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തത് UDFന് വലിയ ക്ഷീണമുണ്ടാക്കി. നഗരസഭകളിൽ 2 ഇടത്ത് LDFഉം 1 ഇടത്ത് UDFനും ജയം. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 ഇടത്ത് LDFനും 2 ഇടത്ത് UDFനും. 11 ഗ്രാമപഞ്ചായത്തിൽ നേട്ടമുണ്ടാക്കിയത് UDF. 8 വാർഡുകളിൽ ജയം. 2 ഇടത്ത് LDFഉം ജയം കണ്ടു. പത്തനംതിട്ട ജില്ലയിലെ 4 ഇടത്തും UDFനും ഇന്നും ജയം. മലപ്പുറത്ത് UDF LDF മുന്നണികൾ സമാസമം. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടിത്താനം LDF പിടിച്ചു. മാനന്തവാടി MLA ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയുടെ വാർഡിലും UDF ജയിച്ചെങ്കിലും ഭൂരിപക്ഷം നന്ദി കുറഞ്ഞു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് അട്ടിമറി ജയം. UDFന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായി. ചിറയൻകീഴിലെ 5 തെങ്ങ് വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി ബിജിമോളാണ് ജയിച്ചത്. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് MLAയുമായി ബന്ധപ്പെട്ട കയ്യാങ്കളി വിവാദം UDFന് തിരിച്ചടിയായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴിൽ നേരിട്ട തിരിച്ചടിയിൽ രമ്യയെ കുറ്റപ്പെടുത്തി എസ് സജാദ്. തോൽവിക്കുത്തരവാദി രമ്യയെന്നും MLAയുടെ ഇടപെടൽ തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം ആരോപിച്ചു. ചിറയൻകീഴിലെ കോൺഗ്രസ് കയ്യാങ്കളി വിഷയത്തിൽ KPCCയുടെ അച്ചടക്ക നടപടി നേരിട്ട പ്രാദേശിക നേതാവാണ് സജാദ്. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡ് UDF നിലനിർത്തി. UDFന്റെ ഫർസീന അറയ്ക്കൽ 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ലീഡ് കുറവ് പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ്. തെഹ്ലിയുടെ 2274 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കുറ്റിച്ചിറ വാർഡിൽ ഫർസീന അറയ്ക്കലിന് ലഭിച്ചത് 436. ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞുവെന്ന് പരിശോധിക്കും. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ലീഡ് കുറയാൻ കാരണമെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3rd അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. BJPയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. അതേസമയം വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിനു ചുള്ളി. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയ വ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് അമിത്ഷായെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് സർക്കാരിന്റെ ഒത്താശയോടെയുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ആസൂത്രിത നീക്കമെന്നും സന്ദർശനത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയും ഇന്റലിജൻസ് പരാജയവുമാണ് സംഭവിച്ചതെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്ന വാദം ശരിയാണെങ്കിൽ പ്രതിഷേധത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വന്തം മന്ത്രിസഭയിലെ ഒരംഗത്തോട് എന്തിനാണ് നിർദ്ദേശിച്ചതെന്നും കെ സുരേന്ദ്രന്റെ ചോദ്യം. ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളൊന്നും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ്. ഇറാൻ എണ്ണ വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റാരും പശ്ചിമേഷ്യയിൽ എണ്ണ വിൽക്കില്ല. ആക്രമണം നേരിട്ടാൽ ഇറാൻ വേഗത്തിൽ പ്രത്യാക്രമണം നടത്തും. യു എസ് ഉപരോധ ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും ഗാലിബഫിന്റെ പ്രതികരണം. കേരളത്തിൽ പോലീസ് സംഘടനകളെ പുനഃസംഘടിപ്പിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സംഘടനകളുടെ നിയമാവലിക്കും ഭരണപരമായ അവകാശങ്ങൾക്കും വിരുദ്ധമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇടപെടാൻ സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ സുപ്രധാന വിധി ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് വി ഡി സതീശന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വിശദവാർത്ത 6 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Very good evening. Station clock ഇപ്പോൾ സമയം 5:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Good evening, Dubai. ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 64%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Very good evening. Namaskaram. Assalamu alaikum. Home 92.2 FM. ഇത് ബാക്ക് ടു ഫോം, ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ബാക്ക് ടു ഫോം എന്ന്, ബാക്ക് ടു ഫോം സാധാരണഗതിയിൽ നമ്മൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ കായിക താരങ്ങളെക്കുറിച്ചൊക്കെ അല്ലേ പറയാറുള്ളത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ബാക്ക് ടു ഫോം അല്ല, ആക്റ്റീവ് ഫോമായിട്ട് തന്നെ എല്ലാവരും നിൽക്കുക. എന്തായാലും ബാക്ക് ടു ഹോമിൻ്റെ സമയമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അറിയാലോ, നമ്മൾ ഓൾറെഡി ആനിവേഴ്സറി വിന്നേഴ്സിനെയും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ആൻഡ് ഇന്നത്തെ ദിവസം ശരിക്കും ഭയങ്കര വലിയൊരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ഇന്നത്തെ ദിവസം അല്ല, ഇന്നും നാളെയുമായിട്ട്, നാളെ മുതൽ നമ്മൾ ഏറ്റവും അധികം കാത്തുകാത്തിരുന്ന എത്തിഹാദ് റെയിൽ ദുബായിലേക്ക് എത്തിച്ചേർന്ന ായിട്ടുള്ള ആഘോഷങ്ങളാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ അറിയുന്നുണ്ട്. പ്രത്യേകിച്ചും എത്തിഹാദ് റെയിൽ, ഒരു മണിക്കൂറുണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എത്താൻ പറ്റുന്ന എത്തിഹാദ് റെയിലിൻ്റെ ആ ഒരു പാസഞ്ചർ ട്രെയിൻ, അതിൻ്റെ അവസാനഘട്ട പരീക്ഷണ ഓട്ടവും കൂടി ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നും മിനി പത്മ പോയിട്ടുണ്ടായിരുന്നു. മിനി പത്മ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ഹോം ഓഫ് ഹോമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കാണാവുന്നതാണ് കേട്ടോ. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസസ് നാളെ മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. യുഎയുടെ യാത്രാ മേഖലയിൽ തന്നെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ളൊരു അധ്യായമാണ് എത്തിഹാദ് റെയിൽ ആക്റ്റീവ്ലി ഈ ഇത്തരത്തിൽ ഓടി തുടങ്ങുന്നതോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഫുജേറ മുതൽ അബുദാബിയിലേക്ക് ഓടുന്ന സമയത്ത് ഫുജേറയിലേക്ക് പോയി അത് പിക്കപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ദുബായിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് വളരെ ഈസി ആയിട്ട് മാറുകയാണ്. മാത്രമല്ല, കുറേയധികം പ്ലാനുകൾ എത്തിഹാദ് റെയിലിൻ്റെ ടിക്കറ്റിനൊപ്പം തന്നെ നോൾ വൺ ഡേ പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദുബായ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് മെട്രോ, ട്രാം, ബസ് യാത്രകൾ എല്ലാം തന്നെ ഒരൊറ്റ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. റെഗുലർ ക്ലാസ്സിന് 22 ദിർഹംസും ഗോൾഡ് ക്ലാസ്സിന് 42 ദിർഹംസുമാണ് ഈ ഒരു നോൾ വൺ ഡേ പാസിലൂടെ അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരംഭ തുകകൾ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ദുബായ് മെട്രോയിൽ കയറി നേരെ സ്റ്റേഷനിലിറങ്ങി, സ്റ്റേഷനിൽ നിന്ന് നേരെ നമുക്ക് എത്തിഹാദ് റെയിൽ പിടിച്ച് അബുദാബിയിലേക്ക് പോവാം. ആൻഡ് ഫ്രം ദുബായ് ടു അബുദാബി ഓൾമോസ്റ്റ് 1 ഹവറിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനുള്ളൊരു യാത്രാ സൗകര്യം കൂടിയാണ് ഇതിലൂടെ ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ അബുദാബിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അബുദാബിയിലുള്ളവർക്ക് ദുബായിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, വളരെ ഈസി ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു മാർഗം കൂടി നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞിരിക്കുകയാണ്.
0: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 GCC റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: വണ്ടി നേരെ അന്ത്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അന്ത്രാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അന്ത്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്,
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte aravugal, naalayude aarogyam. Dubai Investment Park 1-il. Call now 054-224-5901. Navaratriyude punnyavum, samskarika thanimayum, aakoshathinte nirappagittumayi, bhaktisandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomi 2026, a grand Navaratri cultural festival. Malayalakarayude janapriya vanitha bhajan teamaya Bhairavi Bhajans ethunnu. ഒക്ടോബർ 4-ന് വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലിവേരീസ് ക്ലബിൽ നവോമിത് 2026.
1: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓക്കേ, അപ്പൊ എന്തായാലും ഇന്ന് ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഒരു സമ്മാനം എത്തിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഭയങ്കര രസത്തിൽ കണ്ട് ആസ്വദിച്ച് മനസ്സ് നിറയ്ക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോൻ, ശ്രീനാഥ് ഭാസി, ഗണപതി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ആൻഡ് എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ റോളിൽ നമ്മുടെ ബിജു മേനോൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു മാജിക് ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ അനുരാഗ കരിക്കൻ വെള്ളം എന്ന സിനിമയിൽ കണ്ടതാണ്. അതിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരച്ഛനായിരുന്നെങ്കിൽ അതിൽ മകനെ കൊണ്ടാണ് അച്ഛനെ തലവേദന ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ അച്ഛനെ കൊണ്ടാണ് മക്കൾക്ക് തലവേദന ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഭയങ്കര രസകരമായിട്ട് പോകുന്നൊരു അച്ഛൻ മകൻ, അച്ഛൻ മക്കൾ ബന്ധമൊക്കെ പറയുന്ന ഒരു സിനിമയാണ് അവറാച്ചൻ ആൻഡ് ദി സൺസ്. അപ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് മനസ്സ് നിറഞ്ഞ് ഈ ഒരു സിനിമ കാണാം. അതിനുള്ള ടിക്കറ്റ്സാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടാസ്ക് ഇത്രയേ ഉള്ളൂ. മലയാളത്തിലെ ഒരുപാട് അച്ഛൻ മകൻ ബന്ധം വരച്ച് കാണിക്കുന്ന സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അച്ഛൻ മക്കൾ ബന്ധം വരച്ച് കാണിക്കുന്ന സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം, അതായത് റിട്ടയേർഡ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന ഇന്ത്യൻ റെയിൽവേ റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന രാഘവൻ നായർ മക്കൾക്കും ഭാര്യയോടുമൊപ്പം കുടുംബജീവിതം ബാക്കിയുള്ള ശിഷ്ടകാലം ജീവിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് തിരികെ എത്തുകയാണ്. പക്ഷേ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത പലതരം വെല്ലുവിളികളാണ് അദ്ദേഹത്തിന് നാട്ടിൽ സ്വന്തം മക്കളിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ, രണ്ട് ആൺമക്കൾ രണ്ട് പ്രമുഖ പാർട്ടികളിലായി രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് പോരാടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. മക്കളുടെ പേര് കോട്ടപ്പള്ളി പ്രഭാകരനും കോട്ടപ്പള്ളി പ്രകാശനും. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ആ സിനിമ എന്നുള്ളത്. എന്നിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു സൗണ്ട് ബൈറ്റ് കേൾപ്പിക്കാം.
1: കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്, ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി.
2: ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്?
1: മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ?
2: അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ
0: സത്യം മനസ്സിലാക്കി
2: മനുഷ്യ. ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു?
1: പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം ഇടരുത്, എനിക്കത് ഇഷ്ടമല്ല.
2: സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവും.
0: പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ഈ സിനിമ എന്നുള്ളത്. അച്ഛനായ റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ രാഘവൻ നായറായി തിലകൻ സാറും അതോടൊപ്പം മക്കളായ കോട്ടപ്പള്ളി പ്രഭാകരനും കോട്ടപ്പള്ളി പ്രകാശനുമായി ശ്രീനിവാസനും ജയറാം വ്യത്യാസ സിനിമ ഏതെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ഉത്തരങ്ങൾ അയക്കൂ, സ്വന്തമാക്കൂ അവർ അച്ഛൻ ആൻഡ് ദി സൺസ് കാണാനുള്ള കപ്ലിൻ വൈസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: മമ്മി വിശക്കുന്നു.
2: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
1: ആഹാ, പാസ്തയോ?
3: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
2: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
1: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
3: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
2: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
4: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

നമ്മൾ റാൻഡം കോൺവെർസേഷൻസിൽ പോലും കടന്നു വരുന്ന ഒരു പ്രയോഗമായിരിക്കും. ഒരു ലോട്ടറി അടിച്ചാൽ മാറാവുന്ന ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ലോട്ടറി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് നിഗമനം നടത്താം, അല്ലെങ്കിൽ പലതരത്തിൽ അതിനെ നോക്കിക്കാണാം. പക്ഷേ പലപ്പോഴും പലരും ലോട്ടറിയെ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു പുതിയ മീച്ചിൽപ്പുറം നമുക്ക് മുന്നിലേക്ക്, ഒരു പുതിയ സാധ്യതകൾ, അനന്തമായിട്ടുള്ള ഒരു ജീവിത സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തരുന്ന ഒരു രക്ഷാമാർഗമായിട്ട് തന്നെ കാണാറുണ്ട്, ഒരു വലിയ പ്രതീക്ഷയായിട്ട്. ഒരു പക്ഷേ പല ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കയ്യിലൊരു ലോട്ടറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നോക്കിക്കാണുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ UAE-യിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇവിടുത്തെ തന്നെ പലതരത്തിലുള്ള ലോട്ടറി ബ്രാൻഡുകൾ, ഇപ്പോൾ നാട്ടിലെ കേരള സംസ്ഥാന ലോട്ടറിയൊക്കെ ആണെങ്കിൽ വളരെ വലിയ രീതിയിൽ, വളരെ മികച്ച രീതിയിൽ, വളരെ സക്സസ്ഫുള്ളി ഫിനാൻഷ്യലി ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻസിൽ ഒന്നാണ്. ലോട്ടറിയുടെ ചരിത്രം പറയാനാണെങ്കിലുണ്ടല്ലോ, വർഷങ്ങളുടെ ചരിത്രം പറയണം. അതായത് ഈ ക്രിസ്തു വർഷത്തിനുമൊക്കെ മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് റോമിൽ ലോട്ടറി മത്സരം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ആദ്യകാലങ്ങളിൽ സമ്മാനമായിട്ട് അടിമകളെയൊക്കെയാണ് നൽകിയിരുന്നത് എന്നാണ് ലോട്ടറിയുടെ ചരിത്രകാരന്മാർ പറയുന്നത് കേട്ടോ. ജർമ്മൻ ഭാഷയിലെ ലോട്ട് എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് ലോട്ടറി എന്ന് പറയുന്നൊരു പദം തന്നെ ജനിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ലോട്ടറി വരുന്ന സമയത്ത് അതിൻ്റെ വില എത്രയായിരുന്നു അറിയോ? 1 രൂപയായിരുന്നു വില. കേരളത്തിൻ്റെ ആദ്യത്തെ ലോട്ടറിയുടെ വില 1 രൂപയായിരുന്നു. 1 രൂപ നാണയം കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം. അയ്യോ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലേ. ശരിക്കും 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോലും, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് ശരിക്കും. 1 രൂപയ്ക്ക് പക്ഷേ അന്ന് 1 ലക്ഷം ആയിരുന്നില്ല സമ്മാനം. 2nd EMS സർക്കാരിൻ്റെ സമയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു. PK കുഞ്ഞാണ് അന്ന് ധനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കേരളത്തിന് നൽകിയ സമ്മാനമാണ് സംസ്ഥാന ലോട്ടറി. അന്ന് 50,000 രൂപയായിരുന്നു സമ്മാനമായിട്ടുണ്ടായിരുന്നത് അത്രേ. സാധാരണക്കാർക്ക് ജീവിക്കാൻ മാർഗമുണ്ടാക്കാനായി പല പദ്ധതികളും അന്ന് PK കുഞ്ഞ് കേരളത്തിൻ്റെ അന്നത്തെ ധനമന്ത്രി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കുതിരപ്പന്തയം മുതൽ പല പദ്ധതികളും അദ്ദേഹം ആലോചിച്ചു. പക്ഷേ സംസ്ഥാനത്തിനും ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ലോട്ടറി എന്ന ആശയമാണ് അദ്ദേഹം അവസാനം മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ വലിയ വലിയ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി എന്തായാലും ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു GK ഇൻഫോ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് ആരും അറിയാതെ PSC പഠിക്കുന്നുണ്ടേ. ഏത് ചുമ്മാ ഞാൻ നിത്യയെ കളിയാക്കുന്നത് പറഞ്ഞിട്ടാണ്. നിത്യയുടെ ഷോയിൽ ഒരുപാട് GK ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യയ്ക്ക് ഈ പണ്ട് PSC പഠിച്ച് കിട്ടാതെ പോയതിൻ്റെ ഗ്രഡ്ജ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണെന്ന്. എനിവേ, എന്തായാലും ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഇൻഫോ തരാനുള്ളത്, ഇൻഫോ അല്ല, ഇന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 1 മാസക്കാലം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്ന ആനിവേഴ്സറി ഗ്രാൻഡ് സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനങ്ങളല്ല, വിജയികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജോയ അലുക്കാസിൻ്റെ ഭാഗത്തുനിന്നുള്ള 9 grams 22-carat gold, നമുക്ക് വോൾക്കാനോ LED ഭാഗത്തുനിന്നുള്ള സോഷ്യൽ മീഡിയ ഗീവ് വഴിയുള്ള iPhone 17 brand new, ആൻഡ് അൽമറായ കാർ റെൻറ്റൽസിൻ്റെ ഭാഗത്തുനിന്നുള്ള 1 month കാർ റെൻറ്റൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് റിട്ടേൺ ടിക്കറ്റ്സ് ഫ്രം അക്ബർ ട്രാവൽസ്. ഈ 4 സമ്മാനങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തികളെ ഞാൻ ഒന്നുകൂടി ഒന്ന് അനൗൺസ് ചെയ്യാം. ആരെങ്കിലും, എനിക്ക് തോന്നുന്നു 2 പേരെ നമ്മൾ ലൈവിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കുള്ള സമ്മാനങ്ങളും എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ജോയ് അലുക്കാസിൻ്റെ 9 grams 22-carat gold സ്വന്തമാക്കിയിരിക്കുന്നത്, ആ വിന്നറായി മാറിയിട്ടുള്ളത് മിസ്റ്റർ സന്ദീപാണ് കേട്ടോ. അതുപോലെ ഐഫോൺ വിന്നറായിട്ടുള്ളത് മിസ്റ്റർ ആഷിഖ് ആണ്. വോൾക്കാനോ LED ഐഫോൺ സ്വന്തമാക്കിയിട്ടുള്ളത് മിസ്റ്റർ ആഷിഖ് ആണ്. ആൻഡ് അൽമറായ കാർ റെൻറ്റൽസിൻ്റെ 1 month കാർ റെൻറ്റ് സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് എബ്രഹാം രാജ് ആണ്. ആൻഡ് അക്ബർ ട്രാവൽസിൻ്റെ റിട്ടേൺ ടിക്കറ്റ് സ്വന്തമാക്കിയത് അജ്ന അലക്സുമാണ്. ഇതാണ് നമ്മുടെ വിന്നേഴ്സിൻ്റെ പേരുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള കൈയ്യടി ഞാൻ ഓൾറെഡി തന്നതാണ്, എന്നിരുന്നാലും ഒന്നുകൂടി ഒരു കൈയ്യടി തന്നേക്കാം. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് വാർത്തയൊക്കെ കഴിഞ്ഞ് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ആൻഡ് ഒരുപാട് സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ നമ്മളിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ Home 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് സ്വർണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് LDFിന് നേട്ടം, UDFിന് സീറ്റ് നഷ്ടം, NDAക്ക് ഒരു സീറ്റ്. അമിത്ഷായുടെ സന്ദർശനം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് തീരുമാനം. SIR പുറത്താക്കപ്പെട്ട 13 കോടി പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കൊണ്ടുവരണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും SIR റദ്ദാക്കണമെന്നും കോൺഗ്രസ് പ്രമേയത്തിൽ വ്യക്തമാക്കി. തുടർ പ്രതിഷേധ പ്രഖ്യാപനം നാളത്തെ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷമായിരിക്കും. തുടർ നടപടികൾ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഇംപീച്ച്മെന്റ് നടപടികളിലടക്കം നാളെ ചർച്ചയുണ്ടാകും. അതേസമയം സഖ്യത്തിലെ മുഖ്യ നേതാവായ അഖിലേഷ് യാദവ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യം വെച്ചുള്ള കോൺഗ്രസിന്റെ പ്രസ്താവനയെ വിമർശിച്ച് BJP ദേശീയ ജനറൽ സെക്രട്ടറി സ്മൃതി ഇറാനി. ജനങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നില്ല, തോൽവി മറച്ചുവെക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കുകയാണെന്ന് ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് ഇറാനി ആരോപിച്ചു. ഇതിനേക്കാൾ ലജ്ജാകരമായ മാറ്റമൊന്നുമില്ലെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. കോൺഗ്രസ് അധികാരമുള്ള ഇടങ്ങളിൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ക്ലീൻ ചിറ്റ് നൽകുമോ? വോട്ടർ പട്ടികയിൽ പേരുകളുടെ ഇരട്ടിപ്പ് നിലനിർത്താൻ കോൺഗ്രസ് എന്തിനാണ് ആഗ്രഹിക്കുന്നതെന്ന് സ്മൃതി ഇറാനിയുടെ ചോദ്യം. പ്രതിപക്ഷ പാർട്ടിയുടെ ഇരട്ടത്താപ്പിനെ കുറ്റപ്പെടുത്തിയ സ്മൃതി ഇറാനി BJP അധികാരത്തിലില്ലാത്ത ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ടോ എന്നും ചോദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ വിമർശിക്കുകയോ ആക്രമിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ കോൺഗ്രസിന് ഇത്തരം ആക്രമണങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ ഇന്ത്യയുടെ ജനാധിപത്യത്തിനോ നേരെയുള്ള ആക്രമണങ്ങളായി മാറാൻ പാടില്ല എന്നും സ്മൃതി ഇറാനി. MG സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI മികച്ച വിജയം. ആലുവ UC കോളേജിൽ 6 വർഷത്തിനുശേഷം SFI യൂണിയൻ പിടിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ 14 സീറ്റുകളും SFI നിലനിർത്തി. എറണാകുളം ലോ കോളേജ്, തൃക്കാക്കര ഭാരത് മാതാ കോളേജ്, എറണാകുളം സെയിന്റ് ആൽബർട്സ്, കൊച്ചി MES തുടങ്ങി 30 കോളേജുകളിൽ SFI വിജയിച്ചു. കോതമംഗലം MA കോളേജ്, കാലടി ശ്രീശങ്കര കോളേജ് എന്നിവിടങ്ങളിൽ 7 വർഷത്തിനുശേഷം KSU വിജയം കണ്ടു. തേവര, സെക്യൂർട്ട് ഹാർട്ട്, ആലുവ, അലമീൻ, മൂവാറ്റുപുഴ, നിർമ്മല കോളേജ് എന്നിവിടങ്ങളിൽ KSU മുഴുവൻ സീറ്റുകളും നിലനിർത്തി. കേരളത്തിൽ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് നേട്ടം. 18 സീറ്റുകളിലാണ് LDF വിജയിച്ചത്. UDF 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് UDFിനുണ്ടായിരുന്നത്. NDA 1 സീറ്റിൽ ജയിച്ചു. പുതുർക്ക പഞ്ചായത്തിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലെ പെരളശ്ശേരിയിലെ ബാവോഡ് ഈസ്റ്റ് വാർഡ് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. 65 വോട്ടിനാണ് LDFിന്റെ KV രതീഷ് വിജയിച്ചത്. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിൽ 2 വാർഡിലും മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ 1 വാർഡിലും രണ്ടാമതെത്തിയതാണ് BJP ആശ്വാസം. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡുകൾ UDF നിലനിർത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കലാർ ഡിവിഷൻ UDF, പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFും നിലനിർത്തി. കോട്ടയം തൃക്കോടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. നഗരസഭകളിൽ 2 LDFും 1 UDFനും ജയം. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 LDF, 2 UDF. 11 ഗ്രാമപഞ്ചായത്തിൽ നേട്ടമുണ്ടാക്കിയത് UDF. 8 വാർഡുകളിൽ UDF ജയിച്ചു. 2 LDFന് വിജയം. 19 ജില്ലയിലെ 4 UDF ജയിച്ചു. മലപ്പുറത്ത് UDF LDF മുന്നണികൾ സമാസമം. എറണാകുളത്ത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തൃക്കൊടിത്താനം LDF തിരിച്ചുപിടിച്ചു. മാനന്തവാടി MLA ഉഷാ വിജയന്റെ വാർഡിലും പേരാമ്പ്ര MLA ഫാത്തിമ തെഹലിയുടെ വാർഡിലും UDF ജയിച്ചെങ്കിലും ഭൂരിപക്ഷം നന്നെ കുറഞ്ഞു. ചിറയൻകിഴക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് അട്ടിമറി ജയം. UDFന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നഷ്ടമായി. ചിറയൻകീഴിലെ 5 തെങ്ങ് വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി ബിജുമോളാണ് വിജയിച്ചത്. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് MLA യുമായി ബന്ധപ്പെട്ട കയ്യാങ്കളി വിവാദം UDFിനിവിടെ തിരിച്ചടിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയൻ കീഴ് നേരിട്ട തിരിച്ചടിയിൽ രമ്യ ഹരിദാസിനെ കുറ്റപ്പെടുത്തി എസ് സജാദ്. തോൽവിക്ക് ഉത്തരവാദി രമ്യയാണെന്നും ഇടപെടൽ തോൽവിക്ക് കാരണമായെന്നും സജാദ് ആരോപിച്ചു. ചിറയൻ കീഴിലെ കോൺഗ്രസ് കയ്യാങ്കളി വിഷയത്തിൽ KPCC അച്ചടക്ക നടപടി നേരിട്ട പ്രാദേശിക നേതാവാണ് സജാദ്. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡ് UDF നിലനിർത്തി. UDFന്റെ ഫർസീന അറയ്ക്കൽ 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ലീഡ് കുറവാണ്, ഇത് പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ്. CMR ലെക്സാലോജി കേസ് പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിലുറച്ച സർക്കാർ. ED അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. BJPയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനോ ചുളിയിൽ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയ വ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് അമിത്ഷായെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുമെന്ന് VD സതീശന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തരഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ ഉണ്ടാകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി സുപ്രീംകോടതി. ജിത ഭാസ്കർ, ശ്രീലത എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് തള്ളിയത്. കേസിലെ 1 പ്രതിയുടെയും 3 പ്രതിയുടെയും ഭാര്യമാരാണിവർ. നേരത്തെ മറ്റൊരു കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. CPI ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായ TR സുനിൽകുമാറാണ് കേസിലെ 1 പ്രതി. വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കച്ചവട ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFിനു മേൽ പഴിച്ചാരുകയാണ്. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും പിണറായി വിജയൻ. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KSEB ചെയർമാൻ MG രാജമാണിക്യം. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ. വൈദ്യുതി പ്രതിസന്ധി ഒക്ടോബർ മാസത്തോടെ പരിഹരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് റിലേയിൽ മിന്നി ചിന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യ സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണിത്. കിരൺ, പൂവമ്മ, പ്രാചി, വിദ്യ രാംരാജ് എന്നിവരാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ബഹ്റൈൻ ഈ ഇനത്തിൽ വെള്ളിയും ചൈന വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിൽ മലയാളി തരം മനു ഉൾപ്പെട്ട ടീം വെങ്കല മെഡൽ നേടി. മനുവിനെ കൂടാതെ ധരംവീർ ചൌധരി, വിശാൽ, ജയ്കുമാർ എന്നിവരാണ് റിലേയിൽ മത്സരിച്ചത്. മനുവിന്റെ ഏഷ്യൻ ഗെയിംസിലെ 2 മെഡലാണിത്. നേരത്തെ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ നേടിയ ടീമിൽ അംഗമായിരുന്നു. 4x100 മീറ്റർ മിക്സഡ് റിലേയിലും ഇന്ത്യൻ ടീം വെങ്കല മെഡൽ നേടി. പുതിയ ദേശീയ റെക്കോർഡോടെയാണ് ഇന്ത്യ 3rd. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണമാണ് നേടാനായത്. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമായിരുന്നു ഇത്. ഷൂട്ടിംഗിൽ നീരു ദണ്ഡിയാണ് ഇന്ത്യയ്ക്കായി സ്വർണം അണിഞ്ഞത്. ഏഷ്യൻ റെക്കോർഡോടെ നേട്ടം. 28 പോയിന്റുകളുമായി നീരു 1rd. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ വെള്ളി അഷിമ നീരു ദണ്ഡ, മനീഷ് ഖീർ സഖ്യമാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. UAE ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ വികസനത്തിൽ നിർണായക നാഴികക്കല്ലായ ഇത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റേഷൻ പ്രൌഢഗംഭീരമായി ഉദ്ഘാടനം ചെയ്തു. നാളെ യാത്രക്കാർക്കായി തുറന്നുകൊടുക്കും. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും ചേർന്നാണ് സ്റ്റേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. ദുബായ് ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനെ ദുബായ് മെട്രോയുടെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷനുമായി പ്രത്യേക കാൽനട പാലം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുബായ് ആർടിയുടെ നോൾക്കാട് പ്ലാറ്റ്ഫോമുമായി ഇത്തിഹാദ് റെയിൽ സംയോജിപ്പിച്ചു. ഇതോടെ ഒറ്റ ക്യു ആർ കോഡ് ഉപയോഗിച്ച് തന്നെ ഇത്തിഹാദ് റെയിലും തുടർന്ന് ദുബായ് മെട്രോ ട്രാം ബസ് എന്നിവയിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് വ്യക്തവും കൃത്യവുമായ നടപടികൾ ഉണ്ടായാൽ രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും തയ്യാറെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത വാർത്ത 7 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good evening, Station Clock. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ഗുഡ് ഈവനിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 66%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: വെൽക്കം ബാക്ക്. തിരികെ എത്താം ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ യു എയിലുള്ള നമ്മളെല്ലാവരും വിന്ററിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതേസമയത്ത് നാട്ടിലാണെങ്കിൽ നല്ല ചൂടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ചൂടിനെ എല്ലിനോ മൂലം നാട്ടിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്ന പോലെയാണ്. നല്ല ഹെവി ടെമ്പറേച്ചർ ഹൈക്കാണ് നാട്ടിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാട്ടിൽ ശരിക്കും ഇവിടുത്തെ ജീവിതം പോലെ നാട്ടിൽ AC കമ്പൽസറി ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാ വീടുകളും മാറി മറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാലാവസ്ഥാ മാറ്റം അത് എത്ര വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത്. ഇതിനെല്ലാം കാരണക്കാരൻ എല്ലിനോ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലിനോയ്ക്ക് കാരണക്കാരൻ, അത് വേറെ ആരുമല്ല, നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനിയെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. പല ഇനിഷ്യേറ്റീവുകളും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ്സ് ഉണ്ടല്ലോ, അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കാം. എന്തായാലും വിന്ററിലേക്ക് അടുക്കുന്ന സമയത്ത് ഒരുപാട് ആഘോഷങ്ങളുമായിട്ട് പല മാറ്റങ്ങളുമായിട്ട് ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ട് ദിവസത്തിനപ്പുറം ഒക്ടോബറിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് എല്ലിനോ മൂലം ഒക്ടോബറിനും ജനുവരിക്കും ഇടയിൽ സാധാരണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ആക്റ്റീവ്ലി നമുക്ക് മുന്നിൽ ഓപ്പൺ അപ്പ് ആവുന്ന ഒരു സാഹചര്യം കൂടിയാണ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സെപ്റ്റംബർ 30, അതായത് നാളെ മുതൽ എത്തിഹാദ് റെയിൽ പാസഞ്ചേഴ്സിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ദുബായ് ഷാർജ സ്റ്റേഷൻസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ അബുദാബിയിലേക്കുള്ള യാത്ര ദുബായിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ മണിക്കൂറിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് ഇന്റർ എമിറേറ്റ് യാത്രകളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ദുബായിലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും എല്ലാം തന്നെ ഏറെക്കുറെ ഒക്ടോബറിലെത്തുന്ന സമയത്ത്, ഒക്ടോബറിന്റെ ഒരു പകുതിയോടുകൂടി തന്നെ ഓപ്പൺ അപ്പ് ആവുന്ന ചാലു ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. മിറാക്കിൾ ഗാർഡന്റെ 15th സീസൺ ഒക്ടോബർ 8 തുറക്കും. സഫാരി പാർക്കിന്റെ 8th സീസൺ ഒക്ടോബർ 12 തുറക്കും. ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസൺ ഒക്ടോബർ 14 ആരംഭിക്കുന്നു. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് ഒക്ടോബർ 7 റീസ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഷേഖ് സായദ് ഫെസ്റ്റിവൽ ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നു. ദുബായിലെ സ്കൂളുകൾക്ക് ഒക്ടോബറിലെ മിഡ് ടൈം ബ്രേക്കിന്റെ സമയം കൂടിയാണ്. ഒക്ടോബർ 12 മുതൽ 16 വരെ സ്കൂൾ ബ്രേക്ക് ആയിരിക്കും. ആൻഡ് പബ്ലിക് ഹോളിഡേയ്സ് കൂടി, പൊതു അവധി കൂടി വരുന്ന സമയത്ത് ഒക്ടോബർ 10 മുതൽ 18 വരെ അവധി ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇതെല്ലാ സ്കൂളുകൾക്കും ഒന്നും ബാധകമല്ല. സ്കൂളുകളുടെ സിലബസിനനുസരിച്ചാണ് ഈ ഒരു ലീവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത്. ദുബായിൽ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ട്. അതായത് ട്രക്കുകൾക്കൊരു നിയന്ത്രണം വരുന്നുണ്ട്. ഒക്ടോബർ 1 മുതൽ ദുബായിലെ വിവിധ റോഡുകളിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിൽ നിയന്ത്രണം ഉണ്ടാവില്ല. അല്ലാത്ത റോഡുകളിലൊക്കെ സഞ്ചരിക്കുന്നവർ നിയന്ത്രണങ്ങളുള്ള സമയങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം യാത്ര ചെയ്യണമെന്ന് ഓൾറെഡി കഴിഞ്ഞ ദിവസം RTA അറിയിച്ചിട്ടുണ്ടായിരുന്നു. അബുദാബിയിലാണെങ്കിൽ ഹോട്ടലുകളിലൊക്കെ കമ്പൽസറി ആയിട്ടുള്ള ഹെൽത്ത് മെനു വരാൻ വേണ്ടി പോവാണ്. ഒക്ടോബർ 1 മുതൽ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലുമൊക്കെ ഹെൽത്ത് മെനു നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞിരുന്നിടത്ത് അതോടൊപ്പം മുതിർന്നവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് മെനു പ്രൊവൈഡ് ചെയ്യണമെന്നാണ് റെസ്റ്റോറൻസിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു ദിവസങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പിന്നെ അറിയാലോ, ഓഫ് കോഴ്സ് എല്ലാവരും കാത്തിരിക്കുന്ന ഒക്ടോബർ 31 മുതൽ ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് ആരംഭിക്കുന്നതായിരിക്കും. നവംബർ 29 വരെയാണ് ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആൻഡ് ദുബായ് റൺ ഉൾപ്പെടെയുള്ളവ നമ്മളങ്ങനെ കാത്തിരിക്കുന്ന ഇവൻറ്റുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും ആഘോഷങ്ങളുടെയും ലോകം മുഴുവൻ ദുബായിലേക്ക് അല്ലെങ്കിൽ UAE എത്തിച്ചേരുന്ന ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: നമ്മൾ ഏറ്റവും അധികം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ചിരുന്ന് ഒരു ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഔട്ടിംഗ് നടത്തുന്നത് എപ്പോഴും സ്വാഭാവികമായിട്ടും രാത്രി തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും അധികം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ. പക്ഷേ അറ്റ് ദ സെയിം ടൈം രാത്രി 9 മണിക്കൊക്കെ ശേഷം, യൂഷ്വലി നമ്മുടെ എല്ലാവരുടെയും അത്താഴത്തിൻ്റെ സമയം 9 മണിക്ക് ശേഷമായിരിക്കും. അത്താഴം അത്തരത്തിൽ 9 മണിക്ക് ശേഷമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടൊന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ രാത്രി അത്താഴം 9 മണിക്ക് ശേഷം കഴിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ എംവിആർ.
0: 9 ശേഷമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില അറിയാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ അതിനെ കുറച്ച് സയന്റിഫിക് ആയി നോക്കി കണ്ടാൽ രാത്രി അത്താഴം 9 മണിക്ക് ശേഷം കഴിക്കുന്നവരാണെങ്കിൽ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ.
1: ഹെൽത്ത് ടിപ്സ്

0: ശീലമുള്ളവരിൽ ഹൃദ്രോഗത്തിൻ്റെയും അതുപോലെ തന്നെ പക്ഷാഘാതത്തിൻ്റെയും ഒക്കെ ചാൻസസ് വളരെ കൂടുതലാണ് എന്ന് പല സർവേ റിപ്പോർട്ട്സും പല പഠനങ്ങളും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, അതിൻ്റെ താളം കംപ്ലീറ്റ്ലി തെറ്റിപ്പോകും. രാത്രി 9 മണിക്ക് ശേഷം 10-ഉം 11 മണിക്കും ഒക്കെ അത്താഴം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഉറക്കം പ്രോപ്പറാവില്ല, നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാവില്ല, നമ്മുടെ ബ്ലഡ് പ്രഷർ പ്രോപ്പറാവില്ല, ഇവയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ഇത് തകരാറിലാക്കും. ഇത്തരത്തിലുള്ള ഒരു ശീലം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വിശ്രമ സമയത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സെൽസിൻ്റെ ഒക്കെ റിപ്പയർ പ്രക്രിയ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുൾപ്പെടെ അതിവേഗത്തിലുള്ള വാർദ്ധക്യം വന്ന് പിടിപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് എന്ത് സഹിക്കാം, നമുക്ക് പെട്ടെന്ന് അകാല വാർദ്ധക്യം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. സോ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാവും, രാത്രി വൈകിയുള്ള ഭക്ഷണം നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. ഇൻസുലിൻ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവിനെയൊക്കെ ഇത് വലിയ രീതിയിൽ താളം തെറ്റിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നൈറ്റ് ക്രേവിങ്സ് വലിയ രീതിയിൽ വിലന്മാരാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ അത്താഴത്തിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അത്താഴം കുറച്ച് നേരത്തെ കഴിക്കാം, ഓക്കെ ശരി 7 മണിക്കൊക്കെ അത്താഴം കഴിഞ്ഞു, പക്ഷേ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഉണർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് പലതരത്തിലുള്ള ക്രേവിങ്സ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഹോട്ടൽ മെനൂസിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 1-2 മണിയൊക്കെ ആവുന്ന സമയത്ത് നേരത്തെ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൊക്കെ ഒരു വല്ലാത്ത വിശപ്പുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പല സംഭവങ്ങൾ, അത് വിശപ്പാണോ കൊതിയാണോ എന്താണെന്ന് എനിക്കിപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ആക്സസബിൾ ആയിട്ട് നോക്കുന്ന ഇടങ്ങളിലെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടാവുക പല തരത്തിലുള്ള അൺഹെൽത്തി ഫുഡ്സ് തന്നെയായിരിക്കും. ഇപ്പോൾ ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ കാര്യങ്ങളോ ഒക്കെ തന്നെയായിരിക്കും. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഹെൽത്ത് എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുള്ള കാര്യങ്ങളാണ്, പക്ഷേ നമ്മുടെ ഈ വേഗത്തിലുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ. അത്തരത്തിൽ നമ്മളിങ്ങനെ വേഗത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും വിശ്വസിക്കും നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, എനിക്കതേ മസിലുണ്ട്, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ, അത് നമ്മൾ നമ്മുടെ രോഗത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ ബോഡിയിൽ ആരംഭിച്ചിട്ടുണ്ടാകും എന്നുകൂടി ഹെൽത്ത് എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഓരോ ആറ് മാസത്തിലും കൃത്യമായിട്ട് നമ്മളൊരു ബോഡി ചെക്കപ്പ് നടത്തിയിരിക്കണം. ഇപ്പോൾ പല ചെക്കപ്പുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പോലെയുള്ള ചില പാക്കേജുകളുണ്ട്, ചില ചെക്കിംഗ് രീതികളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിലയിരുത്താൻ, ഒരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ സഹായിക്കുന്ന ആധുനിക പരിശോധനയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ എല്ലാം തന്നെ ഈ ഒരൊറ്റ പരിശോധനയിലൂടെ അറിയാൻ സാധിക്കും. ഇതുപോലെ വിവിധ തരത്തിലുള്ള പരിശോധനകളാണ് ഇന്നത്തെ മോഡേൺ ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് ഒരു വിമുഖത കാണിക്കുന്നത് ഇതിനൊക്കെ നല്ല കോസ്റ്റ് ആവുമല്ലോ, നല്ല ചിലവ് വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ യുവയിലുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട, കാരണം നമ്മുടെ ദുബായിൽ ഗറൂദിലുള്ള MER ഡയഗ്നോസ്റ്റിക് ക്ലിനിക് പലതരം പാക്കേജുകളിലൂടെ, ബേസിക്, അഡ്വാൻസ്ഡ്, വിമൻസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ഇവയിലൂടെയൊക്കെ തന്നെ ഏതാണ്ട് 50% മുകളിൽ ഡിസ്കൗണ്ട് റേറ്റിൽ, ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, ഏറ്റവും പ്രീമിയം നിലവാരത്തിൽ, ഏറ്റവും മികച്ച ഡോക്ടേഴ്സിൻ്റെയും ഏറ്റവും അധികം പ്രാവീണ്യം തെളിയിച്ച ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസിൻ്റെയും ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസിൻ്റെ സഹായത്തോടെ നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇടമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പോയിട്ട് നിങ്ങളുടെ ആരോഗ്യനില, നിങ്ങളുടെ ശരീരത്തിൻ്റെ നിലവിലെ സ്ഥിതി ഒന്ന് ചെക്ക് ചെയ്തിരിക്കുക. 050-860-9611 നമ്പർ സേവ് ചെയ്ത് വെച്ചോ. ഇതാണ് MVR നമ്പർ. ഈ ഒരു നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കോളിന്റെ മറുതലക്കൽ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പേർട്ടിന്റെ സാന്നിധ്യം എല്ലാ സമയത്തും ഉണ്ടായിരിക്കും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: ஒரு ஆப்ஷன் இருந்தா எங்க கூட ஒரு ஜனம் இல்ல.
2: അൽമറായ കാർ ആൻഡ് റെസിഡൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുവയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
4: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
5: ആഹാ, പാസ്തയോ?
6: പക്ഷെ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
6: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
7: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ആക്ച്വലി അവൻ്റെ ഓഫീസിൽ നിന്നും സമ്മാനം കിട്ടിയ ഒരു സമ്മാനത്തിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു കേട്ടോ. എന്നിട്ട് അതിനെക്കുറിച്ച് അറിയാമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിത് കണ്ട സമയത്ത് അവൻ്റെ കുറച്ചധികം വെസ്റ്റേണേഴ്സ് ഒക്കെ ഉള്ള ഒരു ഓഫീസാണ്. പിന്നെ ഹി ഈസ് ആക്ച്വലി ഓൺ ഡിമാൻഡബിൾ പൊസിഷൻ. അതുകൊണ്ട് തന്നെ കിട്ടിയ സമ്മാനം എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല തരത്തിലുള്ള സമ്മാനങ്ങളെ കുറിച്ചിട്ടായിരിക്കുമല്ലോ. പക്ഷേ അത് കാപ്പിപ്പൊടിയായിരുന്നു, അത് കോഫി പൗഡറായിരുന്നു. എനിക്ക് അത് കാണുന്ന സമയത്ത് അതിൻ്റെ വലിയ കൗതുകമോ കാര്യമൊന്നും തോന്നിയില്ല. അതിനുശേഷം അവൻ അതിനെക്കുറിച്ചിട്ട് കുറച്ചധികം ആർട്ടിക്കിൾസും കാര്യങ്ങളും അയച്ചു തന്ന സമയത്താണ് അത് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സംഗതിയാണ്, അതുകൊണ്ട് തന്നെയാണ് അത് വലിയൊരു സമ്മാനമായിട്ട് അവന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അതായത് ബ്ലാക്ക് ഐവറി കോഫി, ഞാൻ ഇതിനെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. വിയറ്റ്നാമിലുള്ള മറ്റേ ജീവിൻ്റെ ആ ഒരു സാധനത്തെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഐവറി കോഫി ആക്ച്വലി തായ്ലാൻഡിലെ അറബിക്ക കോഫി പഴങ്ങൾ ആനകൾക്ക് ഭക്ഷണമായിട്ട് നൽകിയതിന് ശേഷം അവയുടെ ഒരു ഡൈജഷൻ പ്രോസസ്സിനൊക്കെ ശേഷം പുറന്തള്ളുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ എക്സ്പീരിയൽ നിന്ന് എടുക്കുന്ന കാപ്പിയുടെ രുചിയാണ് ഈ ഒരു സംഗതി എന്നാണ് പറയുന്നത്. അതാണ് ബ്ലാക്ക് ഐവറി കോഫി. അതിൻ്റെ ലോഗോയിലൊക്കെ നോക്കിയ സമയത്ത് ഒരു ആനയുടെ പടവും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ഒരു പൗണ്ടിന് ഏകദേശം 40,000 ഇന്ത്യൻ രൂപയോളമാണ് ഇതിന് വില വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ബ്ലാക്ക് ഐവറി കോഫി, അപ്പോൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കാതെ വിടണ്ട, സംഗതി കോസ്റ്റ്ലിയാ. എനിവേ, എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ പടം ഒക്ടോബർ 15 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്, ഗെറ്റ് രജനിഫൈഡ്. യെസ്, അതിനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെല്ലാവരെയും എക്സൈറ്റ് ചെയ്യിച്ച, എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ലാതെ ഞാൻ തിയേറ്ററിൽ പോയ കാരണം അതിന് മുൻപേ കണ്ട രജനീകാന്ത് സിനിമകൾ എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തതുകൊണ്ടും അതിന് മുൻപേ ഞാൻ കണ്ട നെൽസൺ സിനിമ, അത് നമ്മുടെ വിജയണ്ണൻ്റെ ബീസ്റ്റ്, അതും എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ലാതെ പോയിരുന്ന കണ്ടൊരു പടമാണ് ജയിലർ. പക്ഷേ ജയിലർ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു, കാരണം അതുപോലൊരു ട്രിബ്യൂട്ടാണ് നെൽസൺ രജനീകാന്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രജനീകാന്തിന് മാത്രമല്ല, ഫോർ ശിവരാജ് കുമാർ, ഫോർ മോഹൻലാൽ, സ്ക്രീനിലേക്ക് നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർവെൽമിങ് പരിപാടിയൊക്കെ തന്നെ നമുക്കത് ഫീൽ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജയിലറിൻ്റെ രണ്ടാം ഭാഗം വരികയാണ്. ഇത്തവണ കുറച്ചധികം മലയാളികൾ ഈ സിനിമയിലുണ്ട്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ദിലീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് സുരാജ് വെഞ്ഞാറമൂട് വരുന്നുണ്ട്. ആ പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കിട്ടു, ഹെവി ലോഡ് ആയിട്ടോ കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ വിനായകൻ ചെയ്തതിൻ്റെ മേലെ നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. വിനായകനും ഈ പടത്തിലുണ്ട്. പിന്നെ കോട്ടയം നസീർ ഒരു റോൾ ചെയ്യുന്നുണ്ട്. ഹക്കീം ഷാജഹാൻ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഹോം എഫ് എം തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ സ്റ്റാർ ഇൻ്റർവ്യൂസിലൊന്നായിരുന്നു. മിറാജ് സിനിമയുടെ ആ ഒരു പ്രൊമോഷൻ സമയത്ത് ഉണ്ടായിരുന്നു ആസിഫ് അലിയും ഹക്കീം ഷാജഹാനും ഒക്കെ. അദ്ദേഹം ഇവിടെ നിന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജയിലർ താനുണ്ട് എന്നുള്ളൊരു കാര്യം. ആൻഡ് അപ്പോൾ അതിൽ ഇനിയിപ്പോൾ 2 മാത്രമേ ഉള്ളൂ, നമുക്ക് അടുത്ത ആഴ്ച മുതൽ എന്തായാലും നിങ്ങൾക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഹൈപ്പ് ഉയർത്തിക്കൊണ്ട് വൺ നെയിം എന്ന് പറയുന്ന സിനിമയും അതിൻ്റെ ലിറിക്കൽ വൺ നെയിം എന്ന് പറയുന്ന ഒരു ലിറിക്കൽ സോങ്ങും കാര്യങ്ങളൊക്കെ, സോങ്ങിൻ്റെ ലിറിക്കൽ വീഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. കൊള്ളാം, ഹൈപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിന് പ്രത്യേകിച്ച് ഹൈപ്പൊന്നും വേണ്ട, ജയിലറിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോഴേ അത് തന്നെ ഒരു ഹൈപ്പാണല്ലേ. എന്തായാലും കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും രജനീകാന്തിൻ്റെ ആ ഒരു സിനിമ നമുക്ക് പകർന്നു തരുന്ന ആ ഒരു ഓറ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഗൾഫ് ഉടമകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ 24 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വനിതകളുടെ ഹൈജമ്പിൽ മെഡൽ. ഇന്ത്യയുടെ 19 വയസ്സുകാരി പൂജ സിംഗ് വെങ്കല മെഡൽ നേടിയാണ് ചരിത്രമെഴുതിയത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. നീരുദണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് നീരുവിന്റെ വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ വെള്ളി. അഷിമ നീരുദണ്ഡ മനീഷ് കിർ സഖ്യമാണ് വെള്ളി മെഡൽ നേടിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഉടമകൾ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഫുർസൻ കൺസോഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. ഉടമസ്ഥാവകാശം പൂർണ്ണമായും മാറുന്നതോടെ ഇന്ത്യയിലെ ക്ലബിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ചുമതല ഒഫിയോസ്പോട്ടി എന്ന കമ്പനിക്കായിരിക്കും കൈമാറുക. ബ്ലാസ്റ്റേഴ്സിനെ ആഗോള ബ്രാൻഡായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പുതിയ ഉടമകളുടെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളാണ് LDF വിജയിച്ചത്. UDF 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് UDFന് ഉണ്ടായിരുന്നത്. NDA ഒരു സീറ്റിൽ ജയിച്ചു. പുതിർക്ക പഞ്ചായത്തിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉപതെരഞ്ഞെടുപ്പിൽ LDF 18 സീറ്റ് നേടിയെന്നും UDF സീറ്റ് നില 22 നിന്ന് 19 കുറച്ചെന്നും അദ്ദേഹം പറഞ്ഞു. UDF വിജയിച്ചിടങ്ങളിൽ ഭൂരിപക്ഷം കുറഞ്ഞു. LDF ഭൂരിപക്ഷം ഉയർത്തി. കല്ലറയിൽ UDF വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞെന്നും MV ഗോവിന്ദൻ. CMR എക്സാലോജി കേസ് പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ. ED അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ജഡ്ജിക്കെതിരായ ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. അതേസമയം സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. BJPയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനോ ചുള്ളിയിൽ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയവ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. കേരളത്തിൽ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചില മരുന്നുകൾ കുറവാണ്, 18 എണ്ണം കുറവുണ്ട്. കുറവുള്ള 18 ഇനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. വൈദ്യുതി പ്രതിസന്ധി. UDF സർക്കാരിന്റെ പിടിപ്പുകേട്. കച്ചവട ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFിന് മേൽ പഴിചാരുന്നു. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദീർഘകാല വൈദ്യുതി കരാർ LDF റദ്ദാക്കിയെന്നാണ് പ്രചരണം. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ്. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KSEB ചെയർമാൻ MG രാജമാണിക്കം. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. വൈദ്യുതി പ്രതിസന്ധി അടുത്ത മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജമാണിക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി തീരുമാനം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് തീരുമാനം. SIR പുറത്താക്കപ്പെട്ട 13 കോടി പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കൊണ്ടുവരണമെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും SIR റദ്ദാക്കണമെന്നും കോൺഗ്രസ് പ്രമേയത്തിൽ വ്യക്തമാക്കി. തുടർ പ്രതിഷേധ പ്രഖ്യാപനം നാളത്തെ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷമായിരിക്കും. തുടർ നടപടികൾ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ആഗോള ഭിന്നതകളും സംഘർഷങ്ങളും പരിഹരിക്കുന്നതിന് നയതന്ത്ര ചർച്ചകൾക്കും സമാധാനപരമായ ഇടപെടലുകൾക്കും ആഹ്വാനം ചെയ്ത യുഎഇ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കവെ യുഎഇ വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽമറാണ് രാജ്യത്തിന്റെ നയതന്ത്ര നിലപാടുകൾ വ്യക്തമാക്കിയത്. യുഎയുടെ യാത്രാമേഖലയിൽ ചരിത്രപരമായ പുതിയ അധ്യായം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ആദ്യ പാസഞ്ചർ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വെറും ഒരു മണിക്കൂറിനുള്ളിൽ ദുബായിലെ അൽ എലായസ് സ്റ്റേഷനിൽ എത്തി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് യാത്രകൾക്കായി ട്രെയിൻ സർവീസ് തുറന്നുകൊടുക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening, studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 degrees Celsius and humidity stands at 67%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: ഇവിടെ ബാച്ചലറായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇവിടേക്ക് കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ച് ഇത്രയധികം സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി നൽകുന്ന, ഇത്രയധികം സുരക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി നൽകുന്ന ഈ ഒരു രാജ്യത്ത് ജീവിക്കണം എന്നുള്ളതല്ലേ. അപ്പോൾ യു എയിലേക്ക് ഫാമിലി വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നവർ, പ്രത്യേകിച്ചും എനിക്ക് എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച ചില കാര്യങ്ങളാണ്. അവൻ്റെ വൈഫ് ആക്ച്വലി അവർക്ക് പണ്ടുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും ആളൊരു പീപ്പിൾ ഓഫ് ഡിറ്റർമൈൻ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആൻഡ് ആ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളെ കൂട്ടിയിട്ട് അവൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവനിവിടെ ഈ ഒരു രാജ്യത്ത് ലഭിച്ച ചില പ്രിവിലേജുകളെ കുറിച്ച് എന്നോട് സംസാരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ പലപ്പോഴും നമുക്കോ നമ്മളിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ളവർക്കോ ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ചും യു എയിലേക്ക് ഫാമിലി വിസയിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അധികം ആളുകൾക്കും അറിയാം എങ്കിൽ പോലും പലർക്കും ഇതിൻ്റെ ഒരു ഇതെത്രത്തോളം സൗകര്യങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രിവിലേജുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു എക്സാക്ട് ധാരണയില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ ഭാര്യയോ തുടങ്ങി ഏതെങ്കിലും ഒരു അംഗത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സൗജന്യ പാർക്കിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ആദ്യം ഒരു സ്പെഷ്യൽ നീഡഡ് ഹെൽത്ത് കാർഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് വിഭാഗത്തിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്രൂവൽ ലഭിക്കും. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ട് എവിടെയും പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് പെർമിറ്റ് കിട്ടുന്നതായിരിക്കും. എമിറേറ്റ്സ് റെഡ് ക്രസൻറ്റ് പോലെയുള്ള ചാരിറ്റി സംവിധാനങ്ങൾ വഴി കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സ്പോൺസറുടെ സാലറി അത് 8,000 ദിർഹംസിന് താഴെ ആയിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ അതിനുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഏജൻസീസ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏജൻസീസിൻ്റെ ചാരിറ്റി സംവിധാനങ്ങൾ വഴി നമുക്ക് ആ ഒരു പ്രിവിലേജ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ഏത് എമിറേറ്റിലാണോ അവിടുത്തെ റെഡ് ക്രസൻറ്റിൻ്റെ ഓഫീസിൽ പോകാം. എന്നിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പ്രിവിലേജുകളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അബുദാബി എമിറേറ്റിലാണെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമല്ല, ദുബായിലാണെങ്കിൽ നിർബന്ധമാണ്, ദുബായിലാണെങ്കിൽ നിർബന്ധമല്ല. എന്നാൽ മറ്റ് 5 എമിറേറ്റിലുള്ളവർക്ക് ഫാമിലി വിസയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ബേസിക് പ്ലാനാണ് എടുക്കാറുള്ളത്. എന്നാൽ അതിന് പകരമായിട്ട് കുറച്ചുകൂടി പണം കൊടുത്തു കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്ന ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി കഴിയും. അത്തരം മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ ചിലവിലാകുന്നതിന് പകരമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കുറേയധികം ബെനിഫിറ്റ്സ് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. അത് കൃത്യമായിട്ട് അന്വേഷിക്കുക. കാരണം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള ആളുകളെയും, പ്രത്യേകിച്ചും നമ്മൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോകത്തിൻ്റെ കണ്ണിൽ വൈകല്യമെന്ന് കാണുന്ന പല കാര്യങ്ങളെയും അവരുടെ മനഃശക്തിയുടെ അളവുകോൽ വെച്ച് മാത്രം അസസ് ചെയ്യുകയും അവരാണ് യഥാർത്ഥ കരുത്തരായിട്ടുള്ള വ്യക്തികൾ, അവരാണ് യഥാർത്ഥത്തിൽ മനഃശക്തിയുള്ള വ്യക്തികളെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു രാജ്യവും ഒരു സമൂഹവുമാണ് നമ്മുടെ യു എയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ യു എ ഇന്ന് മുൻപന്തിയിൽ തന്നെയാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴായുള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും ഇന്ത്യൻ താരങ്ങളിൽ അഭിമാനം ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് അഭിമാന നേട്ടം സമ്മാനിച്ചിരിക്കുന്നത് അത്ലറ്റിക്സിൽ വനിതാ വിഭാഗം റിലേയിലാണ് ഇപ്പോൾ സ്വർണ്ണ നേട്ടം സ്വന്തമായിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അത്ലറ്റ്സ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൗഡ് തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനിമേ എന്തായാലും വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ഞാൻ നോക്കിക്കാണുന്നൊരു സിനിമയാണ്. അതായത് സത്യനന്ദിക്കാട് സിനിമയിൽ മോഹൻലാൽ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു അത്ഭുതം. അത് എല്ലാ കാലത്തും വന്നിട്ടുള്ള സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ, ഈവൻ ദോ എല്ലാം ഒരു ഫീൽ ഗുഡ് ജോണറാണ് ഇവർ പിടിച്ചിട്ടുള്ളതെങ്കിലും പിൻഗാമി പോലെയുള്ള എക്സ്ട്രീം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ പോലും സമ്മാനിച്ചിട്ടുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യം, പിൻഗാമി എന്ന സിനിമയുടെ സംവിധായകൻ സത്യനന്ദിക്കാടാണെന്നുള്ളതാണ്. സത്യനന്ദിക്കാട് സിനിമകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുന്നത് നല്ല ഗ്രാമീണ ഭംഗി നിറഞ്ഞ് തുളുമ്പുന്ന ഭയങ്കര എന്താ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള സിനിമകളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ മലയാളത്തിൽ ഇന്നേവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലേഴ്സ് എന്നാണ് പിൻഗാമി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു ഷാജി കൈലാസ് പോലെ അല്ലെങ്കിൽ ജോഷി സംവിധാനം ചെയ്ത പടമാണെന്നായിരിക്കും പലരും കരുതിയിട്ടുണ്ടാവുക. പക്ഷേ അല്ല, അതൊരു സത്യനന്ദിക്കാട് ചിത്രമാണ് കേട്ടോ. ഇനി പിൻഗാമി കാണുന്ന സമയത്ത് ഓർത്താൽ മതി. ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ പഴയ സിനിമകൾ, ഇപ്പോൾ ടി വിയിൽ പോലും അങ്ങനെ വരാറില്ലല്ലോ, പഴയ സിനിമകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ പോയിട്ട് അന്വേഷിച്ച് പിടിച്ച് കാണുന്നവരാണോ? കണ്ട സിനിമകളാണെങ്കിൽ പോലും അങ്ങനെ കാണണം കേട്ടോ. നമ്മുടെ നൊസ്റ്റാൾജി കൂടിയല്ലേ ഈ പടങ്ങളൊക്കെ. പലപ്പോഴും ഈ സിനിമകൾ ഇപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കുന്നത് നമ്മൾ ഈ സിനിമ ഏത് പ്രായത്തിൽ കണ്ടു, ഏത് കാലഘട്ടത്തിൽ കണ്ടു എന്നുള്ളതൊക്കെ ആയിരിക്കും. ഇനി എന്തായാലും നമ്മുടെ നൊസ്റ്റാൾജിയുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കോംബോകളിലൊന്നാണ് മുകേഷ് മോഹൻലാൽ കോംബോ. അതിപ്പോൾ ബോയിങ് ബോയിങ്ങിൽ തുടങ്ങി പല സിനിമകളിൽ നമ്മൾ അവരുടെ ഒരു കോംബോയെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാക്കക്കുയിൽ പോലെ ഒരു സിനിമയിൽ പ്രത്യേകിച്ചും ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ പോയിന്റുകളിൽ ലാലേട്ടനെ പോലും ഓവർ പവർ ചെയ്യുന്ന രീതിയിലായിരുന്നു മുകേഷിന്റെ പെർഫോമൻസ്. അതും കൊല്ലങ്കാർ സുബോധനകരതയുടെ ചിന്നക്കട റൗണ്ട് പോലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുത്തി കുടലി എടുക്കുമെന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ പൊന്നെ വേറെ ലെവലിലാണ് പുള്ളിക്കാരൻ അത് ചെയ്തു വെച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഓരോ റിയാക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ എന്തായാലും ആ ഒരു കോംബോ വീണ്ടും നമുക്ക് മുന്നിലേക്ക് ഒരുമിച്ച് എത്തുകയാണ്. ആൻഡ് ദിസ് ടൈം ത്രൂ ആൻ അനൂപ് സത്യൻ മൂവി. അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയിൽ ഇതേ രീതിയിൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ പരിപാടി തന്നെയാണ് രണ്ടുപേരും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലായിരിക്കും അറിയാൻ പറ്റുന്നത്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

0: രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു ഫോട്ടോ, അതായത് ബംഗാളിലെ ഒരു ബീഡി കമ്പനിയുടെ അവരുടെ ബീഡി പാക്കറ്റിന്റെ ഫോട്ടോ ആണ് കേട്ടോ. കാരണം അതിന്റെ ഫോട്ടോ, അതിലേറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ മലയാളികൾക്കിടയിൽ ഇത് ഇത്ര ഈ ചിത്രം ഇത്ര വലിയ വൈറലാവാൻ കാരണമായത് ബംഗാളി ബാബു ബീഡി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ബീഡി പാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രം, അത് മലയാളത്തിന്റെ സ്വന്തം സിദ്ദീഖിന്റെ മുഖമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. പലപ്പോഴും സാധാരണഗതിയിൽ നമ്മൾ പല ബ്രാൻഡുകൾ, പ്രത്യേകിച്ച് ഈ ബിഡികളുടെയൊക്കെ ഒരു പാക്കറ്റ് പണ്ട് ഓർമ്മയില്ലേ, ഇതിനകത്തൊക്കെ അതിന്റെ ഓണേഴ്സിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഫോട്ടോസോ ചിത്രങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ബംഗാളി ബാബുവിന്റെ പടമാണെന്ന് കരുതി അവിടെയുള്ളവർ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, വലിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് മലയാളത്തിന്റെ സിദ്ദീഖിന്റെ മുഖമാണ്, അത് ബംഗാളി ബാബുവിന്റെ മുഖമല്ല, സിദ്ദീഖിന്റെ മുഖമാണ് അവർ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികൾ കേരളത്തിലൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു മാർക്കറ്റ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും സംഗതി വൈറലായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ. നസീബ് ബീഡി ഫാക്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാബു ബംഗാളി ബീഡി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രൊഡക്റ്റിലാണ്, അതിന്റെ കവറിലാണ് ഇത്തരത്തിൽ സിദ്ദീഖിന്റെ ഒരു ഫോട്ടോ ഉപയോഗിച്ചതും അത് ഭയങ്കര വൈറലായി മാറിയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നത്. എനിവേ, ഇത് പറയുന്ന സമയത്താണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലുള്ള ചില, അതായത് വ്യക്തിത്വ നിയമങ്ങൾ, പ്രത്യേകിച്ചും വ്യക്തിത്വ അവകാശങ്ങളെ കുറിച്ചിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോട്ടോ ചുമ്മാ എടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും ഒരു നടന്റെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന സ്റ്റാർസ് ആണെന്ന് കരുതിയിട്ട് നമ്മൾ പല പ്രൊഡക്ട്സിന്റെയും, ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബാർബർ ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സലൂണുകളുടെ ഒക്കെ മുമ്പിൽ അത് മമ്മൂക്ക, ലാലേട്ടൻ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ഉണ്ണി മുകുന്ദൻ തുടങ്ങി പല താരങ്ങളുടെ ഫോട്ടോസ് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ശരിക്കും അത്തരത്തിൽ അനുമതി ഇല്ലാതെ ആരുടെയും ചിത്രം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. താരത്തിന്റെ ചിത്രം ഒരു പരസ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നുള്ള ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും. അവിടെയാണ് ശരിക്കും പ്രശ്നം വരുന്നത്. അത് ആ ഫോട്ടോ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പേര്, ചിത്രം, ശബ്ദം, മുഖസാദൃശ്യം ഇവയൊക്കെ തന്നെ നമ്മുടെ വ്യക്തിത്വ അവകാശത്തിന്റെ ഭാഗമാണ്. അത് അനുമതി ഇല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് ഉപയോഗം തടയാനും ഉള്ളടക്കം നീക്കാനും ഒക്കെ നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. ഈ അടുത്തിടയ്ക്കാണ് ലാലേട്ടൻ അത്തരത്തിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയതൊക്കെ വലിയൊരു ഉദാഹരണങ്ങളാണ് ഈ സംഭവത്തിന്റെ. അപ്പോൾ അതുപോലെ തന്നെ, കാരണം അത്രയധികം വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ സിനിമാ നടന്മാരാണെന്ന് കരുതിയിട്ട് അവരുടെ പരസ്യത്തിൽ തെറ്റായ ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കെണിയിലകപ്പെട്ട എത്രയോ അധികം താരങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ അവകാശവാദം ഒരു പരസ്യത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെ പിഴയും വിലക്കും അവർക്ക് കിട്ടും കേട്ടോ. ആ ഒരു കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ പിഴ 50 ലക്ഷം രൂപ ഉയരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിദ്ദീഖിന് ഇതിനെതിരെ, ഈ ബാബു ബംഗാളി ബീഡിക്കെതിരെ കേസ് കൊടുക്കുമെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ നിയമപരമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് അങ്ങനെ നീങ്ങുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഗൾഫ് ഉടമകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ 24 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വനിതകളുടെ ഹൈജമ്പിൽ മെഡൽ. ഇന്ത്യയുടെ 19 വയസ്സുകാരി പൂജ സിംഗ് വെങ്കല മെഡൽ നേടിയാണ് ചരിത്രമെഴുതിയത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമാണിത്. നീരുദണ്ഡയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് നീരുവിന്റെ വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ വെള്ളി. അഷിമ നീരുദണ്ഡ മനീഷ് കിർ സഖ്യമാണ് വെള്ളിമെഡൽ നേടിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഉടമകൾ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഫുർസൻ കൺസോഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. ഉടമസ്ഥാവകാശം പൂർണ്ണമായും മാറുന്നതോടെ ഇന്ത്യയിലെ ക്ലബിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ചുമതല ഒഫിയോ സ്പോട്ടി എന്ന കമ്പനിക്കായിരിക്കും കൈമാറുക. ബ്ലാസ്റ്റേഴ്സിനെ ആഗോള ബ്രാൻഡായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പുതിയ ഉടമകളുടെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കി. 18 സീറ്റുകളാണ് LDF വിജയിച്ചത്. UDF 19 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 22 സീറ്റുകളാണ് UDFന് ഉണ്ടായിരുന്നത്. NDA ഒരു സീറ്റിൽ ജയിച്ചു. പുതിർക്ക പഞ്ചായത്തിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉപതെരഞ്ഞെടുപ്പിൽ LDF 18 സീറ്റ് നേടിയെന്നും UDF സീറ്റ് നില 22 നിന്ന് 19 കുറച്ചെന്നും അദ്ദേഹം പറഞ്ഞു. UDF വിജയിച്ചിടങ്ങളിൽ ഭൂരിപക്ഷം കുറഞ്ഞു. LDF ഭൂരിപക്ഷം ഉയർത്തി. കല്ലറയിൽ UDF വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞെന്നും MV ഗോവിന്ദൻ. CMR എക്സാലോജി കേസ് പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ. ED അന്വേഷണ ഏജൻസി തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ആകാശ് തില്ലങ്കേരി അടക്കം 3 പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. നിലവിൽ വിചാരണ നടക്കുന്ന തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവ്വം നടക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ജഡ്ജിക്കെതിരായ ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. അതേസമയം സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കൊല്ലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അമിത്ഷായുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടിട്ടില്ല. BJPയുടെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്ന് പോലീസ്. വേണ്ടിവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കൊടി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും യുവമോർച്ച കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ദേശീയവ്യാപകമായി പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. എന്തിനാണ് സംസ്ഥാന മന്ത്രിമാർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമെന്ന് യുവമോർച്ചയ്ക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും യുവമോർച്ച നിരന്തരം തടയുമെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ചും പ്രതികരണങ്ങൾ നൽകും. കേരളത്തിൽ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചില മരുന്നുകൾ കുറവാണ്, 18 കുറവുണ്ട്. കുറവുള്ള 18 ഇനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ പിടിപ്പുകേട്. കച്ചവടച്ചരക്കായി വൈദ്യുതി മേഖലയെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് UDF BJP അജണ്ട. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 60% സ്വകാര്യ കുത്തകകളായ അദാനി, അംബാനി, ടാറ്റ എന്നിവരുടെ കയ്യിൽ. പ്രതിസന്ധി വന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ലഭിക്കും. ഭരണപരമായ കഴിവുകേട് മറച്ചുവെക്കാൻ LDFന് മേൽ പഴിച്ചാരുന്നു. അതിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദീർഘകാല വൈദ്യുതി കരാർ LDF റദ്ദാക്കിയെന്നാണ് പ്രചരണം. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ്. വൈദ്യുതി നിരക്ക് കൂടിയേക്കാമെന്ന സൂചന നൽകി KSEB ചെയർമാൻ MG രാജമാണിക്കം. തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. വൈദ്യുതി പ്രതിസന്ധി അടുത്ത മാസത്തോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജമാണിക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി തീരുമാനം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് തീരുമാനം. SIR പുറത്താക്കപ്പെട്ട 13 കോടി പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കൊണ്ടുവരണമെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും SIR റദ്ദാക്കണമെന്നും കോൺഗ്രസ് പ്രമേയത്തിൽ വ്യക്തമാക്കി. തുടർ പ്രതിഷേധ പ്രഖ്യാപനം നാളത്തെ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷമായിരിക്കും. തുടർ നടപടികൾ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ആഗോള ഭിന്നതകളും സംഘർഷങ്ങളും പരിഹരിക്കുന്നതിന് നയതന്ത്ര ചർച്ചകൾക്കും സമാധാനപരമായ ഇടപെടലുകൾക്കും ആഹ്വാനം ചെയ്ത യുഎഇ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കവെ യുഎഇ വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽമറാണ് രാജ്യത്തിന്റെ നയതന്ത്ര നിലപാടുകൾ വ്യക്തമാക്കിയത്. യുഎയുടെ യാത്രാ മേഖലയിൽ ചരിത്രപരമായ പുതിയ അധ്യായം കുറിച്ച് ഇത്തിഹാദ് റെയിൽ ആദ്യ പാസഞ്ചർ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വെറും ഒരു മണിക്കൂറിനുള്ളിൽ ദുബായിലെ അൽ എലായിസ് സ്റ്റേഷനിൽ എത്തി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് യാത്രകൾക്കായി ട്രെയിൻ സർവീസ് തുറന്നുകൊടുക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗെയിൻ തിരികെ താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ISL നേരിടേണ്ടി വരുന്ന ക്രൈസിസ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മഞ്ഞപ്പടയ്ക്ക് ഉടമസ്ഥരില്ലാത്ത, നാഥരില്ലാത്തൊരവസ്ഥ. കൃത്യമായ രീതിയിൽ ഒന്ന് പരിപോഷിപ്പിക്കാൻ ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു നാഥൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീം വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം. എന്തായാലും ആ ഒരു അങ്കലാപ്പിന് ആ ഒരു ആശങ്കയ്ക്ക് വിരാമമാവുകയാണ് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമകൾ അത് UAE നിന്ന് ആണ് എന്ന് ചില വൃത്താന്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ക്ലബിന് 100% ഓഹരികളും വിൽക്കാൻ ഏറെക്കുറെ കരാറായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. ഇനിമേ എന്തായാലും ഈ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ, ഇപ്പോൾ നാട്ടിൽ നിന്നും ആരെങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് ഒരു 535 ദിർഹംസിന്റെ കുറേയധികം അട്രാക്ഷൻസ് ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഏതാണ്ട് 3 അട്രാക്ഷൻസിലേക്കുള്ള ഫ്രീ പാസസാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മക്വാവെഞ്ചർ വാട്ടർ പാർക്ക്, ലോസ്റ്റ് വേൾഡ് അക്വേറിയം ആൻഡ് ദുബായ് സിറ്റി സൈറ്റ് സീയിങ് ബസ്. ഇങ്ങനെ 3 അട്രാക്ഷൻസിലേക്കുള്ള ഫ്രീ പാസ്സാണ് ഇപ്പോൾ ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന എമിറേറ്റ്സ് എയർലൈൻസിൽ വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓഫറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആൻഡ് ബോർഡിംഗ് പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഡിസ്കൗണ്ട് കാർഡായിട്ട് തന്നെയാണ് അവരിപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. മൈ എമിറേറ്റ്സ് പാസ് വഴി UAE 100 കണക്കിന് സ്ഥാപനങ്ങളിൽ ഡിസ്കൗണ്ടും ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒക്കെ റീസെന്റ് ഡേയ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഈ ഒരു കാര്യം, ഈ ഒരു സൗകര്യത്തെ കുറിച്ചിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
3: It's available on ticketsfy.net.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ആപ്പിളിന്റെ 18 സീരീസുകൾ ലോഞ്ച് ചെയ്തു. അതിൽ ഡുവോ എന്ന് പറയുന്ന ഏറ്റവും സവിശേഷമായിട്ടുള്ള ഏറ്റവും പുതിയ ആപ്പിളിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. അതിന്റെ വിലയെ കുറിച്ചിട്ട്, പ്രത്യേകിച്ചും ആപ്പിളിന്റെ ഫോൾഡബിൾ ഡിവൈസുകൾ വരുന്ന സമയത്ത് അതിന്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. ഇതിനിടയിൽ ഈ ഒരു കൂട്ടത്തിൽ ആപ്പിൾ പുറത്തിറക്കുന്ന ഫോണുകളിൽ ഏറ്റവും അധികം വിലയുള്ള വെറും 17 ഡിവൈസുകൾ മാത്രം പുറത്തിറക്കുന്ന ഒരു ലക്ഷൂറിയസ് ലിമിറ്റഡ് എഡിഷൻ സെക്ഷൻ ഉണ്ട് കേട്ടോ. ആഡംബര കാറിന്റെ വിലയുള്ള ഐഫോൺ ഡുവോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിപണിയിൽ എത്തുന്ന സമയത്ത് 20 ലക്ഷത്തിലേറെ രൂപയാണ് ഇതിന് വിലയായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു ഫോൺ എല്ലാവർക്കും അങ്ങനെ വാങ്ങാൻ വേണ്ടി കഴിയില്ല, കാരണം വെറും 17 യൂണിറ്റുകൾ മാത്രമാണ് ലോകത്താകമാനമായിട്ട് ആപ്പിൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വേർഷൻസ് ആയിട്ട് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആപ്പിളിന്റെ പുതിയ ഫോൾഡബിൾ മോഡൽ ഐഫോൺ ഡുവോ അൾട്രാ ലക്ഷറി ലിമിറ്റഡ് എഡിഷൻ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് അതിന്റെ, അതായത് ഈ ഒരു ആപ്പിളിന്റേതായിട്ടുള്ള ഡിവൈസിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ബ്രാൻഡുകളായിട്ടുള്ള കേവിയർ പോലെയുള്ളവ ഏറ്റവും ലിക്വിഡ് മെറ്റൽസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലയിലേക്ക് വരുന്നത്. 256 GB, 512 GB, 1 TB, 2 TB സ്റ്റോറേജ് ഒക്കെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ലിമിറ്റഡ് എഡിഷൻസ് ആയിട്ട് ഇത്ര ഡിവൈസുകൾ മാത്രമായിരിക്കും. അപ്പോഴാണല്ലോ അതിന്റെ പ്രത്യേകത നിലനിൽക്കുന്നത്. അതിന്റെ വിലയാണ് 20 ലക്ഷം. ആപ്പിളിന്റെ 18 പ്രോ പ്രോ മാക്സ് ആൻഡ് ഡുവോ ഇത്രയധികം ഡിവൈസുകൾ വരുന്ന സമയത്ത് അതിന്റെ വിലയെക്കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അതിന്റെ ഈ ലിമിറ്റഡ് എഡിഷൻ ഡിവൈസുകളുടെ വില കൂടി പുറത്തേക്ക് വരുന്നത്. അത് വാങ്ങാൻ താല്പര്യമുള്ള, അത് വാങ്ങാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് വ്യഗ്രത കൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേക്ക്, വെറുതെ ഡുവോ വാങ്ങിച്ച് ഇത് ആകണ്ട. അതിലും ഡുവോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പം ഒരുപാട് പേര് വാങ്ങാൻ സാധ്യതയുണ്ട്, കാരണം അത്രയധികം ക്വാണ്ടിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതിലും ലിമിറ്റഡ് ആയിട്ടുള്ള വെറും 17 ഫോണുകൾ മാത്രം ഇറക്കുന്ന ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഡിവൈസ്. അത് ലോകത്താകെ 17 പേരുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിലും ഭേദം അത് തന്നെ അങ്ങ് വാങ്ങുന്നതാണ്. വെറും 20 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, വാരി എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യാലിറ്റി അല്ലേ? ഒന്നും പറയുന്നില്ല ഞാൻ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച ഏതെങ്കിലും വസ്തുക്കൾ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പഴയ തറവാടിന്റെ ഒക്കെ തട്ടും പുറത്ത് കയറി നോക്കുമ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ സ്ലേറ്റ്, ചില വസ്ത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു പ്രത്യേകതരം നൊസ്റ്റാൾജി, ഒരു പ്രത്യേകതരം അനുഭൂതി നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ഏത് സിനിമയിലായിരുന്നു, പവിത്രത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഉർവശി ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ ഓർമ്മയിൽ, ഇത് കുട്ടിയായിട്ട് എനിക്ക് ആദ്യമായിട്ട് അയച്ച മറ്റേ കത്താണ് അല്ലെങ്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് അതിലാണോ? അത് അയ്യോ അതിലല്ല, പവിത്രത്തിലല്ല, വേറെ ഏതോ പടത്തിലാണ്. ഇത് ആദ്യമായിട്ട് എനിക്കത് രണ്ട് പല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബ്രഷൊക്കെ എടുത്ത് കാണിക്കുന്ന പടം. വലിയ വിലയൊന്നും ഇല്ലാത്ത, എന്നാൽ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള പഴയ പല സാധനങ്ങൾ, അതിപ്പോൾ പേനയാവാം അല്ലെങ്കിൽ പൊട്ടിയ കളിപ്പാട്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ പഴകിയ ഒരു കഥാപുസ്തകമായിരിക്കാം, ഇതൊക്കെ വീണ്ടും കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഒരു വിതുമ്പലും ഒക്കെ വരാറുണ്ടല്ലോ. മറ്റുള്ളവർക്കത് വെറും ചവറോ അല്ലെങ്കിൽ വേസ്റ്റോ ഒക്കെ ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ നമുക്ക് എത്ര കോടികൾ കൊടുത്താലും മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാത്ത ഒരു വലിയ നിധിയാണ്. കാരണം ഈ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനോഹരമായ കാലഘട്ടത്തിൻ്റെ പരിച്ഛേദമായിട്ടാണ് നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ നിധിയായിട്ട്, നമ്മുടെ ഈ ട്രഷറിനെയൊക്കെ നമ്മൾ കാണാറുള്ളത് അല്ലേ. ഈ ഒരു വിചിത്രമായിട്ടുള്ള വികാരത്തിന് പിറകിലെ കാരണം ആക്ച്വലി ഈ അടുത്തിടയ്ക്ക് മനഃശാസ്ത്രജ്ഞർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ ആങ്കറിങ് എന്നാണ് പറയുന്നത്. ട്രാൻസിഷണൽ ഒബ്ജക്ട്സിനോടുള്ള നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ തലച്ചോറ് ഈ വസ്തുക്കളെ വെറും ഒരു പ്ലാസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു പാവയായിട്ടോ ഒന്നുമല്ല കാണുന്നത്, മറിച്ച് നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സേഫ് സോൺ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നസെൻസിന്റെയും ആൻഡ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും എല്ലാം തന്നെ പ്രതീകങ്ങളായിട്ടാണ് അവയൊക്കെ തന്നെ, ആ ഒരു വികാരങ്ങളൊക്കെ തന്നെ ഈ ഒരു വസ്തുക്കളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫിസിക്കൽ മെമ്മറി ട്രിഗേഴ്സ് ആണ് ഈ വസ്തുക്കളൊക്കെ തന്നെ. ജീവിതത്തിൽ വലുതാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് മെച്ചുവേർഡായി അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു റൊട്ടീൻ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന പലതരം ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ നമുക്ക് താങ്ങാൻ പറ്റാതെ വരുന്ന സമയത്ത് മനസ്സ് സ്വയം ശാന്തമാകാൻ വേണ്ടി പ്രയോഗിക്കുന്ന നല്ല കിടിലൻ റിലാക്സേഷൻ വിദ്യകളാണ് ഇവയൊക്കെ എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ സ്കൂൾ ടൈമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ ബാലരമയൊക്കെ ഉണ്ടല്ലോ, പഴയ ബാലരമയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വർക്കാവും. നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പണ്ട് എപ്പോഴോ വായിച്ച ഇപ്പോൾ 10 വർഷം 20 വർഷത്തിനൊക്കെ മുൻപേ ഉള്ള പഴയ ബാലരമകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാലമാസികകളോ പഴയ ടെക്സ്റ്റ് ബുക്കുകളോ പഴയ നോട്ട്ബുക്കുകൾ, പണ്ട് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കൗമാരപ്രായത്തിലേക്ക് നോട്ട്ബുക്കുകളാണെങ്കിൽ അതിൻ്റെ ഇതിലുകൾ മറിച്ച് വരുന്ന സമയത്ത് ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ പുസ്തകങ്ങളൊക്കെ എടുത്തിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ നൊസ്റ്റാൾജി നമ്മുടെ സ്ട്രെസ് റിലീഫിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അങ്ങനത്തെ എന്തെങ്കിലും വിലയേറിയ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോരെ, ചുമ്മാ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതല്ലേ. എല്ലാം എപ്പോഴും ഓർമ്മകളെ ചേർത്ത് നിർത്തുന്നത് മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ് അല്ലേ. ആണ്, അങ്ങനെയാണ്. ഇനിമേ എന്തായാലും ഇന്നത്തെ ഷോ അതിൻ്റെ പേനുള്ള സമയമായിട്ടുണ്ട്. ഞാനും പോട്ടെ, അത്താഴം കഴിക്കട്ടെ, നേരത്തെ കിടന്നുറങ്ങട്ടെ. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: You're listening to Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.